വിത്തമേവ കലൗ നൃണാം ജന്മാചാരഗുണാദയാ ധർമ്മന്യായ വ്യവസ്ഥായാം കാരണം ബലമേവ ഹി. കലികാലത്ത് നടക്കുന്ന കാര്യങ്ങൾ പലതും വിചിത്രങ്ങളാണ്. ധനസ്ഥിതി നോക്കിയാണ് മാന്യത വിലയിരുത്തുന്നത്. നീചപ്രവൃത്തികൾ ചെയ്താലും പണക്കാരനായാൽ ഉത്തമനായിത്തീരുന്നു. പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ലെന്ന ചൊല്ല് ഈ കലികാലത്ത് സാർത്ഥകമായി വരുന്നു. പണമുണ്ടെങ്കിൽ ഒരു വ്യക്തി ദുരാചാരിയാണെങ്കിൽ പോലും സദാചാരി എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ചളിയിൽ ചവിട്ടിയാൽ കഴുകിയാൽ പോവുമെന്ന പഴമൊഴി പോലെ ധനികന്മാരുടെ സ്വഭാവദൂഷ്യങ്ങൾ പലതും പണക്കൊഴുപ്പിൽ ഇല്ലാതാവുകയാണ്. ധർമ്മധർമ്മ നീതിന്യായ വ്യവസ്ഥകൾ പലപ്പോഴും ഇന്നും പണത്തിന് മുമ്പിൽ അടിയറവ് പറയുന്നു. ചക്കിക്കൊത്ത ചക്കരൻ എന്ന ചൊല്ലുപോലെ ശരിയോ തെറ്റോ നോക്കാതെ കാര്യസാധ്യത്തിനായി പലരും ധനിക വൃന്ദത്തിന് റാൻമൂളികളായി മാറുന്നു. ഇവിടെയാണ് സാമൂഹ്യ പരിഷ്കർത്താവും ഫലിത ശിരോമണിയുമായ കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതത്തിലെ എടുത്തു പറയേണ്ട ഒരു സംഭവം ഓർക്കുന്നത്. രാജകൊട്ടാരം വകയുള്ള ഒരു ഊട്ടുപുരയിൽ നിന്ന് പല സാധനങ്ങളും അതിൻ്റെ കാര്യക്കാർ സ്വന്താവശ്യത്തിനായി എടുക്കുകയും ഭക്ഷണശാലയിലെ ഭക്ഷണം ഒരു ചടങ്ങ് പോലെ മാറുകയും ചെയ്ത സംഭവം രാജാവിനെ അറിയിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. അവസാനം നമ്പ്യാരും രാജാവും ഒരുമിച്ചുള്ള ഒരു യാത്രയിൽ ഒരു പശു വെറും വെള്ളം പോലെ ചാണകമിഴുന്നത് നമ്പ്യാരുടെ കണ്ണിൽപ്പെട്ടു. നമ്പ്യാർ അവിടെ നിന്ന് പശുവിനോട്, "അല്ല പയ്യേ, നിനക്കും പക്കത്താണോ? ഊട്ടുപുരയിലാണോ ഊണ്?" എന്ന് ചോദിച്ചു അത്രേ. നമ്പ്യാരുടെ സൂത്രം ഭരിക്കുകയും ബുദ്ധിമാനായ രാജാവ് കാര്യം മനസ്സിലാക്കി മിന്നൽ പരിശോധന നടത്തി പിഴവുകൾ കണ്ടെത്തി പരിഹരിച്ചുവെന്നും സംഭവകഥയായി പറയപ്പെടുന്നു. അതുപോലെ ധനികർ ചെയ്യുന്ന അബദ്ധങ്ങൾ പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന് മാത്രമല്ല, ആചാരങ്ങളും സത്യങ്ങളുമായി മാറ്റപ്പെടുകയുമാണ്. ധർമ്മന്യായ നീതി വ്യവസ്ഥകൾ പോലും ധനികൻ്റെ കയ്യൂക്കിനു മുമ്പിൽ വായടച്ചു നിൽക്കുന്നു. ബലവാന്മാരുടെ അധികാരശക്തിക്ക് മുന്നിൽ സത്യധർമാദികൾ മൂടപ്പെടുന്നു. അന്യായങ്ങൾ പലതും ഇന്ന് ഭൂരിപക്ഷത്തിൻ്റെ ന്യായങ്ങളായി വിലപേശുന്നു. അമ്മയെ തച്ചാലും രണ്ടുണ്ട് പക്ഷമെന്ന ചൊല്ല് അമ്മ തൊട്ടിലുകളും വൃദ്ധസദനങ്ങളും ഊണുപോലെ വളരുന്ന ഇക്കാലത്ത് സ്വാഭാവികം മാത്രം. വിദ്യാഭ്യാസവും രോഗചികിത്സയും മറ്റും പണം കൊടുത്ത് ബിരുദങ്ങൾ വാരിക്കൂട്ടുന്ന ചില ധനിക വൃന്ദങ്ങളുടെ കയ്യിൽ, കുഞ്ഞുമക്കളെ വിറ്റു കാശാക്കുന്ന മാതാപിതാക്കളും പ്രായഭേദമന്യേ സ്ഥലകാല ഭേദമില്ലാതെ മറ്റു ബന്ധനങ്ങൾ നോക്കാതെ നടത്തുന്ന പീഡന പരമ്പരകളും അത്യാഹിത സംഭവങ്ങളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട കലികാല വൈഭവത്തെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. നമ്മുടെ ഈ കലിയുഗത്തിൽ അൽപായുസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നാം ഓടിത്തളർന്ന് വഴിമുട്ടി തിരിഞ്ഞു നിൽക്കാതെ സന്മനോഭാവത്തോടെ സത്പ്രവർത്തനങ്ങളിലൂടെ തന്നിൽ തന്നെ സുഖം കണ്ടെത്തിയാൽ സ്വയം കൃതാനാർത്ഥങ്ങളിൽ നിന്ന് ഒരു പരിധിയോളം വിമുക്തരാവാനും സന്തോഷത്തോടെ ചാരിതാർത്ഥ്യത്തോടെ കലിയുഗമാലോകർക്ക് ശ്രേയസ്കരമായ ഒരു ജീവിതം സാധ്യമാക്കാനും കഴിയും. രണ്ടു നാല് ദിവസങ്ങൾ കൊണ്ട് ഒരു വ്യക്തി ധനികനാവുന്നതും അരനാഴിക കൊണ്ട് പിച്ചക്കാരനായി മാറുന്നതും നാം പലപ്പോഴും കാണാറുണ്ട്. ഈ മലക്കം മറിച്ചിലിന് പല കാരണങ്ങളും ഉണ്ടാകാമെങ്കിലും പണത്തിനോടുള്ള അത്യാർത്ഥിയും അത് സമ്പാദിക്കാൻ തിരഞ്ഞെടുക്കുന്ന വഴികളും എല്ലാറ്റിനും ഉപരി സമ്പന്നരോട് കാണിക്കുന്ന വിധേയത്വവുമാണ് വസ്തുതയെന്ന് നാം മറന്നുകൂടാ. പണം ജീവിതത്തിന് അത്യാവശ്യമാണെങ്കിൽ പോലും ആ ധനം നേരായ മാർഗത്തിൽ നേടുകയും സൽക്കർമ്മങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ ജീവിതസുഖവും മനഃശാന്തിയും കൈവരിക്കാൻ കഴിയുന്നു. യുഗം നാലിലും നല്ലു കലിയുഗം എന്ന് പൂന്താനം പറയുന്നു. ഏത് അബദ്ധമാർഗത്തിലൂടെയും പണം സമ്പാദിച്ച് അകത്ത് കാപട്യവും വഞ്ചനയും നിറച്ച് പുറമേ ചിരിച്ച് വശപ്പെടുത്തുന്ന ചില മാന്യ വ്യക്തികൾ പെരുകി വരുന്ന ഈ കലിയുഗത്തിൽ വിവേകപൂർണമായ സൽക്കർമ്മങ്ങളിലൂടെ ധനം സമ്പാദിക്കണമെന്നുള്ള സൂചന ഈ വരികളിൽ അടങ്ങിയിരിക്കുന്നു.

0: ഇപ്പോൾ കേട്ട പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിച്ചത് പത്മിനി ടീച്ചർ.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അക്കിത്തത്തിന്റെ തോട്ടക്കാരൻ എന്ന കവിത, തുടർന്ന് ചരിത്രപദം വചനാമൃതം, 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം, 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ഗാന്ധിലേയം, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 വായനാ വസന്തം, ഇതിൽ സേതുവിന്റെ കുലത്തൊഴിൽ എന്ന കഥ കേൾക്കാം, അവതരണം ശിവന്യശിവൻ, 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം പത്രവിശേഷം, 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 കായികം, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:30 ഗാന്ധിലേയം, 5:45 വായനാ വസന്തം, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ, 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും, 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 സർഗജാലകം, ഇതിൽ സുനിത അശോക് മരുതായി എഴുതി അവതരിപ്പിക്കുന്ന കഥ ദാരിദ്ര്യത്തിന്റെ നൊമ്പരം. സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ തങ്കവേലുവിന്റെ ജീവിതയാത്ര, അവതരണം ഷീനാനന്ദൻ കോതേരി. മോഹൻ പുത്തനങ്ങാടി എഴുതിയ ഗാനം, സംഗീതം ആലാപനം എൻ വി ഹരിദാസ്. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്മൃതിഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
2: കാവ്യധാര, നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ അക്കിത്തത്തിന്റെ കവിത തോട്ടക്കാരൻ, ആലപിക്കുന്നു സുപ്ത അറ്റുപുറം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുപ്ത അറ്റുപുറം ആലപിച്ച അക്കിത്തത്തിന്റെ കവിത തോട്ടക്കാരൻ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. മറ്റൊരാളോട് പ്രസന്നതയോടെ പുഞ്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട്. മുഹമ്മദ് നബി.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂലൈ 10, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 10 വർഷത്തിലെ 191 ദിനമാണ്. ജൂലൈ 10 നാഷണൽ കിറ്റൻസ് ഡേ ആയി ആചരിക്കുന്നു. പൂച്ചക്കുട്ടികളെ ദത്തെടുക്കുന്നതിനും അവബോധവും ഉത്തരവാദിത്വവുമുള്ള വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥാവകാശം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ജൂലൈ 10 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1376 ഇംഗ്ലീഷ് ഗുഡ് പാർലമെന്റ് അവസാനിച്ചു. അക്കാലത്ത് ഏറ്റവും കൂടുതൽ കാലമിരുന്ന പാർലമെന്റായിരുന്നു അത്. 1520 ഫ്രാൻസിലെ ചാൾസ് 5 രാജാവും ഇംഗ്ലണ്ടിലെ ഹെൻറി 8 രാജാവും തമ്മിൽ കാലായിസ് ഉടമ്പടി ഒപ്പുവച്ചു. 1568 ഈംസ് യുദ്ധം നടന്നത്. 1652 ഒന്നാം ആംഗ്ലോ ഡച്ച് യുദ്ധം ആരംഭിച്ചു. 1690 കോണേലിസ് എവേർട്സിന്റെ കീഴിലുള്ള ആംഗ്ലോ ഡച്ച് കപ്പലുകളെ ഫ്രഞ്ച് കപ്പൽ സേന പരാജയപ്പെടുത്തിയ ബീച്ചി ഹെഡ് യുദ്ധം സംഭവിച്ചു. 1796 ഓരോ പോസിറ്റീവ് പൂർണ്ണസംഖ്യയും പരമാവധി 3 ത്രികോണ സംഖ്യകളുടെ ആകെ തുകയായി പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന് കാൾ ഫ്രെഡറിക് ഗാസ് കണ്ടെത്തി. 1862 സെൻട്രൽ പസഫിക് റെയിൽ റോഡ് നിർമ്മാണം യുഎസിൽ ആരംഭിച്ചു. 1890 വനിതാ വോട്ടവകാശമുള്ള യുഎസിലെ 44 സംസ്ഥാനമായി വ്യോമിംഗ് മാറി. 1919 ഡച്ച് 1 ചേംബർ സ്ത്രീകളുടെ വോട്ടവകാശം അംഗീകരിച്ചു. 1925 യുഎസ്എസ്ആറിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസ് രൂപീകരിച്ചു. 1933 ആദ്യത്തെ പോലീസ് റേഡിയോ സംവിധാനം നിലവിൽ വന്നു. 1949 ആദ്യത്തെ പ്രായോഗിക ചതുരാകൃതിയിലുള്ള ടിവി ട്യൂബ് ഒഹായോയിലെ ടൊളിഡോയിൽ പ്രഖ്യാപിച്ചു. 1958 ഇംഗ്ലണ്ടിൽ ആദ്യത്തെ പാർക്കിംഗ് മീറ്ററുകൾ സ്ഥാപിച്ചു. 1962 ടെൽസ്റ്റാർ എന്ന ആദ്യ ജിയോസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻസ് ഉപഗ്രഹം വിക്ഷേപിച്ചു. 1962 ക്രിസ്മസ് ദ്വീപിൽ യുഎസ് അന്തരീക്ഷ ആണവ പരീക്ഷണം നടത്തി. 1969 ചിലിയൻ അസോസിയേഷൻ ഓഫ് ലൈബ്രേറിയൻസ് സ്ഥാപിച്ചു. 1973 യുകെയിൽ നിന്ന് ബഹാമസ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഭരണഘടന അംഗീകരിക്കുകയും ചെയ്തു. 1981 വാൾട്ട് ഡിസ്നിയുടെ ഫോക്സ് ആൻഡ് ഹാർട്ട് പുറത്തിറങ്ങി. 1981 നെവാഡ ടെസ്റ്റ് സൈറ്റിൽ യുഎസ് ആണവ പരീക്ഷണം നടത്തി. 2019 ആഫ്രിക്കയ്ക്ക് പുറത്ത് ആധുനിക മനുഷ്യരുടെ ആദ്യകാല തെളിവുകൾ തെക്കൻ ഗ്രീസിലെ അപ്പിഡിമ ഗുഹയിൽ നിന്ന് കണ്ടെത്തി. 1800 വെല്ലസ്ലി പ്രഭു ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത്. ഫോർട്ട് വില്യം കോളേജ് പൌരസ്ത്യ പഠനങ്ങളുടെ അക്കാഡമിയും പഠന കേന്ദ്രവുമായിരുന്നു. 1806 ജൂലൈ 10 വെല്ലൂർ ലഹള പൊട്ടിപ്പുറപ്പെടുന്നത്. പ്രശസ്തനായ വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായിരുന്ന ബാലഭാസ്കറിന്റെ ജന്മദിനവും മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന പി സി കുട്ടികൃഷ്ണന്റെ ചരമദിനവും ജൂലൈ 10.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്. 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ തിടുക്കത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന ആരോപണവുമായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്ത്. സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. കല്ലാടിയിൽ മണ്ണിടിച്ചിലുണ്ടായതിന്റെ 3rd ദിവസം ദുരന്തഭൂമിയിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ബിഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ അൻസാരി, എഞ്ചിനീയറായ ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, സർവേയറായ ഉത്തർപ്രദേശ് സ്വദേശി അസ്ഹദുദ്ദീൻ അൻസാരി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-3 പ്ലാറ്റ്ഫോമുകളിൽ സ്ഥിതി ചെയ്യുന്ന 136 വർഷം പഴക്കമുള്ള ഗോപുരം തകർന്നു വീണു. അപകട സമയത്ത് ഇരു പ്ലാറ്റ്ഫോമുകളിലും യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇന്നലെ രാവിലെ 8:10 ഗോപുരം പിളർന്ന് 2rd പ്ലാറ്റ്ഫോമിലേക്ക് റെയിൽവേ വൈദ്യുത ലൈനിലേക്കും അവിടെ നിർത്തിയിട്ടിരുന്ന കോഴിക്കോട് കണ്ണൂർ പാസഞ്ചറിന് സമീപത്തേക്കും പതിച്ചത്. പരീക്ഷാക്രമക്കേടിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും പഴയ ഉത്തരക്കടലാസുകൾ നശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച് PSC. 2017 മുതൽ 2023 വരെയുള്ള 642 പരീക്ഷകളുടെ OMR വിവരണാത്മക പേപ്പറുകളാണ് നശിപ്പിക്കുന്നത്. PSC പരീക്ഷാക്രമക്കേടുകൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘമായി. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം മേധാവി IG അജിത ബീഗമാണ് അന്വേഷണ ഉദ്യോഗസ്ഥ. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് വിടചൊല്ലി ലോകം. ഖമേനിയുടെ ജന്മദേശമായ വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ മഖ്ദിൽ ഇന്നലെ നടന്ന കബറടക്ക ചടങ്ങിൽ 10,000 പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്നു രാത്രി 12:30 കരുത്തരുടെ പോരാട്ടം. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ കരുത്തരായ ബെൽജിയത്തെയാണ് നേരിടുക. കോറോ ഹെൽത്ത് കമ്പനി ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ നിർണായക ഉന്നതതല ചർച്ച ഇന്ന് നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ, ഉമാ തോമസ് MLA എന്നിവരും ജില്ലാ ലേബർ ഓഫീസറും ലേബർ സെക്രട്ടറിയും രാവിലെ 11 എറണാകുളം കലക്ടറേറ്റിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും. രാജ്യവ്യാപകമായി പുരോഗമിക്കുന്ന ജനസംഖ്യാ സെൻസസിന്റെ ആദ്യഘട്ട വിവരശേഖരണത്തിൽ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച ചോദ്യമാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്ന് നിരവധി പ്രവാസി കുടുംബങ്ങൾ. കേരളത്തിലെ അനേകം വീടുകളിൽ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ വിദേശത്തുള്ള ഒരു അംഗത്തിന്റെ വരുമാനമായിരിക്കെ അവർ വീട്ടിൽ സ്ഥിരതാമസക്കാരല്ലെന്ന കാരണത്താൽ സെൻസസ് വിവരങ്ങളിൽ പ്രതിഫലിക്കാതിരിക്കുമോ എന്നതാണ് ആശങ്ക. സെൻസസ് 2027 ഒന്നാംഘട്ടമായ വീടുകളുടെ വിവരശേഖരണം 30 തുടരും. 1 മുതൽ എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ജനങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ലെന്ന് മുൻ ധനമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ എൻ ബാലഗോപാലൻ. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളെയും കൂടെ നിൽക്കുന്ന AICC നേതൃത്വത്തെയും മന്ത്രിസഭാംഗങ്ങളെയും പോലും വിശ്വസിപ്പിക്കാനായിട്ടില്ല. ഗുജറാത്തിലെ പോർബന്ദറിൽ പരിശീലന പറക്കലിനിടെ നാവികസേനയുടെ ദൃഷ്ടി 10 സ്റ്റാർലൈൻ ഡ്രോൺ തകർന്നു വീണു. കല്ലാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് 2 ആഴ്ച മുൻപ് മനസ്സിലാക്കിയിട്ടും സർക്കാർ നടപടിയെടുക്കാതിരുന്നത് ഗുരുതര വീഴ്ചയും അനാസ്ഥയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദഗ്ധരെ ഉൾപ്പെടുത്തി ഇക്കാര്യം അന്വേഷിക്കണം. മണ്ണിടിഞ്ഞപ്പോൾ പദ്ധതിയുടെ ഭാഗമായി നീക്കിയ മൺകൂനയുടെ ഭാഗവും വെള്ളവും ഒരുമിച്ച് ഒലിച്ചെത്തിയതാണ് ദുരന്തത്തിന് കാരണമായതെന്നും അപകടമേഖല സന്ദർശിച്ച ശേഷം പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സ്വമേധയെടുത്ത ഹർജി ഇന്ന് പരിഗണിക്കും. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് അന്ത്യോദയ അന്നയോജന യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനുള്ള കേന്ദ്ര നീക്കം തിരുത്തണമെന്ന് കേരളം. നിലവിൽ കുടുംബങ്ങളെ ആധാരമാക്കി നടത്തുന്ന പദ്ധതി വ്യക്തി കേന്ദ്രീകൃതമാക്കുന്നത് ദുർബല വിഭാഗങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം ഭേദഗതിയെ എതിർക്കുന്നത്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. PME ഡ്രൈവ് പദ്ധതിയുടെ 2ാം ഘട്ടമായി 277 കേന്ദ്രങ്ങളിലായി 315 ഈ വാഹന ചാർജറുകൾ സ്ഥാപിക്കാനുള്ള ശുപാർശ KCB കേന്ദ്രത്തിന് സമർപ്പിച്ചു. കേന്ദ്രത്തിൽ നിന്ന് 60 കോടി രൂപയുടെ സബ്സിഡിയും ആവശ്യപ്പെട്ടു. കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും തുടർ നടപടികൾക്കും വിഷയം തിരിച്ച് MPമാരുടെ ക്ലസ്റ്റർ രൂപീകരിക്കും. പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച MPമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഡൽഹിയിൽ കേരളത്തിന്റെ അംബാസഡർമാരായി MPമാർ പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മൊത്തം നിയന്ത്രണത്തിന് പുതിയ കമ്മീഷൻ രൂപവൽക്കരിക്കാനുള്ള ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. അയോധ്യ രാമക്ഷേത്രത്തിൽ VIP ദർശന പാസുകൾ അനുവദിച്ചതിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പൽ റായ്, ട്രസ്റ്റി അനിൽ മിശ്ര, പ്രത്യേക ക്ഷണിതാവ് ഗോപാൽ റാവു എന്നിവരുടെ ഡിജിറ്റൽ ലോഗിൻ ID കൾ സജീവമാക്കി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി കൃഷ്ണമോഹന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയുടേതാണ് നടപടി. ആണവോർജ്ജം, സമുദ്രസുരക്ഷ, അപൂർവ ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്ത്രപരമായ കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രതിരോധം, സുരക്ഷ, ഊർജ്ജം, സൈബർ സുരക്ഷ, നിർണായക സാങ്കേതിക വിദ്യകൾ, വിതരണ ശൃംഖലകൾ തുടങ്ങിയ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാനുള്ള 18 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലാക്കി. ആക്രമണ പ്രത്യാക്രമണം കടുപ്പിച്ച് US ഇറാനും. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾ ആക്രമിച്ചതിനുള്ള മറുപടി എന്ന് പറഞ്ഞ് ഇറാനു നേരെ ഇന്നലെ പുലർച്ചെ US സൈന്യം 2ാം വട്ടം ആക്രമണം നടത്തി. ഇറാനിൽ 17 മരണം, 90 കേന്ദ്രങ്ങളിൽ US ആക്രമണം. കുവൈത്തിലും ഖത്തറിലും ബഹ്റൈനിലും ഇറാന്റെ തിരിച്ചടി. ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് ഓണാഘോഷ യാത്ര തിരക്ക് കുറയ്ക്കാൻ പ്രത്യേക തീവണ്ടി അനുവദിച്ചു. എഗ്മോർ, മംഗളൂരു, ചെന്നൈ സെൻട്രൽ, കൊല്ലം, താമ്പാരം, തിരുവനന്തപുരം എന്നീ റൂട്ടുകളിലാണ് പ്രത്യേക വണ്ടികൾ അനുവദിച്ചത്. തീവണ്ടികളിലേക്കുള്ള റിസർവേഷൻ വ്യാഴാഴ്ച ആരംഭിക്കും. കായിക വാർത്തകൾ. ലോകകപ്പ് ക്വാർട്ടറിൽ സ്പെയിനും ബെൽജിയവും തമ്മിലുള്ള മത്സരം ഇന്ന് രാത്രി 12:30 നടക്കും. 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തുടർച്ചയായ 2ാം പരമ്പര നഷ്ടം. അയർലൻഡിനെതിരായ പരമ്പരയിൽ തോറ്റതിനു പിന്നാലെ ഇംഗ്ലണ്ടിനും ടീം ഇന്ത്യ മുട്ടുമടക്കി. 4ാം മത്സരത്തിൽ 9 വിക്കറ്റിന് തോറ്റതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 3-0 ലീഡായി. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ചെക്ക് റിപ്പബ്ലിക് താരങ്ങളായ 10ാം സീഡ് കരോലിന മുച്ചോവയും ലിൻഡ നൊസ്കോവയും ഫൈനലിൽ. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിനോടനുബന്ധിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ KCL മീഡിയ അവാർഡുകൾ മന്ത്രി OJ ജനീഷ് സമ്മാനിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ മുന്നോടിയായി 11 നടക്കുന്ന താരലലത്തിൽ 156 താരങ്ങൾ പങ്കെടുക്കും. എന്നാൽ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ഇത്തവണ കളിക്കില്ല. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
2: റേഡിയോ മലബാർ പത്രവിശേഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്,
2: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?

0: വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: അജി ചാലക്കുടി പാടിയ ഗാനം അയ്യാ ശബരീശ. വരികൾ രവി ലായംതോപ്പിൽ. ഈണം ജെ ജെ സംഗീത്.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവും ഉണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
0: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: Phone 9496 420 880 811 933 600. CM Vistara.
3: CM Vistara Nellunni.
4: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
5: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
4: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
6: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
4: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ മാസം 10 മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037 00 89 60.
7: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ MPമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ വന്ദേമാതരത്തിന്റെ നാൾവഴികൾ എന്ന സ്ഥിരം പ്രദർശനവും സർദാർ പട്ടേലിന്റെ ദർശനം, സംയോജനം, ഏകീകരണം, ഫെഡറലിസം എന്ന അന്താരാഷ്ട്ര സെമിനാറും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഷിംലയിൽ എത്താൻ ഉപരാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
8: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. മൂന്നാം വാർഷിക ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിന് സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി.
7: ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററിന്റെ മികച്ച കേന്ദ്രമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ GCC വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11 ദിവസത്തെ പര്യടനത്തിനാണ് ഡോക്ടർ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യുഎൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ MPമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന MPമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി MPമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ MPമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ MPമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി K മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് DGPമാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ 6. മന്ത്രിമാരായ AP അനിൽകുമാർ, TE സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50 to 60 km വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 goals മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3rd time ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2nd quarter സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 wicket നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 crore കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 crore കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടു നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. IG അജിതാബീഗം SIT നയിക്കും. SP സക്കറിയ മാത്യു, DYSP അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 weeks കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് DGP ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ PSC നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം BJP ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 100 years പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് KJ MLA ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ സംഭവം അതീവ ഗൌരവം ഉള്ളതാണെന്നും സംഭവത്തിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും PA മുഹമ്മദ് റിയാസ് MLA ആവശ്യപ്പെട്ടു. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ MTech പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ MPമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. 2nd quarter ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
9: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവോചത് യത് ഏകവിംശതി ശതാബ്ദ്യാഹ ഭാരതം വികസിത ഭാരതം ഭവിതും സങ്കൽപബദ്ധം വർത്തതെ. തേനോദീരിതം യത് സാമ്പ്രതം ഭാരതം താദൃശഃ ദേശഃ യഃ അധിക വികാസെ വിശ്വസിതി. വിഗത ദ്വാദശ വർഷേഷു സ്വസ്യ തൃതീയം ഓസ്ട്രേലിയ ഭ്രമണം ഹെട്രിക് ഇതി വിജ്ഞാപയത തേന പ്രതിപാദിതം യത് ഏഷഃ പ്രവാസഃ ഭാരത ഓസ്ട്രേലിയ സംബന്ധാനാം അപൂർവഗമിതാം സൂചയതി. അത്രാവസരെ ഓസ്ട്രേലിയ ദേശസ്യ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് അപ്പി തത്ര ഉപസ്ഥിതഃ ആസീത്. തേന തത്രത്യം ജനസമൂഹം വീക്ഷ്യ ഏഷാ സഹഭാഗിത ദൃഢതര ഇത്യുക്തം. അസ്മാത് പുരാ ഉഭയോ ദേശയോര നേതൃഭ്യാം മെൽബൺ നഗരെ തൃതീയ ഭാരത ഓസ്ട്രേലിയ വാർഷിക ശിഖര സമ്മേളനെ ഭാഗം ഗൃഹീത്വാ ശിഷ്ടമണ്ഡലസ്തരീയ ദ്വിപാക്ഷികീ വാർത്ത വിഹിത. ഹിന്ദ പ്രശാന്ത ക്ഷേത്രേ ശാന്തിം സ്ഥിരതാം ച സ്ഥാപയിതും ദ്വാഭ്യാം നേതൃഭ്യാം രക്ഷാ സുരക്ഷാ സഹയോഗ് സംയുക്ത ഘോഷണാപത്രേ ഹസ്താക്ഷരം വിഹിതം.
10: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. फ्रेंड्स, आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की।
9: वार्ताहरान् संबोधयन् प्रधानमंत्री न्यगादीत् यत् भारत ऑस्ट्रेलिया देशाभ्यां परमाणु ऊर्जा क्षेत्रे ऐतिहासिकः सहयोगः साधितः। केन्द्रीय गृहमंत्री अमितशाहः प्रत्यपादयत् यत् एकः सुरक्षितः समृद्धश्च सीमाप्रान्तः अथ जागृतः समाजः सम्भूय एव देशं सुरक्षितं विधातुं शक्नुवन्ति। गृहमन्त्रिणा ह्यः नवदेहल्याम् आरक्षक अधीक्षकाणां सम्मेलने सम्भाषणं कुर्वता प्रतिपादितं यत् वाइब्रेंट विलेजेस् इत्यस्य क्रांतिकारी उपक्रमस्य अन्तर्गतं सीमा प्रान्तेभ्यः पलायनम् अपाकर्तुं प्रत्यग्रवृत्त्यवसराणां क्रियान्वयनं विधीयते। श्रीशाहः सविशेषं प्रावोचत् यत् प्रधानमन्त्रिणः नरेन्द्र मोदिनः कुशल नेतृत्वे केन्द्र प्रशासनेन सीमावर्ती अवसंरचनासु वैज्ञानिक रीत्या 400% यावत् अभूतपूर्वो विकासो विहितः। देशे द्रुतगत्या प्रवर्धमानस्य सहायक प्रजनन प्रौद्योगिकी क्षेत्रस्य विविधासु अनियमिततासु वर्धमानां चिन्तां वीक्ष्य राष्ट्रिय महिला आयोगेन एका उच्च स्तरीया विशेषज्ञ समिति निर्मिता। अत्रावधेयं यत् इयं समिति महिलानां प्रजननाधिकाराणां प्रतिष्ठायाः सुरक्षायाश्च संरक्षणं करोति। तत्रैव आईवीएफ चिकित्सालयानां एआरटी केन्द्राणां अथ युग्मकोशानां नियन्त्रकतन्त्राणां प्रासंगिकविधानां च व्यापकं पुनरीक्षणं विधास्यति। संयुक्तराज्यामेरिका बुशहर परमाणु ऊर्जा संयंत्र पार्श्वे वैमानिक आक्रमणं कृतवानिति ईरानेन आरोपितम्। ईरानस्य प्रशासनिक वार्ता संस्थया संसूचितं यत् एतत् आक्रमणं अमेरिका देशस्य सेना द्वारा स्व आक्रमणानि समापनस्य होरानन्तरमेव जातम्। इतः प्राग् अमेरिका देशेन ईरान देशस्य उपरि नूतनानि वायु आक्रमणानि कृतानि। यदा तु तेहरान देशः पश्चिमेशियायाम् अमेरिका सम्बद्ध देशान् लक्ष्यीकृत्य प्रक्षेपास्त्र प्रहारैः प्रत्युत्तरं दत्तवान्। ईरान देशस्य स्वास्थ्य मन्त्रालयः अवोचत् यत् अमेरिका देशेन कृतेषु दिनद्वयाक्रमणेषु न्यूनातिन्यूनं 14 जनाः मृताः। पादकन्दुक क्रीडायाम् अमेरिका देशस्य बोस्टन नगरे आयोजिते प्रथमे प्रागुपान्त्य चरणस्य द्वन्द्वे फ्रांस दलं मैरिको दलं पराभूय उपान्त्य चक्रे प्रविष्टवत् इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. തളിപ്പറമ്പ് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിന് മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. www.polyadmission.org എന്ന വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫോൺ നമ്പർ 04602-202571. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സിന് അപേക്ഷ സമർപ്പിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. 13 വൈകിട്ട് 5 മണിക്കകം രേഖകൾ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് 04712-560361 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ഫിനിഷിംഗ് സ്കൂളായ റീച്ച് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ ക്ലാസുകളും തിരുവനന്തപുരം കേന്ദ്രത്തിൽ ഓഫ്ലൈൻ പരിശീലന സൌകര്യവും ലഭ്യമാണ്. പ്ലസ് ടു ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 ആണ്. വിവരങ്ങൾക്ക് www.reach.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ 9496015002. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി വഴി ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 13 കോളേജിൽ നടക്കും. രജിസ്ട്രേഷൻ രാവിലെ 8:30 മുതൽ 10 വരെ. പ്ലസ് ടു, VHSC, ITI, KGCE വിഭാഗത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും ബ്രാഞ്ച് മാറ്റവും മറ്റ് പോളിടെക്നിക് കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത് സ്ഥാപന മാറ്റം ആഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കാം. സർട്ടിഫിക്കറ്റുകളും മതിയായ ഫീസുമായി രക്ഷിതാക്കൾ സഹിതം എത്തണം. വെബ്സൈറ്റ് le.polyadmission.org. ഫോൺ നമ്പർ 9744340666. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പ്ലസ് ടു ആണ്. കാലാവധി 1 വർഷം. സ്വയം പഠന സാമഗ്രികൾ, സമ്പർക്ക ക്ലാസുകൾ, പ്രാക്ടിക്കൽ ട്രെയിനിംഗ് എന്നിവ കോഴ്സിൽ ചേരുന്നവർക്ക് ലഭിക്കും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 ആണ്. ഫോൺ നമ്പർ 04712-570471. വെബ്സൈറ്റ് www.src.cc.in. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ കോഴ്സുകളിലേക്ക് ഫീസ് ഇളവോടുകൂടി അഡ്മിഷൻ ആരംഭിച്ചു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PGDCA, DCA എന്നീ കോഴ്സുകളിലാണ് പ്രത്യേക ഇളവ്. സെപ്റ്റംബർ 30 വരെയാണ് ആനുകൂല്യം. ഉദ്യോഗാർത്ഥികൾ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 9847915099. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ SRC ആഭിമുഖ്യത്തിൽ നടത്തുന്ന യോഗയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സിനും ഡിപ്ലോമ ഇൻ യോഗ ടീച്ചേഴ്സ് കോഴ്സിനും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. ഫോൺ നമ്പർ 7907-23-8087. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിലറിയിപ്പുകൾ. കേരള കേന്ദ്ര സർവകലാശാലയിൽ അധ്യാപക സ്ഥിര നിയമനത്തിന് ഓഗസ്റ്റ് 4 വരെ www.cukerala.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. കാസർഗോഡ് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ നേഴ്സ് തസ്തികയിലുള്ള ഒഴിവിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 14 രാവിലെ 10:30 കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത കേരള PSC അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്നുള്ള GNM, പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായപരിധി 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെ. ഫോൺ നമ്പർ 04672-206886. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: ജനസമക്ഷം.
3: ഇനി നാട്ടുവിശേഷം. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ചേർന്ന് PN പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ദേശീയ വായനാ സന്ദേശത്തിന്റെ ഭാഗമായി ജില്ലാതല ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു. കണ്ണൂർ ഗവൺമെന്റ് TTI ഫോർ മെന്നിൽ നാളെ രാവിലെ 9:30 MLA TO മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആറളം ശലഭ സങ്കേതത്തിൽ മൺസൂൺ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നാളെയും മറ്റന്നാളുമാണ് പ്രകൃതിയെ അറിയുവാനുള്ള ക്യാമ്പ്. മലബാർ അവനേഴ്സ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. വിവരങ്ങൾക്ക് 9847313431 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സംരംഭകർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കുടുംബശ്രീ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴി വിപണനം വർദ്ധിപ്പിക്കുന്നതിന് ഏകദിന പരിശീലനം നൽകുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടുത്തൽ, ആമസോൺ പോലുള്ളതിൽ രജിസ്ട്രേഷൻ, സർക്കാർ സംവിധാനമായ ജെം രജിസ്ട്രേഷൻ എന്നീ കാര്യങ്ങളിൽ പരിശീലനം ലഭിക്കും. കണ്ണൂർ APJ അബ്ദുൾ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൌണ്ടേഷനും ചേർന്നാണ് പരിശീലനം നൽകുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് അവസരം. ഫോൺ നമ്പർ 9447373316. ജില്ലാ ശുചിത്വ മിഷൻ 6-ാം കാൽപന്തിൽ പാലിക്കാം ശുചിത്വ ശീലങ്ങൾ എന്ന പേരിൽ ഗ്രീൻ കാർഡ് ശുചിത്വ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കുന്നു. ലോകകപ്പ് ഫുട്ബോളും ശുചിത്വവുമായി ബന്ധപ്പെടുത്തിയാണ് ക്യൂസ് മത്സരം. ബ്ലോക്ക് ജില്ലാതലത്തിൽ 2 ഘട്ടങ്ങളായാണ് മത്സരം. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പങ്കെടുക്കാം. 2 പേരുള്ള ടീമായാണ് മത്സരിക്കേണ്ടത്. ബ്ലോക്ക് തലത്തിൽ 1-ഉം 2-ഉം സ്ഥാനം നേടുന്ന ടീമിന് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാം. ഇന്ന് വൈകിട്ടോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങളിലെ ശുചിത്വ ചാർജ് ഓഫീസർമാർ വഴിയോ RPമാർ മുഖേനയോ പേര് രജിസ്റ്റർ ചെയ്യണം. ഓണക്കാല തിരക്ക് പരിഗണിച്ച് ചെന്നൈയിൽ നിന്ന് മാംഗ്ലൂരുവിലേക്കും തിരിച്ചും പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. 13-ന് തുടങ്ങുന്ന മാംഗ്ലൂരു ചെന്നൈ എക്മോർ ട്രെയിൻ തിങ്കളാഴ്ചകളിൽ വൈകിട്ട് 4 മണിക്ക് മാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെടും. തിരിച്ചുള്ള ട്രെയിൻ 14 മുതൽ ചൊവ്വാഴ്ചകളിൽ പകൽ 2 മണിക്ക് ചെന്നൈയിൽ നിന്നും പുറപ്പെടും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174.
5: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, मुझको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है.
6: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ, ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി,
0: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
2: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ചമ്പാരൻ അന്വേഷണത്തെ പൂർണ്ണമായി വിവരിക്കുകയെന്നത് ചമ്പാരൻ കൃഷിക്കാരന്റെ അക്കാലത്തെ ചരിത്രം പറയുകയായിരിക്കും. ഈ അധ്യായത്തിൽ അതിന് തരമില്ല. ചമ്പാരൻ അന്വേഷണം സത്യത്തെയും അഹിംസയെയും സംബന്ധിച്ച് ചെയ്ത ഒരു ധീര പരീക്ഷയായിരുന്നു. ഈ നിലയിൽ പ്രസ്താവാർഹമാണെന്ന് എനിക്ക് തോന്നുന്ന സംഗതികളെപ്പറ്റി മാത്രമേ ഞാനിവിടെ ആഴ്ചതോറും എഴുതുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് വായനക്കാർ ശ്രീയുത് രാജേന്ദ്രബാബു ഹിന്ദിയിൽ എഴുതിയ ചമ്പാരൻ സത്യാഗ്രഹ ചരിത്രം നോക്കേണ്ടതാണ്. തൽക്കാലം ഈ അധ്യായത്തിന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിയുക. സാധു ഗോരഖ് ബാബുവിനോട് സ്വന്തം വീട് വിട്ട് പുറത്തു പോകണമെന്ന് പറയാതെ വാസ്തവത്തിൽ ആ വീട്ടിൽ വെച്ച് കർഷകന്മാരുടെ സങ്കടങ്ങളെപ്പറ്റി അന്വേഷണം നടത്തുക അസാധ്യമായിരുന്നു. ഞങ്ങൾക്ക് ഒരു വീട് വാടകയ്ക്ക് തരത്തക്ക ധൈര്യം മോത്തിഹാരിയിലെ ജനങ്ങൾക്ക് ഇനിയും ഉണ്ടായിരുന്നില്ല. ഏതായാലും വജ്രകിശോരബാബു നയത്തിൽ ഒന്ന് സമ്പാദിക്കുകയും ഞങ്ങൾ അങ്ങോട്ട് മാറി താമസിക്കുകയും ചെയ്തു. അതിനു ചുറ്റും തുറന്ന വിശാലമായ സ്ഥലം ധാരാളമുണ്ടായിരുന്നു. പണമില്ലാതെ പ്രവൃത്തി നടത്തുക കേവലം സാധ്യമായിരുന്നില്ല. ഇത്തരം പ്രവൃത്തിക്ക് പൊതുജനങ്ങളിൽ നിന്ന് പണം അഭ്യർത്ഥിക്കുന്ന പതിവ് അതുവരെയും ഉണ്ടായിട്ടില്ലായിരുന്നു. വജ്രകിശോരബാബുവും പ്രായേണ വക്കീൽമാരായ അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരും വല്ല കാര്യവുമുണ്ടാകുമ്പോൾ അതിലേക്ക് തങ്ങൾ തന്നെ ധനം സംഭാവന ചെയ്യുകയോ അല്ലെങ്കിൽ മിത്രങ്ങളിൽ നിന്ന് നേടുകയോ ചെയ്യുകയായിരുന്നു പതിവ്. അവർക്കും അവരെ പോലുള്ളവർക്കും അത് നിവർത്തിക്കുവാൻ നല്ലവണ്ണം കഴിയുമെന്നിരിക്കെ അവർ ജനങ്ങളോട് ചെലവ് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നതെങ്ങനെ? ഇതായിരുന്നു അതിന്റെ ന്യായമെന്ന് തോന്നി. ചമ്പാരൻ കൃഷിക്കാരിൽ നിന്ന് യാതൊന്നും വാങ്ങുകയില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറച്ചിരുന്നു. അങ്ങനെ വല്ലതും സ്വീകരിച്ചാൽ അത് ദുർവ്യാഖ്യാനത്തിന് ഇടയാക്കുമെന്നത് തീർച്ച. ഈ അന്വേഷണത്തിന്റെ ആവശ്യത്തിലേക്ക് പൊതുവിൽ രാജ്യക്കാരിൽ നിന്നും സംഭാവന അഭ്യർത്ഥിക്കുന്നതല്ലെന്നും ഞാൻ ഉറച്ചിരുന്നു. എന്തെന്നാൽ അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് അതിനൊരു അഖിലേന്ത്യാ ഭാവവും രാഷ്ട്രീയ ഛായയും സിദ്ധിക്കാനിടവരും. ബോംബെയിൽ നിന്ന് ചില മിത്രങ്ങൾ 15,000 രൂപ അയക്കാമെന്നേറ്റു. എന്നാൽ അത് നന്ദിപൂർവ്വം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ചമ്പാരനിൽ നിന്ന് പുറത്തുപോയി പാർക്കുന്ന ഒരുവിധം കഴിവുള്ള ബീഹാറികളിൽ നിന്ന് വജ്രകിശോരബാബുവിന്റെ സഹായത്തോടെ കഴിയുന്നത്ര പണം ശേഖരിക്കുവാനും പോരാതെ വന്നാൽ അത് എന്റെ മിത്രമായ റെങ്കൂണിലെ ഡോക്ടർ PJ മേത്തയോട് അഭ്യർത്ഥിക്കുവാനും ഞാൻ നിശ്ചയിച്ചു. ആവശ്യമുള്ളത് അയച്ചു തരാമെന്ന് ഡോക്ടർ മേത്ത ഉടനെ സമ്മതിച്ചു. ഇങ്ങനെ ഈ സംഗതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സംഭ്രമമെല്ലാം തീർന്നു. ഞങ്ങൾക്ക് വമ്പിച്ച തുകയുടെ ആവശ്യം നേരിടാനില്ല. എന്തെന്നാൽ ചമ്പാരനിലെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് യോജിക്കും വിധം ഏറ്റവും ചുരുങ്ങിയ ചെലവേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് ഉറച്ചിരുന്നു. ഒടുവിൽ വലിയൊരു സംഖ്യയേതും ആവശ്യമായി വന്നില്ലെന്ന് തന്നെ ഞങ്ങൾ കണ്ടു. ആകപ്പാടെ ഞങ്ങൾ ചെലവാക്കിയ സംഖ്യ 3,000 ഉറുപ്പികയിൽ കവിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഓർമ്മയിൽ പെട്ടിടത്തോളം ഞങ്ങൾ പിരിച്ച തുകയിൽ ചെലവ് കഴിച്ച് 500-1,000 ഉറുപ്പിക ശേഷിക്കുകയും ചെയ്തു. എന്റെ ചങ്ങാതിമാരുടെ ജീവിത സമ്പ്രദായങ്ങൾ ആദ്യകാലങ്ങളിൽ വിചിത്രങ്ങളായിരുന്നു. അവയെ സംബന്ധിച്ച് ഞാൻ അവരെപ്പോഴും പരിഹസിച്ച് ആക്ഷേപിക്കുക പതിവായിരുന്നു. ഓരോ വക്കീലിനുമുണ്ട് പ്രത്യേകം ഒരു ഭൃത്യനും ഒരു വെപ്പുകാരനും. അതുകൊണ്ട് ഭക്ഷണത്തിനുള്ള സ്ഥലവും അവർക്ക് വെവ്വേറെയാണ്. പലപ്പോഴും അർദ്ധരാത്രി വരെ വൈകിട്ടാണ് അവർ അത്താഴം കഴിക്കുക. അവരുടെ ചെലവ് അവർ തന്നെയാണ് ചെയ്തിരുന്നെങ്കിലും അവരുടെ കാര്യങ്ങൾക്കുള്ള ഒരു വ്യവസ്ഥയില്ലായ്മ എന്നെ ശല്യപ്പെടുത്തി. എന്നാൽ ഞങ്ങൾ അടുത്ത മിത്രങ്ങളായി കഴിഞ്ഞിരുന്നതിനാൽ അന്യോന്യം തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടായിരുന്നില്ല. എന്റെ പരിഹാസം മിത്രഭാവത്തിലേ അവരെടുത്തുള്ളൂ. ഒടുവിൽ ഭൃത്യന്മാരെ പിരിച്ചയക്കാനും എല്ലാവർക്കും കൂടി അടുക്കള ഒന്നാക്കുവാനും ഭക്ഷണത്തിനുള്ള സമയങ്ങൾ വ്യവസ്ഥ ചെയ്യാനും അവർ സമ്മതിച്ചു. എല്ലാവരും മാംസം കഴിക്കാത്തവരല്ല. രണ്ടടുക്കള ഏർപ്പാട് ചെയ്യുന്നത് അധിക ചെലവിന് കാരണമാകും താനും. അതുകൊണ്ട് പൊതുവിൽ ഒരു നിരാമിഷ ഭോജനശാല മതി എന്ന് തീർച്ചയാക്കി. എളിയ മട്ടിലുള്ള ഭക്ഷണമേ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുന്നതും ആവശ്യമാണെന്ന് തോന്നി. ഈ ഏർപ്പാടുകൾ കൊണ്ട് ചെലവ് വളരെ ചുരുങ്ങി. എന്നു തന്നെയല്ല, കർഷകന്മാരുടെ കഷ്ടപ്പാടുകളെപ്പറ്റിയുള്ള അന്വേഷണ കാര്യത്തിൽ ഒട്ടധികം സമയവും സാമർഥ്യവും വിനിയോഗിക്കുവാൻ കിട്ടുകയും ചെയ്തു. ആ കാര്യത്തിന് ഇവ രണ്ടും അത്യന്താപേക്ഷിതങ്ങളായിരുന്നു. കർഷകർ തങ്ങളുടെ പ്രസ്താവനകൾ രേഖപ്പെടുത്തുവാൻ കൂട്ടം കൂട്ടമായി വന്നിരുന്നു. അവരുടെ കൂടെ വരുന്ന ചങ്ങാതിമാരും അനവധി. അവരെക്കൊണ്ട് വളപ്പും തോട്ടവും നിറഞ്ഞു കവിഞ്ഞു. എന്നെ ദർശനകാംക്ഷികളിൽ നിന്ന് രക്ഷിക്കുവാനുള്ള എന്റെ സ്നേഹിതന്മാരുടെ ശ്രമം പലപ്പോഴും നിഷ്ഫലമായി തീർന്നു. പ്രത്യേക സമയങ്ങളിൽ എന്നെ ദർശനത്തിന് പ്രദർശിപ്പിക്കേണ്ടി വന്നു. കർഷകന്മാരുടെ മൊഴികൾ എഴുതിയെടുക്കുവാൻ ചുരുങ്ങിയത് 5 മുതൽ 7 വരെ വളണ്ടിയർമാർ ആവശ്യമായിരുന്നു. എന്നിട്ടും വൈകുന്നേരം കുറെ പേർക്ക് തങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തുവാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വന്നു. ഈ മൊഴികൾ മുഴുവനും അത്യാവശ്യമായിരുന്നില്ല. അവയിൽ ആവർത്തനങ്ങൾ വളരെ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു പ്രകാരത്തിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ഈ കാര്യത്തെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന മനോഭാവത്തെ ഞാൻ വിലമതിക്കുകയും ചെയ്തു. മൊഴികൾ എഴുതിയെടുക്കുന്നവർ ചില ചട്ടങ്ങൾ അനുസരിക്കേണ്ടിയിരുന്നു. ഓരോ കർഷകനെയും കണിശമായി എതിർവിസ്താരം ചെയ്യണം. പരിശോധനയിൽ തൃപ്തികരമായി സമാധാനം നൽകാൻ കഴിയാത്ത ഏവനെയും ഉപേക്ഷിക്കണമെന്നായിരുന്നു നിശ്ചയം. ഇത് ഹേതുവായി വളരെ കൂടുതൽ സമയം ചെലവായി. എന്നാൽ മിക്ക മൊഴികളും ഇപ്രകാരം യാതൊരു വിധത്തിലും ബന്ധിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവയായിരുന്നു. ഈ മൊഴികൾ രേഖപ്പെടുത്തുമ്പോഴെല്ലാം CID ഉദ്യോഗസ്ഥനും സന്നിഹിതനായിരിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വിരോധിക്കാമായിരുന്നു. എന്നാൽ CID ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തെ പൊരുളിക്കാതിരിക്കാൻ മാത്രമല്ല, അവരോട് മര്യാദയോടെ പെരുമാറാനും കഴിയുന്നിടത്തോളം സർവ്വവിവരങ്ങളും അവർക്ക് നൽകുവാനും ഞങ്ങൾ ആദ്യമേ നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ദോഷവും വരാനുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് CID ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തന്നെ വെച്ചാണ് മൊഴികൾ എടുത്തിരുന്നതെന്ന സംഗതി കർഷകന്മാരെ കുറെ കൂടി നിർഭയരാക്കി. ഒരു പ്രകാരത്തിൽ കർഷകന്മാരുടെ മനസ്സിൽ നിന്ന് CIDക്കാരെ കുറിച്ചുള്ള അതിഭീതി അകന്നിരുന്നതുപോലെ തന്നെ മറ്റൊരു പ്രകാരത്തിൽ CIDക്കാരുടെ സാന്നിധ്യം അതിശയോക്തിക്ക് പ്രകൃതിയ ഒരു പ്രതിബന്ധവുമായിരുന്നു. CIDക്കാരുടെ പ്രവൃത്തി ജനങ്ങളെ കെണിയിൽ കൊടുക്കുകയാണല്ലോ, അതുകൊണ്ട് കർഷകന്മാർ സൂക്ഷിച്ചിരിക്കേണ്ടി വന്നു. തോട്ടക്കാരെ അരിശം പിടിപ്പിക്കണമെന്ന വിചാരം എനിക്കില്ലായിരുന്നുവെന്ന് തന്നെയല്ല, അവരെ മൃദുഭാവം കൊണ്ട് വശീകരിക്കണമെന്നായിരുന്നു എന്റെ ആവശ്യം. അതുകൊണ്ട് സഗൌരവമായ ആക്ഷേപങ്ങൾക്ക് പാത്രീഭവിച്ച തോട്ടക്കാർക്ക് അവയെപ്പറ്റി എഴുതുന്നതും അവരെ നേരിട്ട് കാണുന്നതും ഞാൻ ഒരു പതിവാക്കി. തോട്ടക്കാരുടെ സംഘത്തെയും ഞാൻ ചെന്ന് കണ്ടു. ഞാൻ അവരെ കുടിയാന്മാരുടെ സങ്കടങ്ങൾ ധരിപ്പിക്കുകയും അവർ ഇക്കാര്യം എന്തു നിലയ്ക്കാണ് കാണുന്നതെന്ന് അറിയുകയും ചെയ്തു. തോട്ടക്കാരിൽ ചിലർ എന്നെ വെറുത്തു, ചിലർ എന്നെപ്പറ്റി ശ്രദ്ധിച്ചില്ല, ഏതാനും ചിലർ എന്നോട് മര്യാദയോടെ പെരുമാറി വന്നവരായും ഉണ്ടായിരുന്നു.
0: ഗാന്ധിഗീതം.

പ്രകൃതി ചികിത്സയെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. ലേഖനം വായിച്ചിട്ട് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു ചികിത്സയെന്ന നിലയിൽ രാമനാമത്തിന്റെ ഫലദായകത്വത്തിന് ആയുർവേദത്തിലും മതിയായ തെളിവുണ്ടെന്ന് വൈദ്യനായ ശ്രീ ഗണേശ ശാസ്ത്രി ജോഷി എന്നോട് പറയുന്നു. പ്രകൃതി ചികിത്സ ബഹുമാന്യമായ ഒരു സ്ഥാനമർഹിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായത് രാമനാമമാണ്. ചരകൻ, വാഗ്ഭടൻ തുടങ്ങി പുരാതന ഭാരതത്തിലെ വൈദ്യശ്രേഷ്ഠന്മാർ എഴുതിയിരുന്ന കാലത്ത് ഈശ്വരനെ കുറിക്കുന്ന പ്രചാരമേറിയ നാമം രാമൻ എന്നല്ലായിരുന്നു, വിഷ്ണു എന്നായിരുന്നു. ഞാൻ തന്നെ ശൈശവം മുതൽക്കേ ഒരു തുളസീദാസ ഭക്തനാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും രാമനെ ദൈവമായി ആരാധിച്ചു വരുന്നു. ഈശ്വരനും ഈശ്വരന്റെ നിയമവും ഒന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയമം അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ല ആരാധനക്രമം. ആ നിയമവുമായി ഒന്നിച്ചേരുന്നവൻ ഈശ്വരനാമം വായികൊണ്ട് ഉരുവിടേണ്ട ആവശ്യമില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈശ്വരധ്യാനം ശ്വാസോച്ഛാസം പോലെ സ്വാഭാവികമായി തീർന്നിട്ടുള്ള

ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആ നിയമജ്ഞാനവും അനുഷ്ഠാനവും അയാളുടെ രണ്ടാം സ്വഭാവമെന്നോണം ആയിത്തീരുന്നു. ഈശ്വര ചൈതന്യം അവനിൽ അത്രമാത്രം നിറഞ്ഞിരിക്കും. അത്തരം ഒരാൾക്ക് മറ്റ് യാതൊരു ചികിത്സയും ആവശ്യമില്ല. പ്രതിവിധികളിൽ സർവപ്രധാനമായത് കരഗതമായിരുന്നിട്ടും നാം അതിനെക്കുറിച്ച് ഇത്ര തുച്ഛമായി മാത്രം അറിയുന്നത് എന്തുകൊണ്ടാണ്? അറിയുന്നവർ പോലും ഈശ്വരനെ സ്മരിക്കാതിരിക്കുന്നതും സ്മരിക്കുകയാണെങ്കിൽ തന്നെ ഹൃദയപൂർവ്വമല്ലാതെ വാക്കുകൊണ്ട് മാത്രമാകുന്നതും എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. ഈശ്വരനാമം തത്തയെപ്പോലെ ഉരുവിടുന്നത് സർവരോഗങ്ങൾക്കുമുള്ള ഔഷധമായി ഈശ്വരനെ അംഗീകരിക്കുവാനുള്ള വൈമുഖ്യമാണ് കാണിക്കുന്നത്. അവർക്ക് അതെങ്ങനെ സാധിക്കുവാനാണ് ഈ സർവപ്രധാനമായ പ്രതിവിധി ഡോക്ടർമാരോ വൈദ്യന്മാരോ ഹക്കീമുകളോ മറ്റേതെങ്കിലും ചികിത്സകരോ നിർദ്ദേശിക്കുന്നതല്ല. ഇക്കൂട്ടർക്കതിൽ ഒരു വിശ്വാസവുമില്ല. പരിഭാവനമായ ഗംഗയുടെ ഉറവ ഓരോ ഗ്രഹത്തിലും കാണാൻ കഴിയുമെന്ന് അവർ അംഗീകരിക്കുകയാണെങ്കിൽ അവരുടെ തൊഴിൽ, ജീവിതവൃത്തിക്കുള്ള മാർഗം ഇതൊക്കെ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് അവരുടെ കഴിവുകളും ഔഷധങ്ങളും തെറ്റുപറ്റാത്ത പ്രതിവിധികളാണെന്ന് അവർ ബലമായി വിശ്വസിക്കുന്നു. ഇവ ഡോക്ടർക്ക് ആഹാരത്തിനുള്ള വകതേടി കൊടുക്കുമെന്ന് മാത്രമല്ല, തൽക്കാലം രോഗിക്കും ആശ്വാസം തോന്നുന്നു. ഏതാനും ചിലരെ കൊണ്ട് ഇന്നയാൾ എനിക്കൊരു പൊടി തന്നു, അതുകൊണ്ട് എനിക്ക് ഭേദമായി എന്ന് പറയിക്കാൻ ഒരു വൈദ്യനു സാധിച്ചാൽ അയാളുടെ തൊഴിലും ഉറച്ചു കിട്ടുന്നു. ഡോക്ടർമാർ ഈശ്വരനാമത്തിന്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് സ്വയം ബോധമുള്ളവരാകാതെ രോഗികൾക്ക് അത് പ്രതിവിധിയായി നിർദ്ദേശിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല എന്നതും മനസ്സിൽ ധരിച്ചിരിക്കേണ്ടതാണ്. രാമനാമം കോപ്പി പുസ്തകങ്ങളിൽ കാണുന്ന സാരവാക്യമല്ല, അത് അനുഭവത്തിൽ കൂടി സാക്ഷാത്കരിക്കേണ്ട ഒന്നാണ്. വ്യക്തിപരമായ അനുഭവമുള്ള ഒരാൾക്ക് മാത്രമേ അത് നിർദ്ദേശിക്കാൻ സാധിക്കൂ, മറ്റാർക്കും സാധ്യമല്ല.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
0: CM വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
1: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Foss, Hootic, Vox Lanet.
0: Phone 9496-420-880.
1: 8111-933-600.
0: CM Vistara.
1: CM Vistara, Nilluni.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ

0: ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി. വാർത്തകൾ വിശദമായി. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ഇന്നലെ നടന്ന 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പും ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി പറഞ്ഞു.
1: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളിലെ 11 ദിവസത്തെ പര്യടനത്തിലാണ് കേന്ദ്രമന്ത്രി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ ജയശങ്കർ ഒമാനിലെത്തിയത്. സന്ദർശനവേളയിൽ 2028-29 വർഷത്തേക്കുള്ള യു എൻ സുരക്ഷാ കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് ന്യൂയോർക്കിൽ അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് ഈ മാസം 14-15 തീയതികളിൽ ബ്രസൽസിൽ നടക്കുന്ന 3-ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിൽ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മികച്ച തൊഴിൽ ശക്തി, ശക്തമായ സ്ഥാപനങ്ങൾ, നൂതന സാങ്കേതിക വിദ്യ എന്നിവയാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII നാഷണൽ GCC ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. നിലവിൽ ഇന്ത്യയിൽ 2100-ലധികം GCC കൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ 23 ലക്ഷം പ്രൊഫഷണലുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യു എൻ രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. യു എൻ സമാധാന സേനയിലെ വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും പി ഹരീഷ് കൂട്ടിച്ചേർത്തു.
2: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ, കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ നടന്ന തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മന്ത്രിമാരായ AP അനിൽകുമാർ, TC സിദ്ദീഖ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി അസറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 6. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ലക്ഷ്യമിടുന്നത്. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്.
1: കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾ, അന്തസ്, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ, IVF ക്ലിനിക്കുകൾ, ART സെന്ററുകൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ബന്ധപ്പെട്ട നിയമങ്ങളുടെയും സമഗ്രമായ അവലോകനം തുടങ്ങിയവ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാകും. ഈ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ആവിർഭാവം, ലിംഗനിർണയം തടയുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം എന്നിവയെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസങ്ങളിൽ ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ 2 പകുതിയിൽ ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. 60 മിനിറ്റിൽ എംബാപ്പയും 66 മിനിറ്റിൽ ഓസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2ാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് തോൽവി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്താകാതെ നേടിയ 80 റൺസിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച സത്താംപ്ടണിൽ നടക്കും. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിനു സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിച്ചതായി യുവസൈന്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ US സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണം നടത്തി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര.

ശരിയാകാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ്. ശരിയാകാത്ത ചില കണക്കുകൾ ഉള്ളിൽ കിടന്ന് അലോസരപ്പെടുത്തുമ്പോഴായിരിക്കണം അച്ഛൻ എന്റെ വിത്ത് പാകിയത്. എന്റെ അച്ഛൻ സമർത്ഥനായൊരു കണക്കപ്പിള്ളയായിരുന്നു. മുത്തച്ഛനും പേരുകേട്ടൊരു കണക്കപ്പിള്ളയായിരുന്നു. മുത്തച്ഛന്റെ ജോലി കോവിലകത്തായിരുന്നു. ഉദ്യോഗപ്പേര് മുതൽപിടി. അച്ഛൻ സേട്ടുവിൻ്റെ പാണ്ഡ്യാലയിലെ കണക്കപ്പിള്ളയും. മുത്തച്ഛന്റെ ശമ്പളം നെല്ലും തേങ്ങയും തേച്ചു കുളിക്കാനുള്ള എണ്ണയും ഇടയ്ക്കൊക്കെ ഓരോ സദ്യയും അഷ്ടമിക്കൊരു ജോഡി പാവും ഉണ്ടുമായിരുന്നുവെങ്കിൽ അച്ഛന് സേട്ടു മാസം തോറും കൃത്യമായി 100 രൂപ വീതം ശമ്പളം കൊടുത്തിരുന്നു. എല്ലാ ദീപാവലിക്കും പ്രത്യേകമായി 15 രൂപ വീതം ബോണസും. എന്റെ കാലം വന്നപ്പോഴേക്കും കോവിലകം കോണിച്ചുവട്ടിലെ ചെറിയ മുറി ഒരു ഹിന്ദി വിദ്യാലയത്തിന് വാടകയ്ക്ക് കൊടുത്തിരുന്നു. പാട്ടം പിരിക്കാനില്ലാതായപ്പോൾ അവർക്ക് മുതൽപിടിയേയും ആവശ്യമില്ലാതായി. സേട്ടുവാണെങ്കിൽ തഴച്ചു വളരുകയായിരുന്നു. അതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ സേട്ടുവിൻ്റെ പാണ്ഡ്യാലയിലെ തൻ്റെ പഴയ കസേര എന്നെ ഏൽപ്പിക്കാനായിരുന്നു അച്ഛൻ്റെ ഉദ്ദേശ്യം. അച്ഛന് ആ പഴയ വീട്ടി കസേരയോട് അത്രയ്ക്ക് മമതയായിരുന്നു. എത്ര കാലം അതോട് പറ്റിപ്പിടിച്ചതാണ്. ആ കസേരയ്ക്ക് അച്ഛൻ്റെ വിയർപ്പിൻ്റെയും കീശ്വാസത്തിൻ്റെയും മൂക്കുപൊടിയുടെയും ഗന്ധം വീണുകഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ കസേരയിൽ മറ്റൊരാൾ ഇരിക്കുന്നതിനെക്കുറിച്ച് അച്ഛന് ഓർക്കാനേ വയ്യായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പലപ്പോഴും അച്ഛൻ എന്നെ ആ പാണ്ഡ്യാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ആ കസേരയിൽ പിടിച്ചിരുത്തും. ഒരു ചന്തവുമില്ലാത്ത സിംഹാസനം പോലെയുള്ള കസേര. ഇരുകൈകളിലും അച്ഛൻ്റെ വിയർപ്പ് പറ്റിയിട്ടായിരിക്കണം വരട്ടു ചൊറിയുടേതുപോലുള്ള പാടുകൾ. അതിൽ കൈവച്ചപ്പോൾ എൻ്റെ കൈകൾ ചൊറിയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഊർന്നിറങ്ങി. ചൊറിയുന്നുണ്ടല്ലേ? അച്ഛൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സാരമില്ല, എന്റെ വിയർപ്പാണ്, അതുണ്ടാക്കുന്ന ചൊറിച്ചിൽ നിന്നിലേക്ക് പകരേണ്ടതാണ്. അച്ഛൻ വീണ്ടും എന്നെ ആ കസേരയിൽ പിടിച്ചിരുത്തി. പുറകോട്ടു നീങ്ങി നിന്ന് ആ കാഴ്ച കണ്ടു രസിച്ചു. ഞാനാകട്ടെ ചൊറിയുന്ന കസേര കൈകളിൽ തൊടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു. പഠിത്തം കഴിഞ്ഞോട്ടെ, ഇത്തിരി കൂടി കഴിഞ്ഞോട്ടെ, അച്ഛൻ പറഞ്ഞു. നിനക്ക് ഈ കസേര നന്നായി ചേരും. പുറകിൽ ഒരു ചിരികേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. നനുത്ത മൽമൽ ജുബയ്ക്കുള്ളിൽ കുടവയർ കുലുക്കിക്കൊണ്ട് സേട്ടു ചിരിക്കുന്നു. അയാളുടെ ജുബ്ബയുടെ കുടുക്കുകൾ സ്വർണത്തിൻ്റെതായിരുന്നു. വായിൽ 2 സ്വർണ പല്ലുകളും ഉണ്ടായിരുന്നു. സഭാ ശ്രീധരൻ നായരെ, സേട്ടു അച്ഛൻ്റെ പുറത്തു തട്ടി. തൻ്റെ വിഷമം തീർന്നുവല്ലോ, ഇബൻ തൻ്റെ കസേര കാത്തോളൂ. അച്ഛൻ നന്ദിയുള്ള പട്ടിയെപ്പോലെ വാലാട്ടിക്കൊണ്ട് ചിരിച്ചു. എനിക്ക് ഇത്രയും കേട്ടാൽ മതി സേട്ടു, എൻ്റെ മോൻ ഞങ്ങളുടെ കുലത്തൊഴിലിൻ്റെ ഖ്യാതി കളയില്ലാന്ന് എനിക്കുറപ്പുണ്ട്. അത്രയുള്ളൂ എൻ്റെ മോഹം. സേട്ടു വീണ്ടും കുടവയറ് കുലുക്കിക്കൊണ്ട് ചിരിച്ചു. എനിക്കാണെങ്കിൽ വല്ല വിധവും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നായി. സേട്ടുവിൻ്റെ കണ്ണുകൾ ഒരു ഇരയെ എന്ന പോലെ എന്നെ ഉഴിയുകയായിരുന്നു. അയാളുടെ മുഖത്ത് ഒരു വികൃതമായ ആർത്തി തെളിയുന്നത് ഞാൻ കണ്ടു. ഞാൻ വെറുപ്പോടെ മുഖം തിരിച്ചു. എന്നേക്ക് തീരും ഇവൻ്റെ പഠിത്തം? സേട്ടു അച്ഛനോട് ചോദിക്കുന്നത് കേട്ടു. കുറച്ചുകൂടി ക്ഷമിക്കണം, ഇനിയുണ്ട് കുറേ കൊല്ലം കൂടി. പിന്നെ അതേവരെ ഞാനുണ്ടല്ലോ ഇവിടെ. പക്ഷെ തനിക്ക് വയസ്സായല്ലോ, സേട്ടു വീണ്ടും കുലുങ്ങിച്ചിരിച്ചു. കുറെ കഴിയുമ്പോൾ തൻ്റെ കണക്കുകൾ തെറ്റിത്തുടങ്ങും. ഒരിക്കലുമില്ല, അച്ഛൻ തറപ്പിച്ചു പറഞ്ഞു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പരമ്പരയായിട്ടുള്ള കുലത്തൊഴിലാണ്. കൂലിക്ക് വേണ്ടിയുള്ള പണിയാണെന്ന് സേട്ടു നിരീക്കണ്ട. ആ വിചാരം ഇതേവരെ എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. അതെ അതെ, സേട്ടു തലയാട്ടി. എന്തായാലും സേട്ടുവിൻ്റെ ഓഫീസിലെ ചൊറിയുന്ന കസേര എനിക്കൊരു പേടി സ്വപ്നമായി. അതിൽ കൊണ്ട് ചെന്നെത്തിക്കാനുള്ള ചവിട്ടുപടികൾ മാത്രമാണ് എൻ്റെ പഠിപ്പ് എന്നെനിക്ക് മനസ്സിലായി. ഉറക്കത്തിൽ പലപ്പോഴും പാണ്ഡ്യാലയിലെ ഹാളിൽ വേണ്ടത്ര വെളിച്ചം വീഴാത്തയിടത്ത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സേട്ടുവിൻ്റെ കൂറ്റൻ എണ്ണഛായാചിത്രം തൊട്ടു മുന്നിൽ കണ്ട് ഞാൻ ഞെട്ടിയുണർന്ന് നിലവിളിച്ചു. പിന്നീട് അമ്മയാണ് എൻ്റെ ഭയം കുറേയൊക്കെ അകറ്റാൻ സഹായിച്ചത്. സേട്ടു നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് മോനെ, അമ്മ പറഞ്ഞു തന്നു. അച്ഛൻ ഒരു തൊഴിലുമില്ലാതെ അലഞ്ഞു നടന്നിരുന്ന കാലത്ത് സേട്ടുവാണ് വിളിച്ചു വരുത്തി ഈ ജോലി കൊടുത്തത്. മുത്തച്ഛൻ്റെ മകനാണല്ലോ, മോശമാവില്ല എന്ന ധൈര്യത്തിൽ. വാസ്തവത്തിൽ അന്ന് അച്ഛന് ശരിക്ക് കണക്കെഴുതാനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അച്ഛൻ്റെ ഭ്രമം മുഴുവൻ കഥകളിലായിരുന്നു. ഒരിക്കൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി ഒരാശാന്റെ കൂടെ കുറേ നാൾ നിന്നതാണ്. വീട്ടിലെ കരച്ചിലും ബഹളവുമൊക്കെ ആയെങ്കിലും മുത്തച്ഛൻ മാത്രം കുലുങ്ങിയില്ല. എൻ്റെ മോനാണവൻ, ഇവൻ ഇവിടെ തന്നെ മടങ്ങി വരും, ഞാൻ വരച്ച വരയിൽ നിൽക്കും, മുത്തച്ഛൻ പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛൻ കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു. കുലത്തൊഴിൽ നോക്കാനായി സേട്ടുവിൻ്റെ പാണ്ഡ്യാലയിൽ ചെന്നു കയറി. സേട്ടുവാണ് അച്ഛനെ കണക്കെഴുതാൻ പഠിപ്പിച്ചത്.

ആ ഉപകാര സ്മരണയായിരിക്കണം എനിക്ക് സേതു എന്ന പേരിടാൻ അച്ഛനെ പ്രേരിപ്പിച്ചത്. കുട്ടിക്കാലം മുതൽക്കേ അച്ഛൻ എന്നോട് പറയാറുണ്ടായിരുന്നു, വേറൊരു വിഷയവും പഠിച്ചില്ലെങ്കിലും കണക്കിൽ ശ്രദ്ധിക്കണമെന്ന്. കണക്കിലും വലിയ ഏതു ശാസ്ത്രമുണ്ട് ഈ ലോകത്തിൽ? ഏത് പ്രകൃതി നിയമമെടുത്തു നോക്കിയാലും അതിനു പുറകിൽ ജടിലമായ ഒരു കണക്ക് കാണും. വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ കണക്കന്മാരായിരുന്നു. കണക്കില്ലാതെ ജീവിതമില്ല. ഉദയാസ്തമയങ്ങളും ജനനമരണങ്ങളുമെല്ലാം കണക്കുകളാൽ കെട്ടിവരിയപ്പെട്ടവയാണ്. അങ്ങനെ കണക്ക് പഠിക്കാനും കണക്കെഴുതാനുമുള്ള നിയോഗവുമായാണ് ഞാൻ പിറന്നു വീണതെന്ന ബോധം നന്നെ ചെറുപ്പത്തിലെ എൻ്റെ മനസ്സിൽ ഉറഞ്ഞുകൂടിയിരുന്നു. കുട്ടിക്കാലത്ത് നന്മതിന്മകൾ വേർതിരിച്ചറിയാൻ കഴിവില്ലാത്ത കാലത്ത് അച്ഛനെപ്പോലെ ആയിത്തീരുകയെന്നാണല്ലോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം. അച്ഛനെ ചുറ്റിപ്പറ്റി ഞാൻ നിത്യവും കാണുന്ന കാഴ്ചകൾ അച്ഛൻ്റെ തൊഴിലിൻ്റെ മഹത്വത്തെപ്പറ്റി മതിപ്പുണ്ടാക്കുന്നവയായിരുന്നു. ദിവസവും കാലത്തെ കഞ്ഞി കുടിച്ച് ഇരു കൈകളിലും ഓരോ അടുക്ക് കണക്ക് പുസ്തകങ്ങളുമായി അച്ഛൻ പാണ്ഡ്യാലയിലേക്ക് പോകുന്നു. ഇരുട്ടുന്നതുവരെ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് അനങ്ങാതെ തടിച്ച കണക്ക് പുസ്തകങ്ങളിലേക്ക് തല പൂഴ്ത്തിയിരിക്കുന്നു. കണക്ക് കൂട്ടുന്നു. എന്നിട്ടും തീരാത്ത കണക്കുകൾ രാത്രിയിൽ കെട്ടിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. മേശക്കരികിൽ ടേബിൾ ലാമ്പിന് താഴെ തപസ്സിരിക്കുന്നു. പാണ്ഡ്യാലയിലെ മുഷിഞ്ഞ വെളിച്ചത്തിൽ മുറ്റത്തിരുന്ന് കണക്ക് കൂട്ടിയത് കൊണ്ടായിരിക്കണം അച്ഛൻ്റെ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞു വരികയായിരുന്നു. വയറ്റിലാണെങ്കിൽ ഗ്യാസ് കുമിളകൾ ഉരുണ്ടുകൂടി ചില വ്രണങ്ങൾ ഉണ്ടാക്കി. വേദന സഹിക്ക വയ്യാതെ പുളയുമ്പോഴും അച്ഛൻ ഡോക്ടറെ കാണാൻ കൂട്ടാക്കിയില്ല. തൻ്റെ സുഖക്കേട് എന്താണെന്ന് അച്ഛന് തന്നെ അറിയാമായിരുന്നിരിക്കണം. തൻ്റെ മഹത്തായ അവതാരോദ്ദേശ്യം പൂർത്തിയാക്കുന്നതിനിടയിൽ വന്നുകൂടുന്ന നിസാരമായ ശല്യങ്ങളെക്കുറിച്ച് അച്ഛനൊരിക്കലും വേവലാതിപ്പെട്ടിരുന്നില്ല. അച്ഛനെ കണക്കുകളുമായി ബന്ധപ്പെടുത്തിയല്ലാതെ എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ കാണുന്നത് മേശക്കരികിൽ തടിച്ച കണക്ക് പുസ്തകത്തിനുള്ളിൽ തലപൂഴ്ത്തിയിരിക്കുന്ന അച്ഛനെയാണ്. കാലത്ത് ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോഴേക്കും അച്ഛൻ കുളിച്ച് ചന്ദനക്കുറിയിട്ട് ക്ഷേത്രദർശനവും കഴിഞ്ഞ് വീണ്ടും കണക്കുപുസ്തകങ്ങളുടെ മുൻപിൽ ഇരിപ്പുറപ്പിച്ചിരിക്കും. എന്തായിരിക്കും അച്ഛൻ കാവലമ്മയോട് പ്രാർത്ഥിച്ചിരിക്കുക? അന്നത്തെ കണക്കുകളെല്ലാം കൃത്യമായിരിക്കണമേ എന്നായിരിക്കില്ലേ? അച്ഛനെ കാണുമ്പോഴെല്ലാം ഒരു വാൽപുഴുവിൻ്റെ ഓർമ്മയാണ് എന്നെ അലട്ടിയിരുന്നത്. നിറം മങ്ങിയ മഞ്ഞ ഏടുകളുള്ള തടിച്ച പുസ്തകങ്ങളിൽ കൂടി പലതവണ കയറിയിറങ്ങി അച്ഛൻ ഏകദേശം ഒരു വാൽപുഴു തന്നെയായി തീർന്നു. ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് കുട്ടിക്കാലത്തെ കണക്കിനോട് വെറുപ്പ് തോന്നി തുടങ്ങിയത്. എൻ്റെ അവതാരോദ്ദേശ്യം എന്താണെന്ന് നല്ല രൂപമുണ്ടായിരുന്നിട്ടും ഞാൻ കണക്കിൽ വളരെ മോശമായിരുന്നു. മറ്റു വിഷയത്തിൽ ക്ലാസ്സിൽ ഒന്നാമനായിരുന്നതുകൊണ്ട് മാഷന്മാർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് അവർ ഒരു പ്രത്യേക പരിഗണനയെന്ന നിലയിൽ ഇട്ടുതരുന്ന 35 മാർക്കിലൂടെ ഞാൻ എല്ലാ കൊല്ലവും കണക്കിൽ പാസ്സായിക്കൊണ്ടിരുന്നു. അതച്ഛനെ വളരെയധികം വേദനിപ്പിച്ചിരിക്കണം. അച്ഛൻ ഏതു വഴിയിലൂടെ എന്നെ തള്ളിവിടാൻ തീരുമാനിച്ചിരുന്നു, ആ വഴിയിൽ നിന്ന് ഞാൻ താനെ നീങ്ങി പോകുകയായിരുന്നു. അത്തവണ അരക്കൊല്ല പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് കിട്ടിയെന്ന് അച്ഛനെന്നെ അടുത്തേക്ക് വിളിച്ചു. ഇവിടെ വാടാ, ഞാൻ അമ്പരന്നു പോയി. അച്ഛനെന്നെ എടാ എന്ന് വിളിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അച്ഛൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അച്ഛൻ്റെ മുഖത്ത് മിന്നിമറഞ്ഞിരുന്ന ഭാവങ്ങൾ എനിക്ക് അപരിചിതമായിരുന്നു. അതിലെന്നെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. ഞാൻ അനുസരണയോടെ അടുത്തു ചെന്നു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പിണച്ച പച്ചയീർക്കലുകൾ കണ്ടു. ഞാൻ പകച്ചു നിൽക്കെ അടി വീണു. തുടകളിൽ പുറത്ത് പച്ചയീർക്കൽ ഒടിയുവോളം അച്ഛനെന്നെ തല്ലി. എൻ്റെ തുടകളിലും മുതുകിലും ഈർക്കലിൻ്റെ പാടുകൾ തിണർത്തു. നീറ്റിൽ സഹിക്കവയ്യാതെ പൊളിഞ്ഞിട്ടും ഞാൻ കരഞ്ഞില്ല, അച്ഛനെ തടഞ്ഞില്ല. എൻ്റെ ആ ധിക്കാരം അച്ഛനെ അത്ഭുതപ്പെടുത്തിയിരിക്കണം. ഏറെ കഴിഞ്ഞ് ഈർക്കൽ വലിച്ചിറഞ്ഞ് അണച്ചുകൊണ്ട് അച്ഛൻ ചാരുകസേരയിൽ ചെന്നു വീണു. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് കണ്ടു. ഇന്നും കൂടി സേട്ടു എന്നോട് ചോദിച്ചു. അച്ഛൻ്റെ തൊണ്ടയിടറി. മോൻ്റെ പഠിത്തം എവിടം വരെ ആയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിട്ടില്ല സേട്ടു, 3-4 കൊല്ലം കൂടി കഴിയട്ടെ, തിടുക്കം പിടിക്കാതെ എന്ന്. ഈ നിലയ്ക്ക് പോയാൽ ഞാനിങ്ങനെ സേട്ടുവിനോട് അവധി പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് തോന്നിപ്പോകുന്നു. ഒരു വലിയ സത്യം എനിക്ക് മനസ്സിലായി. എന്നെ സേട്ടുവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്, നേർച്ച കോഴിയെപ്പോലെ. എൻ്റെ വളർച്ചയിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് സേട്ടു. എന്നെ നല്ലപോലെ പഠിപ്പിച്ചിട്ട് വേണം അയാളുടെ ചൊറിയുന്ന വീട്ടിയുടെ കഴുമരത്തിലേക്ക് പിടിച്ചു കയറ്റാൻ. അച്ഛൻ തുടരുകയായിരുന്നു. നീ മറ്റേത് വിഷയത്തിൽ തോറ്റാലും ഞാൻ വിഷമിക്കില്ലായിരുന്നു. പക്ഷെ കണക്കെഴുത്ത് നമ്മുടെ കുലത്തൊഴിലാണ്. അതിൽ മോശമായാൽ ശ്രീധരന്മാരുടെ മകന് കണക്കെഴുതാൻ അറിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞാൽ അതെനിക്ക് താങ്ങാനാവില്ല. കുരങ്ങൻ്റെ കുഞ്ഞിന് മരം കയറാൻ അറിയില്ല എന്ന് പറയണ പോലെയാവും അത്. അച്ഛൻ്റെ വേദന എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏത് തള്ളപ്പക്ഷിയും
അതിനറിയാവുന്ന വിധത്തിൽ മാത്രമാണ് കുഞ്ഞുങ്ങളെ ഇര തേടാൻ പഠിപ്പിക്കുക. തലമുറകളിലൂടെ മെരുക്കിയെടുത്ത കുലത്തൊഴിൽ എന്ന അഭ്യാസം പാവനമാണെന്ന് മനസ്സിലാക്കാൻ പാകത്തിന് എനിക്ക് ബുദ്ധിയുറച്ചിരുന്നു. പക്ഷെ കണക്ക് എനിക്കൊരു ബാലികേറാ മലയായിരുന്നു. നിസ്സാരമായ കണക്കുകൾ പോലും ഞാൻ തെറ്റിച്ചിരുന്നത് മാഷന്മാരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. മറ്റെല്ലാ വിഷയങ്ങളിലും ക്ലാസ്സിൽ ഒന്നാമനാകുന്ന കുട്ടി കണക്കിൽ മാത്രം തോൽക്കുകയോ? ഒരിക്കൽ മാഷ് അച്ഛനോട് പറഞ്ഞു, ശ്രീധരൻ നായരും മകന് കണക്കിനൊരു ട്യൂഷൻ ഏർപ്പാട് ചെയ്യുകയാണ് നല്ലത്, അല്ലെങ്കിൽ പബ്ലിക് പരീക്ഷ വരുമ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരും. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, എന്താ പറ്റിയതെന്ന് അറിയില്ല. കണക്കെന്ന് പറയുമ്പോൾ ഭയങ്കര വെറുപ്പാണ്. പക്ഷെ അച്ഛൻ കൂട്ടാക്കിയില്ല. ശ്രീധരൻ നായരുടെ മകന് കണക്കിന് ട്യൂഷൻ ആവശ്യമില്ല, കണക്കവൻ്റെ രക്തത്തിലുള്ളതാണ്. പറവക്കുഞ്ഞുങ്ങളെ പറക്കാൻ ആരും പഠിപ്പിക്കാറില്ല, മത്സ്യക്കുഞ്ഞുങ്ങളെ ആരും നീന്താൻ പഠിപ്പിക്കാറില്ല. ഞാൻ കണക്കിൽ വീണ്ടും തോറ്റുകൊണ്ടിരുന്നു. കണക്കു ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ എനിക്ക് പേടിയായി തുടങ്ങി. കണക്കെടുക്കുന്ന മാഷുക്ക് സേട്ടുവിൻ്റെ മുഖമായിരുന്നു. മാഷു കുലുങ്ങിച്ചിരിച്ചപ്പോൾ നനുത്ത മൽമൽ ജുബ്ബയ്ക്കുള്ളിൽ കുടവയർ കിടന്നു കുലുങ്ങി. ജുബ്ബയുടെ കുടുക്കുകൾ മാത്രമല്ല, മാഷിൻ്റെ രണ്ട് പല്ലുകളും സ്വർണം കൊണ്ടുള്ളവയായിരുന്നു. അച്ഛൻ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. പെട്ടെന്ന് അച്ഛൻ്റെ മുഖം അലിഞ്ഞു. ശബ്ദത്തിൽ തണുപ്പ് വീണു. തുടയിലെ തിണർത്ത പാടുകളിൽ തലോടിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു, കണക്കിഷ്ടമല്ലെങ്കിൽ പോകട്ടെ, മോൻ എന്തിനോടാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. തുറന്നു പറഞ്ഞാൽ അച്ഛൻ അതിശയപ്പെടുമോ? മടിക്കണ്ട, മോൻ പറഞ്ഞോളൂ. അച്ഛൻ എൻ്റെ മുടിയിഴകളിലൂടെ വിരലുരച്ചുകൊണ്ട് ധൈര്യപ്പെടുത്തി. നിന്റെ യോഗം അതല്ലായിരിക്കും, തലയിലെഴുത്തു മായ്ക്കാൻ ഞാൻ കൂട്ടിയാൽ കൂടുമോ? വരുന്നതുപോലെ വരട്ടെ, നിനക്കിഷ്ടമുള്ള വഴിയിലൂടെ നടക്കുക, നിന്റെ ഭാവി നീ തന്നെ രൂപപ്പെടുത്തുക. എനിക്കല്പം ധൈര്യം തോന്നി. ഞാൻ പതുക്കെ പറഞ്ഞു, ചരിത്രമാണ് അച്ഛ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം. അച്ഛൻ പുരികമുയർത്തി, എന്തുകൊണ്ട്? ചരിത്രമാണ് ഏറ്റവും വലിയ സത്യം എന്നതു തന്നെ. ഉദയാസ്തമയങ്ങളെയും ജനനമരണങ്ങളെയും നിയന്ത്രിക്കുന്നത് ചരിത്രമാണോ? അച്ഛൻ അത്ഭുതത്തോട് ചോദിച്ചു. അതെ, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അച്ഛനത് തീരെ വിശ്വസിക്കാനായില്ല. അച്ഛൻ പിറുപിറുത്തു. ഒരിക്കൽ ഞാനും ഇങ്ങനെയൊക്കെ കരുതിയതാണ്, പക്ഷെ ഒടുവിൽ ഞാൻ തിരിച്ചു വന്നു എൻ്റെ പാരമ്പര്യത്തിലേക്ക്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കൽ മോനും മടങ്ങി വരാതെ ഇരിക്കില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ചരിത്രത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അലാവുദ്ദീൻ ഖിൽജിയും വാസ്കോദഗാമയും വെല്ലസിയും ക്ലൈവും എൻ്റെ ചങ്ങാതിമാരായി. മോഹൻജൊദാരോയിലെയും ഹാരപ്പയിലെയും അവശിഷ്ടങ്ങൾ എനിക്ക് സുപരിചിതങ്ങളായി. പാനിപ്പത്ത് യുദ്ധവും പ്ലാസി യുദ്ധവും എൻ്റെ സ്വപ്നങ്ങളിൽ പറ്റിപ്പിടിച്ചു നിന്നു. ഞാൻ പഴയ വെളിച്ചം കയറാത്ത അറകളിലൂടെ പൂപ്പലും പായലും പിടിച്ച ശിലാലിഖിതങ്ങളിലൂടെ തെന്നിപ്പോയി. ഞാൻ നിയാണ്ടൽത്താർമാരെയും പ്രാകൃത മനുഷ്യരെയും പലവരു സ്വപ്നം കണ്ടു. അവരിൽ ഒരുവനായി ഇരുണ്ട ഭൂതകാലത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ ഞാൻ കൊതിച്ചു. അവരാണല്ലോ എൻ്റെ പൂർവികന്മാർ. ചരിത്രം പഠിപ്പിക്കുന്ന ഷാരടിമാഷ് എൻ്റെ കാണപ്പെട്ട ദൈവമായി. എനിക്ക് സന്തോഷമായിട്ടോ? ഷാരടിമാഷ് പറഞ്ഞു. ഇത്രയും കാലം പരീക്ഷ പാസ്സാകാൻ വേണ്ടി ചരിത്രം പഠിച്ച കുട്ടികളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴെങ്കിലും താല്പര്യത്തോടെ ചരിത്രം പഠിക്കാൻ ഉത്സാഹമുള്ള ഒരു കുട്ടിയെ എനിക്ക് കിട്ടിയില്ലോ. ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എം എക്കാരുടെ പുസ്തകങ്ങളല്ലേ അവൻ വായിച്ചു തള്ളണത്. ഇവൻ പഠിച്ചു പഠിച്ച് വലിയ ആളാവും, സംശയമില്ല. ചരിത്രത്തിൽ തന്നെ ഇവനൊരു സ്ഥാനമുണ്ടാവും. ഒരിക്കൽ ചരിത്രത്തെപ്പറ്റി ഇവനെഴുതിയ പുസ്തകങ്ങൾ കുട്ടികൾ പഠിക്കും, അപ്പോഴേക്കും ഞാനുണ്ടാവില്ലെന്ന് മാത്രം. ഷാരടി മാഷിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നനഞ്ഞു. ഇടയ്ക്കൊരു ദിവസം അച്ഛൻ എന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തി. സേട്ടു ഇന്നും അന്വേഷിച്ചു. അച്ഛനെന്ത് പറഞ്ഞു? ഞാനെന്താ പറയാ? അച്ഛൻ്റെ മുഖത്ത് വിഷാദം പാടകെട്ടി നിന്നിരുന്നു. ഞാൻ ചരിത്രം പഠിക്കുകയാണെന്ന് പറയാമായിരുന്നല്ലോ, പറഞ്ഞു. പക്ഷേ അച്ഛൻ തുടരാനായി ഞാൻ കാത്തുനിന്നു. പക്ഷെ അങ്ങേരാ വാചകം ഒരിക്കലും ഒഴുമിച്ചില്ല. സേട്ടു അച്ഛനെ ഭയപ്പെടുത്തി കാണുമെന്ന് എനിക്ക് തോന്നി. വർഷങ്ങൾക്ക് മുൻപ് എനിക്കായി ഒഴിഞ്ഞിട്ട ചൊറിയുന്ന കസേര, വീട്ടിയുടെ കഴുമരം, അതവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം തലമുറകളായി തൻ്റെ സേവകരാകുമെന്ന് സേട്ടു കരുതുന്നു. ഞങ്ങൾ അയാളുടെ അടിമവേലക്കാരാണ്. അതിലൊരു ചെറുപ്പക്കാരൻ അയാളുടെ കണ്ണ് തെറ്റിച്ച് ഒളിച്ചോടിപ്പോകുകയാണോ? കണക്കിനു പകരം ചരിത്രം പഠിക്കുകയോ? ഒരു നാൾ സേട്ടുവിൻ്റെ ഒരു ദൂതൻ എന്നെ കാണാൻ വന്നു. മുള്ളൻ പന്നിയുടേതുപോലുള്ള തലമുടിയും വസൂരിക്കലകളുള്ള മുഖവുമുള്ള ഒരു ചെറുപ്പക്കാരൻ. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി കൈഞ്ഞൊടിച്ച് കോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു, ആ മോഹമൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചേക്കു കുട്ടി, ശ്രീധരൻ നായർ വാക്കുകൊടുത്തതാണ് സേട്ടുവിന്. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട. കുടുംബത്തൊഴിൽ ചെയ്യാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ? ഞാൻ ചോദിച്ചു. അത്? ചെറുപ്പക്കാരൻ പൊട്ടിച്ചിരിച്ചു. നമുക്ക് കാണാമല്ലോ. പക്ഷെ ഇതിനകം ചരിത്രം എന്നെ മടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ അക്കാര്യം ഷാരടി മാഷോടോ അച്ഛനോടോ പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല.
അതറിഞ്ഞ

0: അയാൾ ഷാരടി മാഷ് വേദനിക്കും. അച്ഛനൊരു പക്ഷേ വേദനിച്ചേക്കില്ല. പക്ഷെ തന്റെ വാക്കുകേൾക്കാതെ തെറ്റായ വഴിയിലേക്ക് പോയ മകന്റെ ഭാവിയെക്കുറിച്ചോർത്ത് വേവലാതിപ്പെടും. എന്റെ മനസ്സിലെ ഭാരം പെരുകുകയായിരുന്നു. വാസ്തവത്തിൽ ഏതാണ് എന്റെ പാത? എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ഓർത്തോർത്ത് തല പുകഞ്ഞു. പല രാത്രികളിലെയും ഉറക്കം നഷ്ടപ്പെട്ടു. എന്റെ ഉള്ളിലെ സംഘർഷത്തെക്കുറിച്ച് അച്ഛനൊരു രൂപവും ഉണ്ടായിരുന്നില്ല. അച്ഛൻ കാണുന്നവരോടൊക്കെ വീമ്പ് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ തൊഴിലിൽ നിന്ന് മാറിപ്പോയാലെന്താ, അവൻ പഠിച്ചു പഠിച്ച് വലിയ പ്രൊഫസറാകാൻ പോകുകയല്ലേ, അവൻ എഴുതുന്ന പുസ്തകങ്ങളായിരിക്കും ഇനി നിങ്ങളുടെ കുട്ടികൾ പഠിക്കുക. എന്റെ മനസ്സാകട്ടെ വിങ്ങുകയായിരുന്നു. ചരിത്രവുമായി കണക്കുമായി എനിക്കൊരു ബന്ധവുമില്ലെന്ന് ബോധ്യമായി കഴിഞ്ഞിരുന്നു. ഇവ രണ്ടും മാത്രമല്ല, ഒരു വിഷയവുമായി എനിക്ക് ബന്ധമില്ല. അപ്പോൾ ഏതാണ് എന്റെ പാത? ഞാനൊരു പാട്ടുകാരനാകാൻ നോക്കി, ശില്പിയാകാൻ നോക്കി, മരം വെട്ടുകാരനാകാൻ നോക്കി, സേതുവല്ലാതാകാൻ, വെറുതെ ഞാനാകാൻ നോക്കി. സേതു എന്ന പേര് എപ്പോഴും സേട്ടുവിനെ ഓർമ്മിപ്പിച്ചിരുന്നു. പക്ഷെ ഞാൻ എവിടെയും എത്തിയില്ല. അച്ഛനെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം ഞാൻ തളർന്നു. അച്ഛനെ നേരിടാതെ ഒഴിഞ്ഞുമാറി നടക്കുക ഒരു ശീലമായി. അച്ഛൻ്റെ കണ്ണുകളിലേക്ക് ഇത്തിരി നേരം നോക്കിയാൽ എനിക്കെൻ്റെ കുലത്തൊഴിലിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വന്നേക്കുമെന്ന് ഞാൻ ഭയന്നു. വംശപരമ്പര പകർന്നുകൊടുത്ത ഏതോ പ്രാകൃതമായ ശക്തി അച്ഛൻ്റെ കണ്ണുകളിലുണ്ട്. ഒടുവിൽ മറ്റൊരു പോംവഴിയും കാണാതെ ഞാൻ വീട് വിട്ടോടി. ഭക്ഷണമില്ലാതെ ഏറെ നാൾ അലഞ്ഞു നടന്നു. ഇടയ്ക്കിടയ്ക്ക് ചില ചില്ലറപ്പണികൾ ചെയ്ത് പണമുണ്ടാക്കി, വിശപ്പടക്കി, നാണം മറച്ചു. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അജ്ഞാതമായ ഏതോ ഒരു വൃഥ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഏതാണ് എൻ്റെ വഴി? പാരമ്പര്യം വലിച്ചു മുറുക്കിയിട്ട കെട്ടുകൾ പൊട്ടിക്കാൻ അത്ര എളുപ്പമാണോ? ചിലപ്പോൾ അസഹ്യമായ ക്ഷോഭത്തോടെ ഞാൻ ആരോടൊന്നില്ലാതെ വിളിച്ചു പറഞ്ഞു, ഞാൻ പാരമ്പര്യത്തിൻ്റെ കെട്ടുകൾ വലിച്ചു പൊട്ടിക്കും, എനിക്ക് തോന്നിയ വഴിയിലൂടെ നടക്കും, ആരുണ്ട് എന്നെ എതിർക്കാൻ, ആരുണ്ട് എന്നെ വെല്ലുവിളിക്കാൻ. 2000 നാഴികയകലെയുള്ള ആശ്രമത്തിൽ വെച്ചു പരിചയപ്പെട്ട ഒരു സ്വാമി എന്നോട് പറഞ്ഞു, മകനെ, പാരമ്പര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമെന്ന് കരുതുന്നത് ശുദ്ധ ഭോഷ്കാണ്. അതിൽ നിന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന് ആയുസ് കുറവാണ്. നമ്മുടെ വേരുകൾ അത്ര കണ്ട് പാരമ്പര്യത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. സ്വാമിയെ പുച്ഛത്തോടെ നോക്കിയിട്ട് കഞ്ചാവ് ബീഡിയുടെ പുക സ്വാമിയുടെ മുഖത്തേക്ക് ഊതിപ്പറത്തിക്കൊണ്ട് ഞാൻ ഇറങ്ങി നടന്നു. എന്റെ സഞ്ചാരത്തിനിടയിൽ ഞാൻ പലതും കണ്ടു. കള്ളന്റെ മകൻ ന്യായാധിപനാകുന്നു, ന്യായാധിപന്റെ മകൻ കള്ളനാകുന്നു, വേശിയുടെ മകൾ സന്യാസിനിയാകുന്നു, സന്യാസിനിയുടെ മകൾ വേശിയാകുന്നു, മരം വെട്ടുകാരന്റെ മകൻ കവിയാകുന്നു. അവരൊക്കെ പാരമ്പര്യത്തിന്റെ കെട്ടുകൾ തുറക്കുന്നവരല്ലേ? പക്ഷെ അവരുടെ സ്വാതന്ത്ര്യമോ? അവർ സ്വാതന്ത്ര്യമെന്ന ആശ്വാസം ആസ്വദിക്കുന്നവരാണോ? കള്ളന്റെ, വേശിയുടെ, മരം വെട്ടുകാരന്റെ ജീനുകൾ ഏറി നടക്കുന്നവർ കള്ളനും വേശിയും മരം വെട്ടുകാരനും ആകേണ്ടതല്ലേ? മുളപൊട്ടി വിരിഞ്ഞാലും വളർന്നു പന്തലിച്ചാലും ചെടിക്ക് വിത്തിന്റെ ഗുണങ്ങൾ കാണാതിരിക്കുമോ? എന്റെ അലച്ചിൽ നീണ്ടുപോയി. ഒടുവിൽ ഒരു നാൾ ഞാൻ തിരിച്ചു വന്നു. എന്റെ അലച്ചിൽ എന്നെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അച്ഛന് വയസ്സേറിയിരുന്നു. കണ്ണിന്റെ കാഴ്ച മുഴുവനും നഷ്ടപ്പെട്ടിരുന്നു. ശരീരം മെലിഞ്ഞൊട്ടിയിരുന്നു. എന്റെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് അച്ഛൻ ചോദിച്ചു, മോൻ വന്നുവല്ലേ? ഞാൻ മൂളി. എന്തു കണ്ടുപിടിച്ചു? അതിനും എനിക്ക് മറുപടിയില്ലായിരുന്നു. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കുണ്ടായി കഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അച്ഛൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് മാറോടണച്ചുകൊണ്ട് അച്ഛൻ ഇടറിയ തൊണ്ടയിൽ പറഞ്ഞു, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ തിരഞ്ഞ് പുറപ്പെടാതിരുന്നത്. ഏതായാലും എനിക്ക് അഭിമാനമുണ്ട്, സ്വയം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുലത്തൊഴിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. സേട്ടുവിൻ്റെ പാണ്ഡ്യാലയിൽ അച്ഛൻ്റെ ചൈതന്യം അപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ പഴയ വീട്ടിക്കസേരയിലേക്ക് ഞാൻ നടന്നു.
1: സേതുവിൻ്റെ കുലത്തൊഴിൽ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ശിവന്യ ശിവൻ.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന.

0: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
1: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
0: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
2: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
0: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസത്തിനകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ

മധുരഗീതങ്ങളിൽ ഇന്ന് കതിർമണ്ഡപം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് കടക്കാം. 1968 എം കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് പ്രേം നസീർ, അടൂർ ബാസി, ഷീല എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു തിരിച്ചടി. ഈ ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ ഗാനരചന നിർവഹിച്ച് ആർ സുദർശനും സംഗീതം പകർന്ന് കെ ജെ യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ അവസാന വരിയിൽ കതിർമണ്ഡപം എന്ന പദം നമുക്ക് കാണുവാൻ സാധിക്കും. കേൾക്കാം. ഇന്ദുലേഖേ ഇന്ദുലേഖേ ഇന്ദ്രസദസ്സിലെ നൃത്തലോലേ.

പ്രേം നസീർ, അടൂർ ബാസി, കെ പി ഉമ്മർ, വിജയശ്രീ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 1972 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് പി സുശീല പാടിയ ഗാനം ഇനി കേൾക്കാം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം, എന്തിനെന്നെ വിളിച്ചു വീണ്ടുമീ മന്ത്രകോടിയുടുപ്പിച്ചു. ശ്രീകുമാരൻ തമ്പിയുടേതാണ് വരികൾ. സംഗീതം ജി ദേവരാജൻ. 1976 പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. മധു, രാഘവൻ, ശ്രീവിദ്യ, KPSC ലളിത എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയ ഈ മനോഹര ഗാനം മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ കതിർമണ്ഡപം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേൾക്കാം റൌഡി രാജമ്മ എന്ന ചിത്രത്തിലെ ഗാനം. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ജി ദേവരാജൻ. പി സുബ്രഹ്മണ്യമാണ് ചിത്രത്തിന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ജയപ്രഭ, മധു, രാഘവൻ, ജഗദീഷ് ശ്രീകുമാർ, ബഹദൂർ, കുതിരവട്ടം പപ്പു തുടങ്ങിയവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

1978 വി ടി ത്യാഗരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രേമശില്പി എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടേതാണ് വരികൾ. സംഗീതം വി ദക്ഷിണാമൂർത്തി, എം ജി സോമൻ, ജഗദീഷ് ശ്രീകുമാർ, ജയഭാരതി, കെ പി ഉമ്മർ, ശങ്കരാടി എന്നിവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 4 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ കതിർമണ്ഡപത്തിൽ കാത്തുനിന്നു ഞാൻ എന്ന ഗാനം ശ്രോതാക്കളോടൊപ്പം നമുക്ക് ആസ്വദിക്കാം.

എം ജി സോമൻ, വിൻസെന്റ്, സത്താർ, രാധിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് 1979 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഭാര്യയെ ആവശ്യമുണ്ട്. ഈ ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പ്, MS ബാബുരാജ് എന്നിവർ ചേർന്ന് 3 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ പൂവും പൊന്നും പുടവയുമായി വന്നു എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിൽ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര, നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
3: CM വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
0: Big exclusive studio, Kannur of Simbolo and Collar. Other brands, Grand Force, Hootic, Vox Lanit.
3: Phone 9496420880.
0: 8111933600.
3: CM Vistara.
0: CM Vistara, Nilluni.
4: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ കതിർമണ്ഡപം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിച്ചു തിരുമല വരികൾ എഴുതി, AT ഉമ്മർ സംഗീതം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം മനസാ വാചാ കർമ്മണ. 1979 IV ശശിയുടെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. MG സോമൻ, സുകുമാരൻ, ജയഭാരതി, സീമ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ നിമിഷങ്ങൾ പോലും വാചാലമാകുമെന്ന ഗാനം കേൾക്കാം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി യേശുദാസ് ആലപിച്ച ഒരു സെമി ക്ലാസിക്കൽ ഗാനം കേൾക്കാം. ചിത്രം കതിർ മണ്ഡപം. 1979 കെ പി പിള്ളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വി ദക്ഷിണാമൂർത്തി, പ്രേം നസീർ, മധു, ജയഭാരതി, അടൂർ ഭാസി, കെ പി ഉമ്മർ, ജോസ് പ്രകാശ്, ശങ്കരാടി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 4 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കേൾക്കാം കതിർ മണ്ഡപം, സ്വപ്ന സ്വരമണ്ഡപം.

ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് ശ്യാം സംഗീതം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം അർച്ചന ടീച്ചർ. 1981 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മധു, വേണുനാഗവള്ളി, സീമ, എസ് അംബിക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ പൂക്കുല ചൂടിയ നിറപറയൊരുങ്ങിയെന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ മധു, എം ജി സോമൻ, ജഗദീഷ് ശ്രീകുമാർ, ശങ്കരാടി, രവികുമാർ, ശ്രീപ്രിയ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു കർത്തവ്യം. 1982 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് വേണ്ടി R.K. ദാമോദരനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം സത്യം. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ കല്യാണ സദ്യയ്ക്ക് വന്നു ചേരണം എന്ന ഗാനം ആസ്വദിക്കാം റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ.

ശ്രീമൂല നഗരം വിജയൻ എഴുതിയ വരികൾക്ക് വിദ്യാധരൻ സംഗീതം പകർന്ന ഗാനം കേൾക്കാം. ചിത്രം എൻ്റെ ഗ്രാമം. 1984 ടി കെ വാസുദേവൻ, ശ്രീമൂല നഗരം വിജയൻ എന്നിവർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ എം ജി സോമൻ, ശാരദ, കെ പി എസ് സി ലളിത, ശ്രീലത നമ്പൂതിരി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ കൽപ്പാന്ത കാലത്തോളം എന്ന ഗാനം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, കതിർമണ്ഡപം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. മധുരഗീതങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.
2: ഇതേ ഇതേ അല്ല, കഴിഞ്ഞ ദിവസം നീ എവിടെയാ പോയത്?
3: എനക്ക് തോന്നിയെടുത്ത് പോകൂ, അതിന് നിങ്ങൾക്കെന്നാ?
2: ഒന്നുമില്ലപ്പ, ചോദിച്ചെന്നേ ഉള്ളൂ.
3: ഒന്നുമില്ലേ? ഞാൻ എവിടെ പോലെ നിങ്ങൾക്കൊന്നുമില്ലേ?
2: അല്ല, അത് പിന്നെ നിനക്ക് പോകേണ്ടടുത്ത് പോണ്ടേ?
4: പിണങ്ങിയും പരിഭവിച്ചും കഴിയുന്ന ഗീതയെ ഓർമ്മയില്ലേ, ഭർത്താവ് ദിനേശനെയും?
2: ഇതാരാപ്പ നിനക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു?
3: അതെന്താ, എനക്കാര് മെസ്സേജ് അയച്ചൂടെ?
2: നോക്കട്ടെ.
3: എന്തിന്? നിങ്ങളെ ഫോൺ എനക്ക് തരാറുണ്ടാ? എനക്ക് പലരും പലതും അയക്കൂ, അതൊന്നും നിങ്ങൾ നോക്കണ്ട.
2: ആയിക്കോട്ടപ്പ
3: ആയിക്കോട്ടപ്പന്നാ, നല്ല ഭർത്താവ് തന്നെ.
2: പിന്നെ ഞാനെന്താ വേണ്ടേ?
3: നിങ്ങൾ ചെയ്യുന്ന അതേ തെറ്റ് ഞാനും ചെയ്താലും നിങ്ങൾക്ക് സമാധാനിക്കാലോ അല്ലേ?
2: ഞാനെന്ത് തെറ്റ് ചെയ്തു?
3: ആ ശ്യാമിനിയൊക്കെ കണ്ട് പഠിക്കണം. മക്കളുടെ കാര്യത്തിലും വീട്ടിലുള്ളവരുടെ കാര്യത്തിലും എന്ത് ശ്രദ്ധയാ?
2: ശ്യാമിന്റെ വൈഫിന് ജോലിയുണ്ട് ബാങ്കിൽ, അതുകൊണ്ടാണ് അവൻ പോയത്.
3: ഓ, അപ്പൊ എനിക്ക് ജോലിയില്ലല്ലോ അല്ലേ? അതാ നിങ്ങൾക്ക് പ്രശ്നം.
4: ഇപ്പോൾ അവരെവിടെയാണ്? പഴയതുപോലെ പിണക്കങ്ങളും കലഹങ്ങളും അവിടെ ഉണ്ടാവാറുണ്ടോ?
3: എന്നാ പിന്നെ നിങ്ങൾക്ക് അന്നേരം പറയറേനുവാ, എനിക്ക് ജോലി വേണമെന്ന്. നിങ്ങളത് പറഞ്ഞിനാ, ജോലി ഇല്ലാത്തതിന് വേണ്ടെന്ന് പറഞ്ഞുകൂടേനുവാ. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ആയിക്കോട്ടെ, ഇപ്പോഴെങ്ങനെ തുറന്ന് പറഞ്ഞല്ലോ, അത് മതി, സന്തോഷായി. ഇനി എന്നെ സഹിക്കണ്ട, നിങ്ങൾ വക്കീലിനെ കണ്ടോ, എവിടെ വേണമെങ്കിൽ ഞാൻ ഒപ്പിട്ടുതരാം.
4: കേൾക്കാം നമുക്ക് നെല്ലിക്കയുടെ രണ്ടാം ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15. മറക്കാതെ കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് കായികം, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഗാന്ധിലേയം. 5:45 വായനാ വസന്തം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. ഇതിൽ സുനിത അശോക് മരുതായി എഴുതി അവതരിപ്പിക്കുന്ന കഥ ദാരിദ്ര്യത്തിൻ്റെ നൊമ്പരം. സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ തങ്കവേലുവിൻ്റെ ജീവിതയാത്ര. അവതരണം ഷീനാനന്ദൻ കോതേരി. മോഹൻ പുത്തനങ്ങാടി എഴുതിയ ഗാനം. സംഗീതം ആലാപനം NV ഹരിദാസ്. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് സ്മൃതിഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
3: CM വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
2: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hutik, Vox Lanet.
3: Phone 9496-420-880.
2: 8111-933-600.
3: CM Vistara.
2: CM Vistara, Nillooni.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നടപടിക്രമങ്ങൾ പാലിക്കാതെയും അസാധാരണ തിടുക്കത്തിലുമാണ് 2,134 കോടി രൂപയുടെ വയനാട് തുരങ്കപാതക്ക് ഒന്നാംഘട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കിയതെന്ന ആരോപണവുമായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്ത്. സംസ്ഥാന പാരിസ്ഥിതികാഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം വയനാട് തുരങ്കപാതയും മറ്റൊരു അജണ്ടയും മാത്രം ഉൾപ്പെടുത്തി തിടുക്കത്തിൽ അംഗീകാരം നൽകി കേന്ദ്രത്തിന് അയക്കുകയായിരുന്നു. കല്ലാടിയിൽ മണ്ണിടിച്ചിലുണ്ടായതിന്റെ 3rd ദിവസം ദുരന്തഭൂമിയിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ബിഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ അൻസാരി, എഞ്ചിനീയറായ ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, സർവേയറായ ഉത്തർപ്രദേശ് സ്വദേശി അസ്ഹറുദ്ദീൻ അൻസാരി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-3 പ്ലാറ്റ്ഫോമുകളിൽ സ്ഥിതി ചെയ്യുന്ന 136 വർഷം പഴക്കമുള്ള ഗോപുരം തകർന്നു വീണു. അപകട സമയത്ത് 2 പ്ലാറ്റ്ഫോമുകളിലും യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇന്നലെ രാവിലെ 8:10 ഗോപുരം പിളർന്ന് 2rd പ്ലാറ്റ്ഫോമിലേക്ക് റെയിൽവേ വൈദ്യുത ലൈനിലേക്കും അവിടെ നിർത്തിയിട്ടിരുന്ന കോഴിക്കോട് കണ്ണൂർ പാസഞ്ചറിന് സമീപത്തേക്കും പതിച്ചത്. പരീക്ഷാക്രമക്കേടിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും പഴയ ഉത്തരക്കടലാസുകൾ നശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച് PSC. 2017 മുതൽ 2023 വരെയുള്ള 642 പരീക്ഷകളുടെ OMR വിവരണാത്മക പേപ്പറുകളാണ് നശിപ്പിക്കുന്നത്. PSC പരീക്ഷാക്രമക്കേടുകൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘമായി. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം മേധാവി IG അജിത ബീഗമാണ് അന്വേഷണ ഉദ്യോഗസ്ഥ. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് വിടചൊല്ലി ലോകം. ഖമേനിയുടെ ജന്മദേശമായ വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ മഖ്ദിൽ ഇന്നലെ നടന്ന കബറടക്ക ചടങ്ങിൽ 10,000 പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 കരുത്തരുടെ പോരാട്ടം. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ കരുത്തരായ ബെൽജിയത്തെയാണ് നേരിടുക. കോറോ ഹെൽത്ത് കമ്പനി ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ നിർണായക ഉന്നതതല ചർച്ച ഇന്ന് നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ, ഉമാ തോമസ് MLA എന്നിവരും ജില്ലാ ലേബർ ഓഫീസറും ലേബർ സെക്രട്ടറിയും രാവിലെ 11 എറണാകുളം കലക്ട്രേറ്റിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും. രാജ്യവ്യാപകമായി പുരോഗമിക്കുന്ന ജനസംഖ്യാ സെൻസസിന്റെ ആദ്യഘട്ട വിവരശേഖരണത്തിൽ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച ചോദ്യമാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്ന് നിരവധി പ്രവാസി കുടുംബങ്ങൾ. കേരളത്തിലെ അനേകം വീടുകളിൽ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ വിദേശത്തുള്ള ഒരു അംഗത്തിന്റെ വരുമാനമായിരിക്കെ അവർ വീട്ടിൽ സ്ഥിരതാമസക്കാരല്ലെന്ന കാരണത്താൽ സെൻസസ് വിവരങ്ങളിൽ പ്രതിഫലിക്കാതിരിക്കുമോ എന്നതാണ് ആശങ്ക. സെൻസസ് 2027 ഒന്നാംഘട്ടമായ വീടുകളുടെ വിവരശേഖരണം 30 വരെ തുടരും. 1 മുതൽ എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ജനങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ലെന്ന് മുൻ ധനമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KN ബാലഗോപാലൻ. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളെയും കൂടെ നിൽക്കുന്ന AICC നേതൃത്വത്തെയും മന്ത്രിസഭാംഗങ്ങളെയും പോലും വിശ്വസിപ്പിക്കാനായിട്ടില്ല. ഗുജറാത്തിലെ പോർബന്തറിൽ പരിശീലന പറക്കലിനിടെ നാവികസേനയുടെ ദൃഷ്ടി 10 സ്റ്റാർലൈൻ ഡ്രോൺ തകർന്നു വീണു. കല്ലാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് 2 ആഴ്ച മുൻപ് മനസ്സിലാക്കിയിട്ടും സർക്കാർ നടപടിയെടുക്കാതിരുന്നത് ഗുരുതര വീഴ്ചയും അനാസ്ഥയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദഗ്ധരെ ഉൾപ്പെടുത്തി ഇക്കാര്യം അന്വേഷിക്കണം. മണ്ണിടിഞ്ഞപ്പോൾ പദ്ധതിയുടെ ഭാഗമായി നീക്കിയ മൺകൂനയുടെ ഭാഗവും വെള്ളവും ഒരുമിച്ച് ഒലിച്ചെത്തിയതാണ് ദുരന്തത്തിന് കാരണമായതെന്നും അപകട മേഖല സന്ദർശിച്ച ശേഷം പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സ്വമേധയെടുത്ത ഹർജി ഇന്ന് പരിഗണിക്കും. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് അന്ത്യോദയ അന്നയോജന യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനുള്ള കേന്ദ്ര നീക്കം തിരുത്തണമെന്ന് കേരളം. നിലവിൽ കുടുംബങ്ങളെ ആധാരമാക്കി നടത്തുന്ന പദ്ധതി വ്യക്തി കേന്ദ്രീകൃതമാക്കുന്നത് ദുർബല വിഭാഗങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം ഭേദഗതിയെ എതിർക്കുന്നത്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പി എം ഇ ഡ്രൈവ് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി 277 കേന്ദ്രങ്ങളിലായി 315 ഇ വാഹന ചാർജറുകൾ സ്ഥാപിക്കാനുള്ള ശുപാർശ KCB കേന്ദ്രത്തിന് സമർപ്പിച്ചു. കേന്ദ്രത്തിൽ നിന്ന് 60 കോടി രൂപയുടെ സബ്സിഡിയും ആവശ്യപ്പെട്ടു. കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും തുടർ നടപടികൾക്കും വിഷയം തിരിച്ച് MPമാരുടെ ക്ലസ്റ്റർ രൂപീകരിക്കും. പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച MPമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഡൽഹിയിൽ കേരളത്തിന്റെ അംബാസഡർമാരായി MPമാർ പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മൊത്തം നിയന്ത്രണത്തിന് പുതിയ കമ്മീഷൻ രൂപവൽക്കരിക്കാനുള്ള ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. അയോധ്യ രാമക്ഷേത്രത്തിൽ VIP ദർശന പാസുകൾ അനുവദിച്ചതിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പൽ റായ്, ട്രസ്റ്റി അനിൽ മിശ്ര, പ്രത്യേക ക്ഷണിതാവ് ഗോപാൽ റാവു എന്നിവരുടെ ഡിജിറ്റൽ ലോഗിൻ ID കൾ സജീവമാക്കി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി കൃഷ്ണമോഹന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയുടേതാണ് നടപടി. ആണവോർജ്ജം, സമുദ്രസുരക്ഷ, അപൂർവ ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്ത്രപരമായ കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്താണി ആൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രതിരോധം, സുരക്ഷ, ഊർജ്ജം, സൈബർ സുരക്ഷ, നിർണായക സാങ്കേതിക വിദ്യകൾ, വിതരണ ശൃംഖലകൾ തുടങ്ങിയ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാനുള്ള 18 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലാക്കി. ആക്രമണ പ്രത്യാക്രമണം കടുപ്പിച്ച് US ഇറാനും. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾ ആക്രമിച്ചതിനുള്ള മറുപടി എന്ന് പറഞ്ഞ് ഇറാനു നേരെ ഇന്നലെ പുലർച്ചെ US സൈന്യം രണ്ടാം വട്ടം ആക്രമണം നടത്തി. ഇറാനിൽ 17 മരണം, 90 കേന്ദ്രങ്ങളിൽ US ആക്രമണം. കുവൈത്തിലും ഖത്തറിലും ബഹ്റൈനിലും ഇറാന്റെ തിരിച്ചടി. ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് ഓണാഘോഷ യാത്ര തിരക്ക് കുറയ്ക്കാൻ പ്രത്യേക തീവണ്ടി അനുവദിച്ചു. എഗ്മോർ, മംഗളൂരു, ചെന്നൈ സെൻട്രൽ, കൊല്ലം, താമ്പാരം, തിരുവനന്തപുരം എന്നീ റൂട്ടുകളിലാണ് പ്രത്യേക വണ്ടികൾ അനുവദിച്ചത്. തീവണ്ടികളിലേക്കുള്ള റിസർവേഷൻ വ്യാഴാഴ്ച ആരംഭിക്കും. കായിക വാർത്തകൾ. ലോകകപ്പ് ക്വാർട്ടറിൽ സ്പെയിനും ബെൽജിയവും തമ്മിലുള്ള മത്സരം ഇന്ന് രാത്രി 12:30 നടക്കും. 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ 2ാം പരമ്പര നഷ്ടം. അയർലൻഡിനെതിരായ പരമ്പരയിൽ തോറ്റതിനു പിന്നാലെ ഇംഗ്ലണ്ടിനും ടീം ഇന്ത്യ മുട്ടുമടക്കി. 4ാം മത്സരത്തിൽ 9 വിക്കറ്റിന് തോറ്റതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 3-0 ലീഡായി. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ചെക്ക് റിപ്പബ്ലിക് താരങ്ങളായ 10ാം സീഡ് കരോലിന മുച്ചോവയും ലിൻഡ നൊസ്കോവയും ഫൈനലിൽ. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിനോടനുബന്ധിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ KCL മീഡിയ അവാർഡുകൾ മന്ത്രി OJ ജനീഷ് സമ്മാനിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ മുന്നോടിയായി 11 നടക്കുന്ന താരലലത്തിൽ 156 താരങ്ങൾ പങ്കെടുക്കും. എന്നാൽ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ഇത്തവണ കളിക്കില്ല. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തു.
1: എന്റെ പേര് അജേഷ്. ഞാൻ പെരളശ്ശേരി പഞ്ചായത്തിലെ മക്രൈ എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. പിണറായിലാണ്. പിണറായി കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ പിണറായി യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്.
0: വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: വീട്ടിലെ അമ്മേന്റെ ഭാര്യ, രണ്ട് മക്കൾ.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: അമ്മയുടെ പേര് ജാനകി, ഭാര്യ സജിഷ, മൂത്ത മകൾ അൻവിത എം വി, 1.5 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട് അക്ഷജ് എം വി.
0: അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഇന്ന് നമ്മുടെ റേഡിയോ മലബാറിന്റെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ റേഡിയോ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്?
1: റേഡിയോ കുറിച്ച് ഓൺലൈൻ മീഡിയാസിലാണ് അറിഞ്ഞത്. ഞങ്ങളെ നാട്ടിലത് റേഡിയത്തിൽ ഇങ്ങനെ കിട്ടുന്നില്ല. ഫോണിലൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കേൾക്കാറുണ്ട്.
0: ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങാറ്?
1: ഞങ്ങൾക്ക് അവിടെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഷിഫ്റ്റ് സമ്പ്രദായമാണ്, 8 മണിക്കൂറാണ്. അത് രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ 4 മണിവരെ ഫസ്റ്റ് ഷിഫ്റ്റും, സെക്കൻഡ് ഷിഫ്റ്റ് വരുന്നത് 4 മണി മുതൽ രാത്രി 12 മണി വരെയും, പിന്നെ തേർഡ് ഷിഫ്റ്റ് രാത്രി 12 മണിക്ക് തുടങ്ങി രാവിലെ 8 മണി വരെയും. അങ്ങനെ 2 ദിവസമായിട്ടാണ് ഷിഫ്റ്റ് ഉണ്ടാവുക. ഒരു ദിവസം ഓഫ്
0: ഉണ്ടാവും. അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
1: അവിടുത്തെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് തുണിയുണ്ടാക്കുക, കേരള സർക്കാരിൻ്റെ ആവശ്യമായ തുണിയുണ്ടാക്കലാണ്. ഇപ്പം കഴിഞ്ഞ ഒരു വലിയൊരു പ്രവർത്തനം വെച്ചാൽ KSRTC വേണ്ടിയിട്ട് കാക്കി, ഒരു 500,000 ജീവനക്കാർക്ക് വേണ്ടി കാക്കിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, തുണി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 500,000 മീറ്ററോളം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് സെയിൽ നടക്കുന്നുണ്ട്, അവിടുന്ന് സെയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുടുംബശ്രീക്കും അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കും
1: ഹോസ്പിറ്റലിൽ വർക്ക് കിട്ടിയാൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു വർക്ക്, പുതിയ വർക്ക് വന്നത് വെച്ചാൽ പുറത്തുള്ള ഒരു സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെയാണ്.
0: ഏകദേശം എത്ര സ്റ്റാഫുകൾ ഉണ്ടാവും അവിടെ?
1: ഏകദേശം ഒരു 70 പേര് ഉണ്ട് ഇവിടെ. പിന്നെ കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്.
0: അവരൊക്കെ തമ്മാമിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ടോ?
1: ആ, ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ കാണും.
0: ഓക്കെ. ഈ ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയാൻ എന്തെങ്കിലും?
1: എന്റർടൈൻമെന്റ് ഇഷ്ടംപോലെയുണ്ട്. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പെരളശ്ശേരി പഞ്ചായത്തിന്റെ 2 വർഷം മുമ്പേ യുവകർഷകനുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് പെരളശ്ശേരി പഞ്ചായത്തിന്റെയും
0: കൃഷിമന്റെയും. പുതിയ അറിവാണ്.
1: അല്പം രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനങ്ങളായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വൈഫ് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, ജനസേവന കേന്ദ്രം. അപ്പൊ അതിന്റെയും എല്ലാം അത്യാവശ്യം 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയം മാത്രമേ റെസ്റ്റ് ഉള്ളൂ, ബാക്കിയുള്ള സമയം ആക്റ്റീവായിട്ട്.
0: അപ്പൊ അവിടെ ഈ ജോലി സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കലാപരിപാടികളൊക്കെ നടത്താറുണ്ടോ ജോലിയുടെ സ്ട്രെസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട്?
1: ആ, അവിടെ പിന്നെ ഫെസ്റ്റിവലിനെല്ലാം അത്യാവശ്യം ചെയ്യാറുണ്ട്, ഓണ വിഷു അങ്ങനത്തെ സമയത്തെല്ലാം.
0: ഓക്കെ. എങ്ങനെയാണ് കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടോ?
1: ഇല്ല, കലാപരമായിട്ടൊന്നും
0: ഇല്ല. പാട്ട് കേൾക്കുക, അങ്ങനെ
1: പാട്ട് പഠിക്കുന്ന സമയത്ത് +2 SLC മുതൽ ആകാശവാണിയുടെ ഒരു സന്തോഷ സഹചാരിയായിരുന്നു. കണ്ണൂർ ആകാശവാണി, കോഴിക്കോട് ആകാശവാണി, ഇഷ്ടംപോലെ തുലികാ സൗഹൃദങ്ങളും അങ്ങനെ ഒരുപാട് കത്തുകളും അങ്ങനെ അയക്കുന്ന ഒരു സമയമായിരുന്നു. ആകാശവാണി മാത്രം വീട്ടില് കറണ്ട് ഇല്ലാത്ത സാഹചര്യമായിരുന്നു, അപ്പോൾ ബാറ്ററി ഇട്ടിട്ട് റേഡിയോ മാത്രം ഉണ്ടായിരുന്നു.
0: തീർച്ചയായിട്ടും, കാരണം നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് റേഡിയോ തന്നെയായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ ടെലിവിഷന്റെ വരവൊക്കെ ആയത് ശേഷമാണ് നമ്മുടെ റേഡിയോ കുറച്ചൊന്ന് പിന്നോട്ട് പോയത്. എങ്കിലും ഈ ഒരു അടുത്ത കാലത്തായിട്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരുപാട് എന്താ പറയുക, ഇപ്പൊ കമ്മ്യൂണിറ്റി റേഡിയോകൾ ഒരുപാട് നമുക്ക് നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിരവധി കേരളത്തിൽ തന്നെ ഒരുപാട് റേഡിയോ സ്റ്റേഷനുകൾ ഇപ്പം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സിനിമകളൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
1: സിനിമ, പുതിയ സിനിമയൊന്നും അങ്ങനെ ടാക്കീസ് പോയിട്ട് കാണുന്ന സ്വഭാവം പണ്ടേ ഇല്ല. നല്ല കുടുംബ ചിത്രങ്ങൾ വന്നാൽ വീട്ടിൽ നിന്ന് ഒരുമിച്ചിരുന്ന് കാണും.
0: അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഏതെങ്കിലും നടീ നടന്മാരൊക്കെ എങ്ങനെ ഫാൻ അങ്ങനെ എന്തെങ്കിലും?
1: മോഹൻലാൽ
0: ഫാനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ കൂടുതലും കാണാൻ ശ്രമിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. അപ്പൊ അടുത്ത് കണ്ട സിനിമ ഏതെങ്കിലും ഓർമ്മയുണ്ടോ മനസ്സിൽ?
1: മനസ്സ് തട്ടിയ സിനിമ ഇപ്പം ലാസ്റ്റ് മാളികപ്പുറാണ് ലാസ്റ്റ് ടാക്കീസ് പോയിട്ട് കണ്ടത്. അത് നല്ല മനസ്സ് തട്ടി, ടാക്കീസ് തന്നെ കരഞ്ഞു
0: പോയിട്ടുണ്ടായിരുന്നു.
1: ഭക്തനും കൂടിയാണ്.
0: ശബരിമലക്ക് പോയിട്ടുണ്ടോ?
1: ശബരിമലക്ക് ഇതുവരെ പോകാൻ സാധിച്ചില്ല. ഗുരുവായൂർ പോകണം. ഗുരുവായൂർ രണ്ട് മൂന്ന് മാസം കൂടുമ്പോ ഗുരുവായൂർ ദർശനം നടത്താറുണ്ട്.
0: ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ശബരിമല. എപ്പോഴെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഈ പാട്ടൊക്കെ കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ ജോലി തിരക്കിനിടക്കൊക്കെ?
1: ആ, ജോലി തിരക്കിന് പാട്ടൊക്കെ കേൾക്കാറുണ്ട്.
0: എങ്ങനെയുള്ള എത്ര പാട്ടുകളാണ് കൂടുതലും കേൾക്കാൻ ഇഷ്ടം?
1: മെലഡീസ് ആണ് കൂടുതൽ ഇഷ്ടം. എന്താ വെച്ചാൽ കൃഷിപ്പണി എടുക്കുമ്പം പിന്നെ പോക്കറ്റിൽ തന്നെ ഫോൺ വെച്ചിട്ട് മെലഡീസ് ഓൺ ആക്കി ഇടുക ചെയ്യാറ്. അപ്പൊ നമുക്ക് ആ ഒരു ജോലി വരും, അങ്ങനെ അത് കുറഞ്ഞു കിട്ടും. പിന്നെ അറിയാതെ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ.
0: അതെല്ലേ. അപ്പൊ ഈ കൃഷി ചെയ്യാനുള്ള സമയം എങ്ങനെയാ കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു സമയം ആയിരിക്കുമല്ലോ ഈ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുന്നത്? ഏതൊക്കെ സമയത്താണ് കൂടുതലായിട്ട് കൃഷിക്ക് വേണ്ടി?
1: സെക്കൻഡ് ഇയറിന്റെ 4 മണിക്ക്. അപ്പോ രാവിലെ ഫുൾ ഫ്രീ ആയിരിക്കും.
0: അത് ശരി.
1: അപ്പോ രാവിലെ സ്വന്തമായിട്ട് കൃഷിയിടമുണ്ട്, വയലുണ്ട്. അപ്പോ ആ വയലിൽ പോയിട്ട് കാര്യമായിട്ട് ചെയ്യുന്നത് നേന്ത്ര വഴിയാണ്. നേന്ത്ര വഴിയും പോകും വഴിയാണ് കാര്യമായിട്ട് ചെയ്യുന്നത്.
0: അങ്ങനെ നമ്മുടെ വിൽപ്പനക്കായിട്ട്
1: തന്നെയാണ്.
0: മറ്റുള്ള പച്ചക്കറികളുണ്ടല്ലോ വീട്ടാവശ്യങ്ങൾക്കുള്ള,
1: വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറി ചെയ്യാറുണ്ട്.
0: അങ്ങനെ പുറത്തു കൊടുക്കാൻ കിട്ടാറുണ്ടോ?
1: പുറത്തു കൊടുക്കാറുണ്ട്. ചീരയൊക്കെ പുറത്തു കൊടുക്കാറുണ്ട്.
0: ഓക്കെ. അപ്പോ എന്തുകൊണ്ടും നല്ല ഭക്ഷണം ആയിരിക്കും അല്ലെ പച്ചക്കറി എന്ന് പറയുമ്പോൾ. നമ്മളിപ്പം പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ വിഷാംശം അടങ്ങിയിട്ടുള്ള ഒരുപാട് പച്ചക്കറികളാണ് നമ്മൾ വാങ്ങിക്കഴിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് നമ്മളെ വീട്ടു തടങ്ങളിലും, അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് വീട്ടു തടങ്ങളിലും അതുപോലെ ചെറിയൊരു കൃഷി സ്ഥലമെങ്കിലും ആക്കിയിട്ട് നമുക്ക് വേണ്ട പച്ചക്കറികൾ അവിടെ തന്നെ കൃഷി ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം. അങ്ങനെ തൊട്ടടുത്ത വീടുകളിലൊക്കെ അവർ വന്നിട്ട് ഇങ്ങനെ പച്ചക്കറി വാങ്ങാറുണ്ടോ?
1: ആ, പച്ചക്കറി അത്യാവശ്യം വാങ്ങിക്കാറുണ്ട്.
0: ഇപ്പോൾ ഈ ഒരു വിപണി എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അവിടെ തന്നെയാണോ?
1: നാടൻ പച്ചക്കറികൾക്ക് വൻ ഡിമാൻഡാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫിലെല്ലാം പോകേണ്ട വിട്ട് ഞങ്ങളോട് ഇപ്പോൾ ഒരു മാസം മുമ്പേ പറഞ്ഞ് ഏൽപ്പിക്കും ഒരു മൂത്ത കൊല ഒന്ന് റെഡിയാക്കി വെക്കണം.
0: അപ്പോൾ
1: ആ സമയത്ത് അവരോട് മുൻകൂട്ടി പറഞ്ഞിട്ട് അവർ വന്നിട്ട് പിന്നെ കൃഷിയിടത്തു നിന്ന് തന്നെ അവർ വന്നിട്ട് കളക്ട് ചെയ്ത് പോകും.
0: ഓക്കെ. നേരത്തെ പറഞ്ഞു മെലഡീസ് ആണ് കൂടുതലും കേൾക്കാൻ ഇഷ്ടം. പാട്ടുകളിൽ മെലഡീസ് ആണ് കൂടുതലും കേൾക്കാൻ ഇഷ്ടം. ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. അപ്പൊ ഇതിലൂടെ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ, ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാണ്?
1: എനിക്ക് മോഹൻലാലിന്റെ വടക്കുന്നാഥ് സിനിമയിലെ കളവും തരാം ഭഗവാനൻ മനസ്സും തരാം ആ ഒരു പാട്ട് നല്ലൊരു ഇഷ്ടമാണ്.
0: നല്ലൊരു പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭക്തിസാന്ദ്രമായിട്ടുള്ള ഗാനമാണ്. തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ അല്ലെ ഒരു സിനിമയായിരുന്നു വടക്കുന്നാഥൻ. നമ്മുടെ ഈ ഒരു കണ്ണൂർ പ്രദേശങ്ങളൊക്കെ തന്നെയായിരുന്നു ഷൂട്ടിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തത് അല്ലെ?
1: മടൈപ്പറയൊക്കെ.
0: അതെ അതെ അതെ. അപ്പൊ ഈ ഒരു പാട്ടാണ് നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ ചേട്ടന് കേൾക്കാൻ ആഗ്രഹം. ഏതായാലും സ്റ്റുഡിയോയിൽ വന്നതിലും ചേട്ടന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിലും വളരെ സന്തോഷമുണ്ട്. കൂടെ ഇപ്പം പത്നി കൂടെയുണ്ട്, സജിഷ കൂടെയുണ്ടെന്ന് പറഞ്ഞു. അവരുടെ വിശേഷം നമുക്ക് പിന്നീട് ചോദിച്ചറിയാം. ഏതായാലും ചേട്ടന്റെ വിശേഷങ്ങൾ നമ്മുടെ റേഡിയോ മലബാറോട് പങ്കുവച്ചതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. നമുക്ക് ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം ഇപ്പോൾ ആസ്വദിക്കാം.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നേരത്തെ അജയ്ഷേട്ടന്റെ വിശേഷങ്ങളാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ പത്നി കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: ചേച്ചിയുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തും.
1: എന്റെ പേര് സജിഷ. അജയ്ഷാണ് ഹസ്ബൻഡ്. രണ്ടു മക്കളാണ്, അൻവിത, അക്ഷജ്. പിന്നെ കൂടെ അമ്മയാണ് ഉള്ളത്, ഹസ്ബൻഡിന്റെ അമ്മയാണ്. മക്രേരിയാണ് വീട്. ഞാനിപ്പോ ചക്കരക്കല് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സി എസ് സി നടത്തുവാണ്. കാരുണ്യ സി എസ് സി ജനസേവന കേന്ദ്രം ചക്കരക്കല്ലാണ്.
0: ചക്കരക്കല്ല് എവിടെയായിട്ടാണ്?
1: ചക്കരക്കല്ല് ഹോസ്പിറ്റൽ റോഡിലാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിൽ.
0: എങ്ങനെ പോകുന്നു?
1: നന്നായിട്ട് പോകുന്നു.
0: നന്നായിട്ട് പോകുന്നു. ചേച്ചിയുടെ ശരിക്കുള്ള വീട് എവിടെയാണ്?
1: എന്റെ വീട് മേലച്ചൊവ്വയാണ്.
0: മേലച്ചൊവ്വ. അപ്പൊ കല്യാണം കഴിച്ചു വന്നതാണ്?
1: അതെ, മക്രേരി.
0: ഓക്കെ. എങ്ങനെയായിരുന്നു കല്യാണമൊക്കെ? എങ്ങനെയായിരുന്നു? അറേഞ്ച് മാരേജ് ആണോ അതോ?
1: ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ലവ് മാരേജ്.
0: ലവ് മാരേജ്. എങ്ങനെയാണ് ആ ഒരു, ഒന്ന് പറയാമോ?
1: ഇവര് മുന്നേ ചക്കരക്കല്ല് അമൃത കോളേജിലെ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ അവിടെ ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് തുടങ്ങിയതാണ്.
0: ഓക്കെ. അങ്ങനെ കണ്ടു വന്ന് എങ്ങനെയാണ് വീട്ടിൽ വന്ന് അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയത്? അല്ലെങ്കിൽ വല്ല വിവാദമൊക്കെ ആയിരുന്നു?
1: ഭയങ്കര വിവാദമായിരുന്നു.
0: ആണല്ലേ? ഓക്കെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം ഒരുപാട് നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ഇന്റർകാസ്റ്റ് ആയിട്ടൊക്കെ ആയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടുന്നില്ല അല്ലെ, പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോ വിവാഹമായിട്ട് കഴിഞ്ഞു. എങ്ങനെ ഗംഭീരമായിട്ടായിരുന്നോ കഴിഞ്ഞ എല്ലാവരും വീട്ടുകാരൊക്കെ? ഓക്കെ. അപ്പൊ നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല.
1: ഇപ്പൊ 12 വർഷമായി.
0: എങ്ങനെയാണ് ജീവിതം ഒക്കെ? എങ്ങനെ മുന്നോട്ട് പോകുന്നു?
1: സുഖമായിട്ട്
0: പോകുന്നു. ഹാപ്പി ആയിട്ട് പോകുന്നു. രാവിലെ ജോലിക്ക് വരണം. അപ്പോ നേരത്തെ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് അവരെ സ്കൂളൊക്കെ വിട്ടിട്ട് വരാനുള്ള ഒരു സമയം കിട്ടാറുണ്ടോ?
1: അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോവാറ്.
0: ഓക്കെ. സ്റ്റാഫ് നേരത്തെ വന്ന് ഷോപ്പ് തുറക്കും. ഓക്കെ. ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്തെങ്കിലും ഉണ്ടാവല്ലോ? വായന, അതുപോലെ തന്നെ കവിത കേൾക്കുക, പാട്ട് കേൾക്കുക, സിനിമ കാണുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: സിനിമ അങ്ങനെ കണ്ടിരിക്കാനുള്ള സമയം കിട്ടാറില്ല. നേരത്തെ പറഞ്ഞു, ജോലി തിരക്ക്, വീട്ടിലെത്തിയ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. കൂടെ ഹസ്ബൻഡിന്റെ കൂടെ കൃഷിയിൽ
0: അങ്ങനെയാണല്ലേ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരുടെ സഹകരണം ഇല്ലാതെ
1: മോളും
0: അഞ്ചാം ക്ലാസ്. ഏത് സ്കൂളാണ്?
1: ശങ്കരവിലാസം, മക്രേരി ശങ്കരവിലാസം.
0: ശങ്കരവിലാസം. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ട്, അറിയാലോ അല്ലെ, മക്രേരി അമ്പലം. കഴിഞ്ഞ ഇപ്പം ശ്രീകുമാരൻ തമ്പിയാണ് അവിടെ ഇപ്പം അല്ലെ അകണ്ട ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എത്തിയിരുന്നത്. അതിന് മുന്നേ വി ദക്ഷിണാമൂർത്തിയായിരുന്നു. ഒരു പ്രാവശ്യം അവിടെ വന്നിട്ട് അദ്ദേഹത്തെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ, ശ്രീകുമാരൻ തമ്പി വന്നപ്പോ അവിടെ പോയിരുന്നോ?
1: പോയിട്ടുണ്ടായിരുന്നു.
0: അദ്ദേഹം ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരു സംഗീതജ്ഞനാണ്. അപ്പൊ നേരിട്ട് കാണാൻ പറ്റുക പറയുന്നൊരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലായിട്ട്?
1: മെലഡീസ് തന്നെയാണ് കൂടുതലും.
0: പാട്ട് പാടാനുള്ള ചെറുതായിട്ടെങ്കിലും നമ്മളെ വീട്ടിലൊക്കെ മൂളിപ്പാട്ടൊക്കെ പാടാറില്ലേ, അതുപോലെ പാട്ട് നന്നായിട്ട് ആസ്വദിക്കും. എത്തരം പാട്ടുകളാണ്? മെലഡീസ് തന്നെ. ആരുടെ പാട്ടാണ് കൂടുതലും കേൾക്കാറ്?
1: ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ പാട്ടുകള്.
0: അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടും നമുക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത പാട്ടുകളാണ്. കാരണം അദ്ദേഹത്തിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പാട്ടുകളാണ് അദ്ദേഹം മിക്ക പാട്ടുകളും ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടാണോ ഇന്ന് നമ്മുടെ ഈ നാട്ടിലെ പാട്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: എന്റെ മനസ്സിലൊരു പാട്ടുണ്ട്, അത് ഞാൻ പറയാം.
0: ഏത് പാട്ടാണ്? പറഞ്ഞോളൂ.
1: മൗനം സ്വരമായി.
0: മൗനം

0: എന്നാണ് തോന്നുന്നത്. അതിന്റെ വരികൾ എങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലേ? നല്ലൊരു പാട്ടാണ്. ജയറാമ് നായകനായിട്ട് വന്ന ആയുഷ്കാലം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഗാനമാണ്. ഈ ഗാനം ഇഷ്ടപ്പെടാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ?
1: ഇല്ല, എനിക്കെന്തോ ആ പാട്ടിനോട് കൂടുതൽ ഇഷ്ടം. അത്
0: കാരണം അതിലെ വരികളൊക്കെ നല്ല എന്താ പറയാ,
1: ജീവിതവുമായിട്ട്
0: തട്ടിച്ചു നോക്കുമ്പോ അല്ലേ നമ്മളുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നാറുണ്ടോ?
1: അപ്പൊ
0: അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാട്ട് തെരഞ്ഞെടുത്തത് അല്ലേ. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എന്റെ ഹസ്ബൻഡിന് വേണ്ടി തന്നെ, വേറെ ആർക്കാ?
0: തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ഗാനം കേൾപ്പിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞു കൃഷിയിൽ സഹായിക്കും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടുതലും കിട്ടുന്ന ഒരു സമയം ഏതൊക്കെയാണ്?
1: വളരെ കുറവാണ്.
0: കുറവാണ്, കാരണം നിങ്ങൾക്കും
1: രാവിലെ ചിലപ്പോ ഞാൻ വൈകിട്ട് വരുന്നതിലും മുന്നേ ജോലിക്ക്
0: പോകും. അപ്പൊ എങ്ങനെയാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവരുടെ രാവിലെ? അവിടെ നിങ്ങൾക്ക് ക്യാൻറ്റീൻ മറ്റോ അങ്ങനെ ഉണ്ടോ? അങ്ങനെ
1: സ്ഥാപനങ്ങളിൽ
0: ഫുഡ് കൊണ്ടു വീട്ടിൽ നിന്ന് കൊണ്ടുപോകണോ അവിടെ നിന്ന് കഴിക്കുകയാണ് നിങ്ങളോ?
1: ഞാൻ കൊണ്ടുപോകും.
0: കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് അതിനുശേഷം നമ്മുടെ ഭക്ഷണമൊക്കെ പൊതിഞ്ഞെടുത്ത് അങ്ങനെയാണ് ജോലിക്കേക്ക് വരുന്നത്. അപ്പൊ മൂപ്പര് വൈകുന്നേരമാണോ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ്? അല്ലെ ജോലി കഴിഞ്ഞ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുമോ?
1: ഇല്ല ഇല്ല
0: ഇല്ല, നേരെ വീട്ടിലേക്കാണ്.
1: ചില സമയത്ത് വരും, ഓഫീസിലോട്ട് വരും.
0: ഓക്കെ. അപ്പൊ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തിപ്പെട്ടത്. എവിടെ പോയിട്ടായിരുന്നു വരുന്നത്?
1: ഞങ്ങൾ ഇവിടെ മുതുകുറ്റി പോയി മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയതായിരുന്നു. ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് അവിടെ, അപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്. അവിടെ പോയി വരുന്ന വഴിക്ക് ഇവിടെ മലബാറിന്റെ ബോർഡ് കണ്ടു, അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ്.
0: അങ്ങനെയാണ് ഒന്ന് വന്ന് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലെത്തിയത്. ഓക്കെ. ഇവിടെ വന്നപ്പോ എന്ത് തോന്നി?
1: ഹോംലി അറ്റ്മോസ്ഫിയർ ആണ്, ഭയങ്കര കമ്പനി ആയിട്ടാണ് എല്ലാരും പെരുമാറിയത്. ഭയങ്കര സന്തോഷം,
0: കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ ആരെയും വെറുതെ വിടാറില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം, ചിലവര് നന്നായിട്ട് പാടുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ കഥകൾ എഴുതുന്നവരുണ്ടാവാം. അപ്പൊ അവരുടെയൊക്കെ കഴിവുകൾ ഇവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള വേദി നമ്മൾ റേഡിയോ മലബാർ എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു വർക്ക് ചെയ്യണമെന്ന്, ഏത് സ്ഥാപനമാണ് ശരിക്കും? അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാവോ? അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ?
1: സി എസ് സി ആണ്, കോമൺ സർവീസ് സെന്റർ ആണ് വരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് കാരുണ്യ സി എസ് സി, നമ്മളൊരു പേര് കൊടുത്തു വന്നു കാരുണ്യ സി എസ് സി എന്നാണ്. ലൊക്കേഷൻ വരുന്നത് ചക്കരക്കല്ല് ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിലാണ്. അക്ഷയുടെ വർക്കുകൾ തന്നെയാണ് വരുന്നത്.
0: സെയിം, അതായത് അക്ഷയിൽ ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെയും
1: ചെയ്യുന്നത്.
0: അപ്പൊ അതിനൊക്കെ എങ്ങനെ ഫീസും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി? ഒരേ ഫീസ് തന്നെയാണോ രണ്ടിലും വരുന്നത്? വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ ആ ഒരു ഫീസ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ള ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങളുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെ
1: കുഴപ്പമില്ല,
0: നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. സ്വന്തം സ്ഥാപനമാണോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തിട്ടാണോ?
1: വാടകയ്ക്കാണ്, റൂം റെന്റിനാണ്.
0: അപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു.
1: അപ്പൊ
0: ഏതായാലും അജയ് ഷേട്ടനും സജിഷയ്ക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. അതോടൊപ്പം ചേച്ചി ആവശ്യപ്പെട്ട ആയുഷ്കാലം എന്ന ചിത്രത്തിലെ മൗനം സ്വരമായി എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിന്റെ നേരമാണ്. അപ്പൊ നമുക്ക് ഇന്ന് നാട്ടിലെ പാട്ടിലേക്ക് രണ്ടു പേരെ കിട്ടിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം. എന്റെ പേര് രാഘവൻ.
1: രാഘവൻ എവിടുന്നാ?
2: കാഞ്ഞിലേരിയിൽ നിന്ന് വരുന്നു.
1: കാഞ്ഞിലേരി. രണ്ട് കാഞ്ഞിലേരി ഉണ്ട്, ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരി ഉണ്ട്, ശിവപുരം കാഞ്ഞിലേരി. എന്താ ചെയ്യുന്ന രാഘവേട്ടൻ?
2: ഞാൻ ഇത്രയും കാലം പെരുതേരി പണിയെടുത്തത്, അപ്പൊ ഇപ്പോഴും കുറച്ചായിട്ട് ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ്.
1: വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടില് ഭാര്യയുണ്ട്, മകനുണ്ട്, മകന്റെ ഭാര്യയുണ്ട്.
1: അവരൊക്കെ എന്താ ചെയ്യുന്നത്? അവരെയൊക്കെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി.
2: ഭാര്യയുടെ പേര് അജിത, മകന്റെ പേര് വിഷ്ണുപ്രിയൻ, ഭാര്യയുടെ പേര് നിവിത.
1: അപ്പോൾ രാഘവേട്ടൻ കാഞ്ഞിലേരിയിൽ നിന്ന് ഇപ്പോൾ എവിടത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞേ?
2: അതായത് നരവൂര് തൃക്കണ്ണാപുരത്തിൽ നിന്ന് കാഞ്ഞിലേരിക്കാണ് മാറിയത്.
1: കാഞ്ഞിലേരിക്കാണ് മാറിയത്. ഓക്കെ, എന്താണ് തൃക്കണ്ണാപുരത്ത് നിന്ന് കാഞ്ഞിലേരിക്ക് വരാൻ കാരണം?
2: അത് അച്ഛൻ ജോലിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പൊനം കൊത്താൻ പോകുന്ന സമയത്ത് അവിടെ സ്ഥലങ്ങളെല്ലാം വിറ്റിട്ട് അമ്മേൻ്റെ തറവാടായ സ്ഥലത്തേക്ക് നമ്മളെ മാറ്റി. എന്നിട്ട് അവർ പിന്നെ പൊനം കൊത്താൻ വേണ്ടി പേരിട്ടി മട്ടന് മാട്രാഭാഗങ്ങളിലേക്ക് പൊനം കൊത്താൻ വേണ്ടിട്ട് പോയി.
1: ഓക്കെ, പനം കുത്താൻ
2: പൊനം, അതായത് പൊനം വാളുക കുത്തുകയെന്ന് പറഞ്ഞാല് കാട് വെട്ടി തെളിയിച്ചിട്ട് അവിടെ കൃഷി ചെയ്യുക.
1: പുനഃകൃഷി എന്നൊക്കെ പറയുന്നത്
2: പൊനകുത്തുകയിൽ
1: പുനഃകൃഷി എന്ന് പറയുന്നു. ഇപ്പോഴും ചെയ്യുന്നുണ്ടോ?
2: ഇപ്പോഴില്ല, അച്ഛനെല്ലാം മരിച്ചിട്ട് കുറെ കാലങ്ങളായി പോയി. അത്രയോ ആ സമയത്തുള്ളതോ പറഞ്ഞു,
1: ആ സമയത്തുള്ളത്. ഓക്കെ, അപ്പൊ പിന്നീട് അതാരും കൊണ്ടുപോയിട്ടില്ല?
2: ഇല്ല. പിന്നെ നമ്മളിവിടെ വന്ന്, ഇവിടെ വന്നതിന് ശേഷം പിന്നെ വലിയേട്ടൻ ഈ അവിലിടിക്കും, അതായത് നെല്ല് വറുത്തെടുത്തിട്ട് അവിലാക്കി മാറ്റിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രായം, നാടൻ അവിലാക്കി.
1: നാടൻ അവിലാക്കിട്ട്
2: പിന്നെ വലിയ

0: അത് വിട്ടിട്ട് പിന്നെ കല്ല് കൊത്താൻ പോയി.
1: അപ്പൊ ചേട്ടനും കല്ലുകൊത്തിന്റെ ഫീൽഡിലേക്ക് വന്നു?
0: അല്ല, ഞാൻ കൊത്തല്ല, ഞാൻ
1: ഓക്കെ. അപ്പൊ ഒരുപാട് വർഷം ഈ പെരുതേരിപ്പണി ഇങ്ങനെ എടുത്തു?
0: 35-40 വർഷത്തോളം പെരുതേരിപ്പണി എടുത്തു. വയ്യാതായി, അതുകൊണ്ട്
1: സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ ഈ സ്വസ്ഥമായി ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പച്ചക്കറികളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ഉണ്ട്, വാഴയുണ്ട്, വാഴ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ചില കൃത്രിമ പണികളെടുക്കും, അതായത് പിന്നെ ഈ മാനിനെ ഉണ്ടാക്കുക, മുയലിനെ ഉണ്ടാക്കുക, വാഴപ്പഴങ്ങൾ ഉണ്ടാക്കുക, അതെല്ലാം.
1: ഏതിനെ കൊണ്ട്? ഈ മണ്ണിനെ കൊണ്ട്?
0: മണ്ണിനെ കൊണ്ട്, സിമെന്റ് കൊണ്ട്, പിന്നെ ഈ തെർമാക്കോൾ കൊണ്ടെല്ലാം അതെല്ലാം ഉണ്ടാക്കി
1: വെച്ചിട്ടുണ്ട്.
0: ആ, വീട്ടിൽ വെച്ചിട്ടുണ്ട്.
1: ഓക്കെ. അത് ആർക്കെങ്കിലും
0: കൊടുക്കാൻ വേണ്ടിയില്ല, ഇങ്ങനെ
1: വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പണി. ഓക്കെ. അപ്പോ അത് ഇഷ്ടമാണ്, അത് ചെയ്യാൻ
0: ഇഷ്ടം.
1: ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട്.
0: ഇപ്പോഴും ഞാൻ ഒരു മയിലിനെ ഉണ്ടാക്കിട്ട് പഴുതിയാക്കി
1: വെച്ചിട്ടുണ്ട്. ഒരു ദിവസം എത്ര ഉണ്ടാക്കും? അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല,
0: തോന്നുമ്പോഴും
1: അത് പൂർത്തീകരിക്കുന്നത് വരെ അവിടെ ഇരിക്കും.
0: അങ്ങനെയൊന്നുമില്ല, അത് ഇപ്പൊ ഒരു ദിവസം കൊണ്ടൊന്നും പൂർത്തീകരിക്കുന്നില്ല. പിന്നെ അങ്ങനെ അത്രയും അതിനായിട്ട് മെനക്കെട്ടിട്ട് ഇരിക്കലില്ല. അതാണ് ചുരുക്കം.
1: അതെ, ശരി. ഇതിന്റെയൊക്കെ വേളകളിൽ സിനിമയൊക്കെ കാണാൻ താല്പര്യമുണ്ടോ? കാണാറുണ്ടോ?
0: സിനിമ കാണൽ കുറവാണ്.
1: കുറവാണ്. പണ്ടോ?
0: പണ്ട്, പിന്നെ ചെറുപ്പകാലങ്ങള് ഇവിടുന്ന് കാനിലിരുന്ന് നമ്മള് 4-5 ചങ്ങായിമാർ ശനിയാഴ്ച ദിവസം പോകും. അവിടെ തലശ്ശേരി പോയിട്ട് 4-5 സിനിമ കണ്ടിട്ട് ഞായറാഴ്ച രാത്രി തിരിച്ചെത്തുള്ളൂ.
1: ഒരു ദിവസം തന്നെ 4-5 സിനിമ ആണോ?
0: ശനിയാഴ്ച പോയിട്ട് നമ്മള് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിറങ്ങും.
1: അല്ല, ഈ ഒരു സിനിമ തന്നെ
0: ആയിരിക്കും. 5 ടാക്കീസ് ഉണ്ട്.
1: ഓ, അങ്ങനെ. അവിടെ തന്നെയുള്ള 5 ടാക്കീസിലെ? ഞാൻ ഒരു ടാക്കീസിൽ 5 സിനിമ?
0: അല്ല, 5 ടാക്കീസ് ഉണ്ട്. നമ്മള് ഇവിടുന്നെല്ലാം കൂടി പൈസ സ്വരുവിച്ചിട്ട് 4-5 ആള് കൂടി ഒന്നിച്ചാ പോവാ. ഒന്നിച്ച് പോയിട്ട് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിറങ്ങും. പിറ്റേന്ന് അവിടെ എല്ലാം ചുറ്റി കടപ്പുറത്തെല്ലാം ചുറ്റി കറങ്ങിയിട്ട് പിറ്റേന്ന് ഞായറാഴ്ചത്തെ മോർണിംഗ് ഷോ, പിന്നെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് നടന്നു വരും. നടന്നിട്ടേ വരുവാ.
1: അല്ല, അതൊരു അനുഭവം തന്നെയാണല്ലേ. ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് കേൾക്കുന്നത്, ഒരു സിനിമ കാണാൻ പോകുന്ന ഒരു അനുഭവം. ഒരുപാട് പേര് കൂടിയിട്ട് ഫാമിലി ആയിട്ടോ പോകാറുണ്ട്?
0: ഇല്ല, ഫാമിലി ആയിട്ടൊന്നും പോകാ.
1: ഈ ഫ്രണ്ട്സിന്റെ കൂടെ?
0: അവര് അന്ന്, അതായത് ഒരു ചെറിയ പ്രായത്തില്.
1: ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും? ഇപ്പൊ ഓർമ്മയുണ്ടോ?
0: ചെറുപ്പത്തിൽ കണ്ട സിനിമ ഇപ്പൊ ഓർമ്മയുണ്ട്, മറ്റുള്ള ഓർമ്മയില്ല. ആദ്യം കണ്ട സിനിമ സീതയാണ്.
1: സീത,
0: സീത കൂത്തുപറമ്പ് ശ്രീവത്സ ടാക്കീസിലാണ് അന്ന് തുടങ്ങിയത് സിനിമ. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.
1: കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ ഒരു നല്ലൊരു അനുഭവമാണ് നിങ്ങളെ സിനിമ കാണാൻ പോകുന്നത്. അപ്പൊ ഈ ഭക്ഷണമൊക്കെ?
0: ഭക്ഷണമെല്ലാം പിന്നെ ഹോട്ടലിൽ നിന്നെല്ലാം ചായയെല്ലാം കുടിക്കുന്ന അത്രയല്ലേ ഉള്ളൂ.
1: ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ചേട്ടന് താല്പര്യമുണ്ടോ?
0: ഭക്ഷണം പാകം ചെയ്യാൻ ഒരു സമയത്ത്, അതായത് സ്കൂൾ വിട്ടതിന് ശേഷം ഞാനൊരു 6-7 വർഷം എടപ്പഴശ്ശിയിൽ കച്ചവടം നടത്തിയിരുന്നു, ഹോട്ടൽ കച്ചവടം. എടപ്പഴശ്ശി, അതായത് ആ സമയത്ത് ഇവിടെ എടപ്പഴശ്ശി അന്താട്ടിന്റെ മകനില്ല, ഇവിടെ
1: രാമകൃഷ്ണൻ,
0: രാമകൃഷ്ണൻ അവരുടെ മകനായിട്ട് എന്റെ അടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് സ്ഥിരമായിട്ട്.
1: പിന്നെ ഹോട്ടലിന് മാറി,
0: പിന്നെ എനിക്ക് ഈ പെരുതേരി പണിയോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അവിടെ ഹോട്ടലിൽ പണിയെടുത്ത് പിന്നെ പെരുതേരി മാറിലും വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കും, എന്നെ കൂടി കൂട്ടുവന്ന് അന്ന്, അതായത് പിന്നെ അവർക്കൊന്നും മറ്റുള്ളവരെ ജോലിക്ക് കൂട്ടുന്ന അത്ര ഇഷ്ടമല്ല, അവരെ പേര് പോയി പോകുന്നുള്ളത് കൊണ്ടായിരിക്കണം.
1: അഥവാ നിങ്ങളായിട്ട് ഉയർന്നു
0: ഉയർന്നു പോയിരുന്നുള്ളതല്ല. അങ്ങനെ ഒരാളോട് കൂടി ചോദിച്ചപ്പോൾ അയാൾ എന്തിട്ട് സമ്മതിക്കുന്നില്ല. അപ്പൊ അവരെ കൂട്ടത്തില് കുറച്ച് പണിക്കാർ വേറെ ചെത്തുകാറുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങളെ ഓറോട് ഒരു സമ്മതം കിട്ടിയ ബാക്കി നമ്മളായിക്കോളൂ. അങ്ങനെ നിത്യ ശല്യമായപ്പോൾ പറഞ്ഞു, ഇനി എന്തെങ്കിലും ചെയ്യപ്പോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് മകുന്ന് സാധനം അനടിക്കേണ്ടി നിങ്ങൾ നാളെ മുതൽ വരും എന്ന് പറഞ്ഞു. അപ്പോൾ 10 മണി വരെ പിന്നെ അവർക്ക് ചായ എല്ലാം കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഭക്ഷണത്തിൻ്റെ ഭാഗമെല്ലാം പെങ്ങളും വരുവുള്ളുണ്ട്, അവരായിക്കോളൂ. ഞാൻ പോയിട്ട് ഇവരൊന്നിച്ച് പണിയെടുക്കും. പണിയെടുത്ത് ഉച്ചക്ക് ചോറ് കൊടുക്കുമ്പോൾ അവർ ചോറ് തന്നെ വരുമ്പോൾ അവരൊന്നിച്ച് വരും, പിന്നെ അന്ന് പോവില്ല. അങ്ങനെ പോയിട്ട് ഒരു 2 വീട്ടിൻ്റെ പണിയെടുക്കുന്നവരെ അവർക്ക് ഒന്നിച്ച് കിട്ടിയിട്ടില്ല. പിന്നെ അവർ വേറെ വീട് എടുക്കാൻ പോയപ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആയി. അപ്പോഴൊക്കെ എനിക്ക് ഒരു വീടെടുക്കുക, സ്വന്തമായിട്ട് വീടെടുക്കണം എന്നുള്ള ആഗ്രഹം വന്നു. അതായത് 1978 അത് സ്കൂൾ വിട്ടിട്ട് ഒരു 5 വർഷം മറ്റേ ആയിട്ടല്ലോ.
1: എത്ര വരെ പഠിച്ചു?
0: 10 ക്ലാസ്സിൽ തോറ്റു.
1: തോറ്റു പിന്നെ അങ്ങോട്ട് പോയില്ല? ഇല്ല, പഠിക്കാൻ ശ്രമിച്ചതും ഇല്ല.
0: പഠിക്കാൻ എനിക്ക് അത്ര പോരാ, ഞാൻ ഇംഗ്ലീഷിലും കണക്കും വളരെ മിസ്റ്റേക്കാണ്. പഠിച്ചെല്ലാം പറഞ്ഞാൽ വളരെ ചിത്ര, അതൊന്നും ആരോടും പറയാറ്.
1: ആ അനുഭവങ്ങൾ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ?
0: അതിനുശേഷം പിന്നെ എനിക്ക് ഇത് കിട്ടാന്നപ്പോ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു 100 കല്ല് കൊത്തി വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടാവശ്യത്തിന്, ഞാനത് ഇനി എത്തിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവരെ സമ്മതത്തോടു കൂടി ഞാൻ അതിൻ്റെ പണി തുടങ്ങി. അപ്പോൾ എനിക്ക് ഏകദേശം തോന്നി കല്ലിൻ്റെ 6 വസ്തു കല്ല് എത്തണം. അങ്ങനെ അതിൻ്റെ കണക്ക്, എനിക്ക് എങ്ങനെയാണ് എത്തണമെന്നറിയില്ല. അങ്ങനെ എത്തി വെച്ചു. അവസാനം പിന്നെ ആരെയും കിട്ടിയില്ല. പിന്നെ ഒരു നണിയൂരിലൊരു

0: ഒരു മേസ്രീന് കിട്ടി. പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് എൻ്റെ അടുത്ത് ഇപ്പോൾ ആളുണ്ട്, അതുകൊണ്ട് ഇപ്പം വേണ്ടാന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാറിനോട് പറഞ്ഞ്, ഇനി വരുന്നിട്ട് പോരി, എനിക്ക് ഒരാൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളൊന്നിച്ച് പോയപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഒരു വിസ വന്നു. പെട്ടെന്ന് വിസ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് ഇങ്ങനെ ഒരു പറ്റൽ പറ്റിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു വിസക്ക് കൊടുത്തിട്ട് പാസ്സായിട്ട് വന്നിട്ടുണ്ട്, 2 മാസം കൊണ്ട് എനിക്ക് പോകണം, എന്താ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ കണക്കല്ല എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ 2 മാസം കൊണ്ട് ഒരുവിധം അപ്പോഴേക്കും പുള്ളി 5 വീട്ടിന് തറ കെട്ടിയിട്ടുണ്ട്, അതിന് പണിയെടുത്ത് കൊടുക്കണ്ടേ. പൈസ മിക്കവാറും പുള്ളി വാങ്ങുകയും
1: ചെയ്തിട്ടുണ്ട്.
0: എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള പൈസ ഒന്നും ഇല്ല, എന്താ ചെയ്യാൻ. ഞാൻ പറഞ്ഞ ഒരു കാര്യം, കണക്ക് പറഞ്ഞാൽ ഞാൻ എടുത്തു കൊടുത്തോളൂ, എനിക്ക് പൈസ വേണ്ട, എനിക്ക് പണിയല്ലേ വേണ്ട. അങ്ങനെ അപ്പോൾ എനിക്കൊരു സംശയം, എന്നെ അറിയാത്തവർക്ക് എങ്ങനെയാണ് അവർ പണിയേരുവാ, എനിക്ക് അവരെയല്ലേ ഏൽപ്പിച്ചിന്, അവർ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് പറയാൻ വേണ്ടി. അങ്ങനെ വരുത്തി, അങ്ങനെ 4-5 വീട്ടിൻ്റെ പണി പൈസ ഇല്ലാതെ ഞാൻ ചെയ്തു. പൈസ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ പൈസ എല്ലാം പുള്ളി വാങ്ങിയിന്, പക്ഷെ എനിക്ക് പണിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പൈസ ഇല്ലാതെ എടുത്തപ്പോൾ പണിയും കയറി വരുമ്പോൾ അവർ കുറച്ചും പൈസ തരും. പണിയെടുത്തിട്ട് പോകും, പൈസ ഇല്ലാണ്ട് പോകാൻ
1: ശരിയില്ലെന്ന് വിചാരിച്ചിട്ട് തരും.
0: അന്ന് 2 രൂപയാണ് ഒരു കല്ല്, 2 രൂപ അത് ആഴ്ചക്കൊരിക്കലേ അവർ തരും. അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ലാസ്റ്റിൽ ഞാൻ പിന്നെ 2-3 വീടുകളിലെല്ലാം എടുത്തപ്പോഴും അവർക്ക് തൃപ്തിയായി. അങ്ങനെ ഓരോരുത്തരോരുത്തർ മാറി മാറി വന്ന് ഞാൻ അവസാനം ശിവരത്തുള്ളൊരു ശ്രീധരൻ നിറഞ്ഞൊരു മേശ്രീൻ്റെ ഒന്ന് ചെത്തിപ്പോയി. പുള്ളി നല്ല പണിക്കാരനായിരുന്നു. പുള്ളി എനിക്ക് എല്ലാ കണക്കും പറഞ്ഞു തന്നു. അതിലിടക്ക് അൻ്റാട്ടിൻ്റെ ഇടയ്ക്കെല്ലാം കുറച്ചെല്ലാം പോയിട്ട് പണി എടുത്തിന്, കണക്കെല്ലാം പറഞ്ഞു തന്ന്. ഇത് പറഞ്ഞതുപോലെ തന്നെ ഇരിട്ടിയിൽ ഒരു സ്ഥലത്ത് വട്ടിയറ എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് പുള്ളി ഒരു വീട്ടുകാരനെ എടുക്കുന്നത്, അതായത് കല്ലോറത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞാൽ, നാണമാഷം എന്ന് പറഞ്ഞാൽ, വീട്ടിൻ്റെ പൈസ ഇവൻ വാങ്ങിച്ചു, വീടെടുത്തേരാന്ന്, വീടെടുക്കാൻ പോയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഇങ്ങനെയൊരു വിഷമമുണ്ട്, എന്താ ചെയ്യാൻ. ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് എടുത്തോളൂ നിങ്ങളെ സംബന്ധിച്ചാൽ. അങ്ങനെ പൈസ ഇല്ലാതെ അവിടെയും
1: പോയി
0: പണിയെടുത്തു, പക്ഷെ അവർ കൃത്യമായിട്ട് പൈസ തന്നെ. എന്നോട് പറഞ്ഞു, ഞാൻ പൈസ എല്ലാം വാങ്ങിന്, പക്ഷേ നീ പൈസ പണിയെടുത്തിട്ട് പോയിട്ട് പോകുമ്പോൾ പൈസ തരാണ്ട് പറ്റില്ല. അവരും കൃത്യമായിട്ട് പൈസ തന്നെ. പിന്നെ അങ്ങോട്ട് അവിടെ തന്നെ ഒരു 35 വർഷക്കാലം ആ ഭാഗങ്ങൾ തന്നെ
1: നല്ലൊരു മേസ്രിയായി
0: എൻ്റെ നാട്ടില്. ആ നമ്മുടെ നാട്ടിൽ ഞാൻ ഇന്നും പണിയെടുക്കുന്നതായിട്ട് അവർക്ക് ആർക്കും ബില്ലിങ്ങനെ അറിയില്ല. ഈ മാഷ പണിയെല്ലാം വേറെ ആളെടുത്തിന്, പക്ഷെ നമുക്ക്
1: മാഷ അറിഞ്ഞിട്ടില്ല ഒരു മേസ്രിയാണെന്ന്.
0: അറിയായിരിക്കും, ഞാൻ ആ ഭാഗത്ത് തന്നെ 35 വർഷം. എനിക്ക് രാവിലെ ഇടുന്ന 6 മണിക്ക് പോയാൽ ഞാൻ രാത്രി 8 മണിക്ക് എത്തും. ഇവിടെ ഒരാൾ മരണപ്പെട്ടാൽ തന്നെ ഞാൻ അറിയില്ല അവിടെ എത്തിയിട്ട്.
1: ഓക്കെ, ആ ഭാഗത്താണ് കൂടുതലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു തരും. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പണ്ട് കാലത്തെ പാട്ടായിരിക്കും കൂടുതൽ ഇഷ്ടം.
0: എനിക്ക് അതാണ് പഴയതാണ് ഏറ്റവും ഇഷ്ടം. സീതയിലുള്ള ഒരു പാട്ടുണ്ട്,
1: ആദ്യം കണ്ട ചിത്രത്തിലെ പാട്ട്. ഓക്കെ, പാട്ട് പാടുന്നോ?
0: പാട്ട് ഇപ്പോഴില്ല, എനിക്ക് പോരാ മാനസികമായിട്ട്. ഞാൻ അത്രയൊരു ആസ്പത്രിയിലായതുകൊണ്ട് ഒരു എല്ലാ ക്ഷീണത്തിലായിരുന്നു.
1: ഓക്കെ, അതുകൊണ്ട് പാട്ട് പാടുന്നില്ല അല്ലേ. അപ്പൊ നമുക്ക് സീതയിലെ നല്ലൊരു പാട്ട് ചേട്ടന് വേണ്ടി കേൾപ്പിക്കാം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നമുക്ക് രാഘവേട്ടന്റെ കൂടെ വന്ന മാഷിനെ പരിചയപ്പെടാം. മാഷി പേര് പറഞ്ഞോളൂ.
1: വാസുദേവൻ നമ്പൂതിരി.
0: വാസുദേവൻ നമ്പൂതിരി കാഞ്ഞിലേരി തന്നെയാണ്.
1: കാഞ്ഞിലേരി തന്നെയാ വീട്. ഞാൻ ആദ്യം ഹൈസ്കൂൾ മാഷായിരുന്നു. അത് പ്രൊമോഷൻ കിട്ടിയതിന് ശേഷം ഹയർ സെക്കൻഡറി, അതായത് പ്ലസ് ടു അധ്യാപകനായി. പ്ലസ് ടു ഞാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ വയനാട്, പഴയ കാസർഗോഡ്, അങ്ങനെയുള്ള ജില്ലകളിലെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. റിട്ടയർ ചെയ്തത് കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിട്ടാണ്.
0: എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്?
1: 31 കൊല്ലം നന്നായിട്ടുണ്ടാവും. മാത്രമല്ല, ഞാൻ പല ഈ ടെക്സ്റ്റ് ബുക്ക് റൈറ്റർ ആയിരുന്നു. ഇംഗ്ലീഷിന്റെ പാഠപുസ്തകം, അതായത് 5-ാം ക്ലാസ് മുതൽ 11-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തക രചയിതാവായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ 14 ജില്ലകളിലും ഈ ഇതിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി ഓരോ സ്കൂളിലും പോയി ക്ലാസ് എടുത്ത് ആ കുട്ടികളുടെ അധ്യാപകരുടെയും പുസ്തകത്തിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം തേടേണ്ടെന്ന് ഉത്തരവാദിത്വം എനിക്കാണ് ഉണ്ടായത്. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഈ മമ്പറത്തുള്ള ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൽ വൈസ് പ്രിൻസിപ്പളായിരുന്നു. അതുകൊണ്ട് തന്നെ CBSE ടീച്ചർ ട്രെയിനറായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും അധ്യാപക പരിശീലകനായിട്ട് പോകേണ്ടി വന്നു.
0: ഇപ്പോഴും ചെയ്യുന്നുണ്ടോ CBSE?
1: ഇപ്പോഴും ഇല്ല, ഇപ്പോഴില്ല. കാരണം പ്രായം കൂടി. മാത്രമല്ല, നമുക്ക് ആരോഗ്യം വേണ്ടതുപോലെ ഇല്ല എന്നാണ് എനിക്ക് ആ കുടുംബക്കാർ പറയുക. കാരണം എന്ന് വെച്ചാൽ ഒരു അധ്യാപക പരിശീലകൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3-4 മണിക്കൂർ ഒരേപോലെ കണ്ഠക്ഷോഭം ചെയ്യേണ്ടതാണ്.
0: അതെ അതെ.
1: അപ്പൊ അത് ആരോഗ്യത്തിന് നമുക്ക് വളരെ ഹാനികരമാണ്. ഇപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, ഇതിനെല്ലാം നമുക്കൊരു സമാപ്തി വേണമല്ലോ. അപ്പോൾ എനിക്ക് 75 വയസ്സായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ നിർത്തിയിട്ടാവുള്ളൂ. എന്നാലും അത്യാവശ്യം ആരെങ്കിലും വിളിച്ചാൽ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്.
0: ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയുണ്ട് റിട്ടയർഡ്?
1: എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമവുമില്ല. കാരണം എന്താ വെച്ചാൽ, ആരോഗ്യപരമായിട്ടും വിഷമമില്ല, സാമ്പത്തികമായിട്ടും വലിയ വിഷമമില്ല. കാരണം ഞാൻ ഉദ്യോഗസ്ഥനായ പെൻഷൻ പറ്റിയ ആളാണ്, എൻ്റെ വൈഫും പെൻഷൻ പറ്റിയ ആളാണ്, എൻ്റെ അമ്മക്കും പെൻഷൻ ഉള്ളതുകൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ടും വലിയൊരു വിഷമമില്ലാണ്ട് ജീവിക്കുന്നു.
0: വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: ഇപ്പം ഞാനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഞങ്ങൾ 3 പേരെയുള്ളൂ. 2 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. ആ കുട്ടികളും അപകടമില്ലാതെ മോശമല്ലാത്ത രീതിയിൽ ജീവിക്കുന്നുണ്ട്.
0: അവരെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: അവര് 2 പേര്, ഒരാള് ഗവൺമെന്റ് ആശുപത്രിയിൽ, ഇവിടെ ഹോമിയോ ആശുപത്രിയിൽ ഡോക്ടറാണ്, ഗവൺമെന്റ് ആശുപത്രിയിൽ കാഞ്ഞങ്ങാട്. മറ്റേ ആള് സ്വന്തമായിട്ട് മയ്യിൽ ഒരു ഡിസ്പെൻസറി നടത്തുന്നുണ്ട്.
0: ഓക്കേ. അവര് രണ്ടും പെൺമക്കളാണോ?
1: പെൺമക്കൾ, രണ്ടും പെൺമക്കളാണ്. അവർ സെറ്റിൽഡാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കുട്ടികളുടെ സാന്നിധ്യം തുലവും കുറവാണ്.
0: അതെ, ഇപ്പോഴും കണ്ടുവരുന്നതും മാഷെ തന്നെയല്ലേ? ആരും പ്രതീക്ഷിക്കാൻ പാടില്ല
1: എന്നാണല്ലോ.
0: നമ്മള് നമ്മളെ തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: ഇപ്പൊ റിട്ടയർഡിന് മുന്നേ ഉള്ള സ്കൂളിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു?
1: സ്കൂൾ നല്ല. ഞാൻ പറയാം, ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനായതുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ജോലി ചെയ്തുകൊണ്ട് ധാരാളം അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ആരോഗ്യകരമായ അനുഭവങ്ങളാണ്. നല്ല കുട്ടികളായിട്ടും നല്ല അധ്യാപകരായിട്ടും, അതുപോലെ തന്നെ മോശം കുട്ടികളിൽ നിന്നില്ല, അനുസരണ കുറവുള്ള പഠിക്കാൻ മിടുക്കന്മാരല്ലാത്ത കുട്ടികളായിട്ടും എല്ലാം തന്നെ ധാരാളം ഒന്നിച്ച് മിങ്കിൾ ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും അവസരം ഉണ്ടായിട്ടുണ്ട്.
0: മാഷക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിലെ പാട്ടിലൂടെ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: നമുക്ക് ചങ്ങമ്പുഴയുടെ കവിതകൾ, രമണനം പോലെയുള്ള കവിതകൾ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ വയലാറിന്റെ കൃതികളുണ്ട്, വളരെ ഭാവബന്ധുരമായിട്ടുള്ള ധാരാളം ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഒന്ന് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ വിഷമായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് പാട്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ പടുപാട്ട് പാടാത്ത ആളും അതുപോലെ ആസ്വദിക്കാത്ത ആളുണ്ടാവില്ലല്ലോ.
0: അതെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വയലാറിന്റെ കവിത കേൾപ്പിക്കാം അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, താങ്ക് യു മാഷേ.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99161 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിനു വേണ്ടി അജു വർഗീസ്, മിലൻ ജോയ്, അരവിന്ദ് നായർ, അമൽ സി അജിത്, ഉണ്ണി ഇളയരാജ എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം.
4: ഹലോ കൃഷ്ണ, എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പാ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 തീയതി രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
3: സി എം വിസ്താര, ആവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ.

0: ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിയും വിസ്താര,
0: സിയും വിസ്താര നെല്ലൂന്നി.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര, ശ്രീവത്സൻ ജയമേനോൻ, മിഥുൻ ജയരാജ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം വർഷങ്ങൾക്ക് ശേഷം.
3: ജയ്! ആ, പിടിച്ചോ, പിടിച്ചോ.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം സിയാം വെന്റിലേറ്റർ CCU ന്യൂറോ ICU പോർട്ടബിൾ എക്സ്റേ ക്ലിനിക്കൽ ലബോറട്ടറി മൈക്രോബയോളജി ഡയാലിസ് അത്യാധുനിക കാത്ലാബ് എക്കോ TMT ഗ്യാസ്ട്രോസ്കോപ്പി കൊളോണോസ്കോപ്പി വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് മോർച്ചറി ഫാർമസി മുഴുവൻ സമയ രക്തബാങ്ക് 26 ചികിത്സാ വിഭാഗങ്ങൾ
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ ഫോൺ 0497276200
3: ചൈന ട്രോഫി എന്ന ചിത്രത്തിന് വേണ്ടി അഷ്ടമൻ പിള്ള പാടിയ ഗാനം ഇനി കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: CM വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
0: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Foss, Hutik, Vox Lanit.
1: Phone 9496-420-880.
0: 8111-933-600.
1: CM Vistara.
0: CM Vistara, Nellunni.

HSLC+2 റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: Stitchwell, Boutique and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നെറ്റ് കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങൾ കേൾക്കാം.

അസാധ്യമായത് സാധ്യമാക്കിയവൻ, ഫുട്ബോളിനെ അടക്കിവാണ മദീരക്കാരൻ. പ്രതാപത്തിന്റെ നിഴലിൽ ലോക കിരീടമില്ലാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ചില അസ്തമയങ്ങൾ അങ്ങനെയാണ്, അവ ആകാശത്തെ ചുവപ്പിക്കുക മാത്രമല്ല കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരു കാർമേഘമായി പെയ്തിറങ്ങുകയും ചെയ്യും. ഡാലസിലെ ആ പുൽമൈതാനത്ത് ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ഫുട്ബോൾ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. കൈകൾ ഇടുപ്പിൽ കുത്തി ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അവന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയത് വെറുമൊരു തോൽവിയുടെ കണ്ണീരായിരുന്നില്ല, മറിച്ച് രണ്ടു പതിറ്റാണ്ടുകാലം താൻ സിംഹാസനത്തിലിരുന്നു ഭരിച്ച ഒരു സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ ഒടുങ്ങാത്ത പോരാട്ടങ്ങളുടെ ആത്യന്തികമായ വിരാമത്തിന്റെ നോവായിരുന്നു അത്. സ്പെയിനിന്റെ യുവത്വവും വേഗവും പോർച്ചുഗലിന്റെ സുവർണ സ്വപ്നങ്ങളെ തച്ചുടച്ചപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ ഗോളടി യന്ത്രത്തിന്റെ ലോകകപ്പ് കരിയറിനാണ് ഇവിടെ അന്ത്യമായത്. ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ മൈക്കൽ മെറീനോ തൊടുത്ത ആ ഗോൾ പോർച്ചുഗലിന്റെ വലയെ മാത്രമല്ല ഭേദിച്ചത്, 41-കാരനായ ഒരു മനുഷ്യൻ കാലത്തോട് പൊരുതി നേടാൻ ആഗ്രഹിച്ച ആ ഒരൊറ്റ കിരീടമെന്ന സ്വപ്നത്തെ കൂടിയായിരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന പേര് ഫുട്ബോൾ നിഘണ്ടുവിൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്നവൻ എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഡാലസിലെ ആ ദിനം ആ മനുഷ്യൻ വെറുമൊരു മനുഷ്യനായി ചുരുങ്ങിപ്പോയി. പ്രായം കേവലം അക്കങ്ങൾ മാത്രമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ റൊണാൾഡോയ്ക്ക് ഒടുവിൽ കാലത്തിന്റെ അദൃശ്യമായ കൈകളോട് തോൽവി സമ്മതിക്കേണ്ടി വന്നു. മത്സരത്തിലുടനീളം അദ്ദേഹം ഒരു നിഴൽ പോലെയായിരുന്നു. വേഗമേറിയ സ്പാനിഷ് പ്രതിരോധ നിരയ്ക്ക് മുന്നിൽ ഒരു കാലത്ത് കാറ്റിനേക്കാൾ വേഗത്തിൽ കുതിച്ചിരുന്ന ആ കാലുകൾക്ക് ചലന സാധ്യതകൾ കുറവായിരുന്നു. വെറും 19 തവണ മാത്രമാണ് റൊണാൾഡോയ്ക്ക് പന്ത് തൊടാനായത്. സ്പെയിനിന്റെ ഫോർവേഡ് മൈക്കൽ ഒയാർസബാൽ പോലും ഇതിനേക്കാൾ എത്രയോ കൂടുതൽ തവണ കളിയിൽ ഇടപെട്ടു. മൈതാനത്ത് വിസ്മയങ്ങൾ തീർത്ത ഒരു ജനനായകൻ, തന്റെ കരിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തിൽ ഒരു കാഴ്ചക്കാരനായി മാറുന്നതിനേക്കാൾ വലിയൊരു ദുരന്തം മറ്റെന്താണ്? ഹൂസ്റ്റണിൽ വെച്ച് ഉസ്ബെക്കിസ്ഥാനെതിരെ ഗോളടിച്ച ശേഷം ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഓടിയെടുത്ത് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ റൊണാൾഡോയെ ലോകം പ്രത്യാശയോടെയാണ് നോക്കിയത്. 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടവും അദ്ദേഹം സ്വന്തമാക്കി. എന്നാൽ പഴയ ആ പ്രതാപത്തിന്റെ നിഴൽ മാത്രമായിരുന്നു ഈ ടൂർണമെന്റിൽ ഉടനീളം കണ്ട ക്രിസ്റ്റ്യാനോ. ആരാധകരുടെ കണ്ണുകളിൽ അത് സ്നേഹത്തിന്റെ അന്ധതയായിരുന്നുവെങ്കിൽ യാഥാർത്ഥ്യം അതൊരു ടൂർണമെന്റ് അധികമായിപ്പോയി എന്ന കഠിനമായ സത്യമായിരുന്നു. പോർച്ചുഗലിന്റെ തോൽവിക്ക് കാരണം റൊണാൾഡോ മാത്രമാണോ? അല്ല. എന്നാൽ റൊണാൾഡോ എന്ന വടവൃക്ഷത്തിന്റെ തണലിൽ പോർച്ചുഗീസ് ടീമിന്റെ യഥാർത്ഥ പ്രതിഭകൾ വാടിപ്പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻ കോച്ച് ഫെർണാണ്ടോ സാന്റോസ് ഖത്തർ ലോകകപ്പിൽ കാണിച്ച ആർജവം ഇപ്പോഴത്തെ കോച്ച് റോബർട്ടോ മാർട്ടീനസിന് ഉണ്ടായില്ല. അദ്ദേഹം റൊണാൾഡോയെ അമിതമായി ആശ്രയിച്ചു, അല്ലെങ്കിൽ റൊണാൾഡോ എന്ന വലുപ്പത്തിന് മുന്നിൽ വഴങ്ങിക്കൊടുത്തു. ബ്രൂണോ ഫെർണാണ്ടസും വിറ്റീനിയയും ജോവ ഫെലിക്സും അടങ്ങുന്ന യൂറോപ്പിലെ ഏറ്റവും മികച്ച മധ്യനിര ഉണ്ടായിട്ടും പോർച്ചുഗൽ ഒരു കെട്ടുറപ്പില്ലാത്ത സംഘമായി കാണപ്പെട്ടു. പന്ത് കാലിൽ കിട്ടുമ്പോഴൊക്കെ റൊണാൾഡോയെ തിരയുന്ന ഒരു ടീമായി അവർ മാറി. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും മാറ്റങ്ങൾ അനിവാര്യമായിരുന്നിട്ടും മാർട്ടീനസ് റൊണാൾഡോയെ പിൻവലിക്കാൻ തുനിഞ്ഞില്ല. പകരം വിറ്റീനിയയും ഫെലിക്സും പുറത്തേക്ക് പോയി. കോച്ചിന്റെ ആ അന്ധമായ ആരാധന അല്ലെങ്കിൽ ഭയം ഒടുവിൽ പോർച്ചുഗലിന് വലിയ വില നൽകേണ്ടി വന്നു. തനിക്ക് നേരെ വന്ന പാസുകൾ കൃത്യമല്ലാതിരുന്നപ്പോൾ ടീമംഗങ്ങളോട് ദേഷ്യപ്പെടുന്ന, കളിയിലെ താളം കണ്ടെത്താനാകാതെ ഉഴറുന്ന റൊണാൾഡോ ഒരു സങ്കട കാഴ്ചയായിരുന്നു. ഒരു കാലത്ത് സഹതാരങ്ങളെ തോളിലേറ്റി വിജയതീരത്ത് എത്തിച്ചിരുന്ന നായകൻ ഇന്ന് ടീമിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമാകുന്നുവോ എന്ന ചോദ്യം ക്രൂരമെങ്കിലും പ്രസക്തമായിരുന്നു. മറുവശത്ത് സ്പെയിൻ കളിച്ചത് തികച്ചും ശാസ്ത്രീയവും മനോഹരവുമായ ഫുട്ബോൾ ആയിരുന്നു. റോഡ്രിയും പെദ്രിയും ഡാനി ഒൽമോയും ചേർന്ന് മധ്യനിരയിൽ തീർത്ത പാസിംഗിന്റെ മണിമാളികകൾക്ക് മുന്നിൽ
പോർച്ചുഗൽ പലപ്പോഴും വഴിമുട്ടി. ലാമിൻ യമാൽ എന്ന കൗമാര വിസ്മയത്തിന്റെ വേഗവും പ്രതിരോധത്തിൽ പൗ കുബാർസിയുടെയും ലാപ്പോർട്ടയുടെയും അച്ചടക്കവും സ്പെയിനിന് കരുത്തായി. ടൂർണമെന്റിലുടനീളം ഒരൊറ്റ ഗോൾ പോലും വഴങ്ങാത്ത സ്പാനിഷ് പ്രതിരോധത്തെ ഭേദിക്കുക റൊണാൾഡോയ്ക്ക് അസാധ്യമായിരുന്നു. ഉനായ് സിമോൺ എന്ന ഗോൾ കീപ്പർ റൊണാൾഡോയുടെ ഒന്നോ രണ്ടോ മികച്ച ശ്രമങ്ങളെ തടഞ്ഞിട്ടു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ചിരിക്കെയാണ് മെറീനോയുടെ ആ മാരക പ്രഹരം പോർച്ചുഗലിന്റെ ഹൃദയം തകർത്തത്. ഈ ലോകകപ്പിലെ പരാജയമോ കണ്ണീരോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ മഹത്വത്തെ ഒട്ടും കുറയ്ക്കുന്നില്ല. 233 രാജ്യാന്തര മത്സരങ്ങൾ, 146 ഗോളുകൾ, 5 വാലന്റി ഓർ പുരസ്കാരങ്ങൾ, ഇതൊരു സാധാരണ മനുഷ്യന്റെ കണക്കുകളല്ല. ഫുട്ബോളിനെ ജനകീയമാക്കിയതിൽ ലയണൽ മെസ്സിക്കൊപ്പം ചേർന്ന് ഒരു സുവർണ ദശകം സൃഷ്ടിച്ചതിൽ റൊണാൾഡോയുടെ പങ്ക് സമാനതകളില്ലാത്തതാണ്. ഡാലസിലെ ആ രാത്രിയിലെ നിരാശ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വിസ്മൃതിയിലാകും. എന്നാൽ വരും തലമുറകൾ ഓർക്കുക, പട്ടിണിയോടും പ്രതിസന്ധികളോടും പൊരുതി ലോകത്തിന്റെ നെറുകയിലെത്തിയ ആ മദീരക്കാരനായ പയ്യനെയായിരിക്കും. തോൽവികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത കഠിനാധ്വാനത്തിന്റെ പര്യായമായ CR7 ആയിരിക്കും. മത്സരശേഷമുള്ള മിക്സ്ഡ് സോണിൽ മാധ്യമപ്രവർത്തകരുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ റൊണാൾഡോ സംസാരിക്കുമ്പോൾ ആ കണ്ണുകളിലെ നനവ് ഉണങ്ങിയിരുന്നു. അവിടെ നമ്മൾ കണ്ടത് പക്വതയാർന്ന ഒരു തത്വചിന്തകനെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ദേശീയ ടീമിനൊപ്പം ഞാൻ നേടിയ ഏറ്റവും വലിയ കിരീടം 2016 യൂറോ കപ്പാണ്. അതിന് ലോകകപ്പിനോളം തന്നെ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്റെ മനസാക്ഷി ശുദ്ധമാണ്. ഞാൻ എന്റെയെല്ലാം ഈ രാജ്യത്തിന് നൽകി. നാളെ പുതിയൊരു ദിവസമാണ്. ജീവിതം മുന്നോട്ട് പോകും. അതെ, ജീവിതം മുന്നോട്ട് പോകും. ഫുട്ബോൾ ലോകം പുതിയ നായകന്മാരെ തിരയും. യാമിൻ യമാലുമാരും എംബാപ്പെമാരും പുതിയ ചരിത്രങ്ങൾ എഴുതും. എന്നാൽ ലോകകപ്പിന്റെ വലിയ വേദിയിൽ ഇനിയ 7 നമ്പർ ജേഴ്സി കാണില്ല. തലയുയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ച് ഫ്രീ കിക്കുകൾക്കായി നിൽക്കുന്ന ആ ഗാംഭീര്യം ഇനി ലോകകപ്പുകളിൽ ഓർമ്മ മാത്രം. തന്റെ കരിയറിന്റെ സുപ്രധാനമായ അധ്യായം ക്രിസ്റ്റ്യാനോ അവസാനിപ്പിച്ചത് കണ്ണീരിലാണെങ്കിലും ആ കണ്ണീരിന് ഒരു ഇതിഹാസത്തിന്റെ വിശുദ്ധിയുണ്ടായിരുന്നു. വിട ക്രിസ്റ്റ്യാനോ, നീ തന്ന ഫുട്ബോൾ വസന്തങ്ങൾക്ക് ഈ ലോകം നിന്നോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. ഒരു ലോകകപ്പില്ലെങ്കിലും നീ എന്നും ഫുട്ബോൾ ചരിത്രത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയാണ്. പ്രിയ ശ്രോതാക്കളെ, കായികത്തിലൂടെ നിങ്ങൾ ഇതുവരെ കേട്ടത് ഫിഫ വേൾഡ് കപ്പിലെ വിശേഷങ്ങൾ.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാറിലിപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകട സ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. സംസ്ഥാനത്ത് വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് തുടക്കമായി. ഇന്ന് ദേശീയ മത്സ്യ കർഷക ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനൽ രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ DGP മാരുടെ യോഗം ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റിജു കോലിയക്കോട്.
1: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. കേരളത്തിലേക്കെത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. ലഹരി മാഫിയയുടെ പ്രാദേശിക പ്രതിരോധത്തിനോടൊപ്പം അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്നുള്ള സംയുക്ത പ്രതിരോധ ശൃംഖല എന്ന ഘട്ടത്തിലേക്ക് ഓപ്പറേഷൻ തൂഫാൻ കടക്കുന്നു എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രത്യേകത. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനകളിൽ ഒതുങ്ങാതെ അന്തർ സംസ്ഥാന ട്രെയിനുകൾ, ദീർഘദൂര ബസ്സുകൾ, സ്വകാര്യ കൊറിയർ ശൃംഖലകൾ എന്നിവ വഴിയുള്ള ലഹരി കൈമാറ്റങ്ങളെയും ഈ സംയുക്ത നീക്കം നിരീക്ഷിക്കും.
0: കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച തുടങ്ങി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. അമേരിക്കയിലെ കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കൂടാതെ ഇവരുടെ അഭിഭാഷകൻ നേരിട്ടും പങ്കെടുക്കുന്നുണ്ട്. ഉമാ തോമസ് MLA, ജില്ലാ കലക്ടർ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിർണായകമായ ഈ യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാർ. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലെ 800 പേരെ പിരിച്ചുവിട്ടതായി കമ്പനി ഉത്തരവിറക്കിയത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകട സ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചു. മീനാക്ഷിപ്പുഴയിലെ തിരച്ചിലിലാണ് അല്പം മുമ്പ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവർ 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. മന്ത്രിമാരായ AP അനിൽകുമാർ, T സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നു. അപകട ഭീഷണിയിലുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റാൻ ഗവൺമെന്റ് സൗകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ അപകടത്തിന് കാരണം അതിതീവ്ര മഴയാണെന്ന് കൊങ്കൺ റെയിൽവേ അറിയിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 240 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയതെന്നും പ്രഭവകേന്ദ്രം നിർമ്മാണ മേഖലയ്ക്ക് പുറത്താണെന്നും കൊങ്കൺ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തുരങ്കം നിർമ്മിക്കുന്ന ഭാഗത്ത് നിന്നും 240 മീറ്റർ മാറിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നും തുരങ്കത്തിന് മുകളിൽ ഏതാണ്ട് 110 മീറ്റർ ഉയരത്തിൽ നിന്നാണ് വലിയ തോതിൽ മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീണത്. മണ്ണ് നിക്ഷേപിച്ച പ്രദേശം ഇപ്പോഴും സുരക്ഷിതമാണെന്നും കൊങ്കൺ അധികൃതർ വിശദീകരിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം പഴയ നിയമസഭാ മന്ദിരത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മോഡൽ പാർലമെന്റിന് തുടക്കമായി. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച പൈതൃകവേദിയിൽ വിദ്യാർത്ഥികൾക്ക് പാർലമെന്ററി നടപടിക്രമങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുവാൻ അവസരം ഒരുക്കുക എന്നതാണ് ഇന്ന് നാളെയും നടക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം. കേന്ദ്ര കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: ഇന്ന് ദേശീയ മത്സ്യ കർഷക ദിനം. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ജനങ്ങളുടെ ഉപജീവന മാർഗമെന്ന നിലയിലും മത്സ്യകൃഷിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് എല്ലാ വർഷവും ജൂലൈ 10 ദേശീയ മത്സ്യ കർഷക ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മുതിർന്ന മത്സ്യകർഷകരെ ആദരിച്ചു. സന്ദീപ് വാര്യർ MLA ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലത്തും ദേശീയ മത്സ്യകർഷക ദിനാചരണം സംഘടിപ്പിച്ചു. രാജ്യത്തെ മികച്ച ഗോത്ര ഗവേഷണ കേന്ദ്രത്തിന് നൽകുന്ന ദേശീയ പുരസ്കാരത്തിന് കോഴിക്കോട് കിർത്താഡ്സ് അർഹമായി. 3 വർഷങ്ങളിലെ പ്രവർത്തന മികവ്, പദ്ധതികൾ, നയപര ഇടപെടലുകൾ, ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ, വികസന പഠനങ്ങൾ, ഗോത്രവർഗ ക്ഷേമവുമായി ബന്ധപ്പെട്ട സമഗ്ര ഇടപെടലുകൾ എന്നിവ വിലയിരുത്തിയാണ് കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയം കിർത്താഡ്സിനെ മികച്ച ഗവേഷണ സ്ഥാപനമായി തെരഞ്ഞെടുത്തത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജൂൺ 29 നൽകിയ നിർദ്ദേശം അനുസരിച്ച് സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി ബിൽ പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KCB അറിയിച്ചു. എന്നാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കണക്കാക്കുമ്പോൾ ഫിക്സ്ഡ് ചാർജ് കണക്കാക്കാൻ പ്രതിമാസ വൈദ്യുതിയുടെ ആകെ ഉപയോഗമാണ് പരിഗണിക്കേണ്ടത് എന്ന നിർദ്ദേശവും റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് നോട്ടീസ് ലഭിച്ച ഉപഭോക്താക്കൾക്ക് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പുതിയ നോട്ടീസ് നൽകും. തുക അടച്ചവർക്ക് തിരികെ നൽകുകയോ തുടർ ബില്ലുകളിൽ കുറവ് നൽകുകയോ ചെയ്യും. നോട്ടീസ് കിട്ടിയ സോളാർ ഉപഭോക്താക്കളെ കണക്കുകൾ പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് ലഭിക്കും വരെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുമെന്നും KCB അറിയിച്ചു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ജോലിയിലുണ്ടായിരുന്ന 10 സ്ഥിര ജീവനക്കാരെ കൂടി നിർബന്ധിത പെൻഷൻ നൽകി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. പൊതുജന താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന റിവ്യൂ കമ്മിറ്റി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി. കഴിഞ്ഞ 2 തീയതി 47 പേരെ സമാനമായ രീതിയിൽ പിരിച്ചുവിട്ടിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് 2ാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 12:30 ലോസ് ആഞ്ചൽസിലാണ് മത്സരം. ഇന്നലെ ഫ്രാൻസ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തി സെമിയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: കരുത്തരായ എതിരാളികൾക്ക് മുന്നിൽ ആഫ്രിക്കൻ ചാമ്പ്യന്മാർ നിറം മങ്ങിയ മത്സരത്തിൽ 6 മിനിറ്റിന്റെ 2 ഗോളുകളാണ് ഫ്രാൻസ് മൊറോക്കൻ വലയിൽ എത്തിച്ചത്. 60ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയും 66ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബലയും ഫ്രാൻസിന് വേണ്ടി സ്കോർ ചെയ്തു. 1ാം പകുതിയിൽ എംബാപ്പെ പെനാൽറ്റി പാഴാക്കിയെങ്കിലും അതിവേഗ മുന്നേറ്റങ്ങളിലൂടെ കളം നിറഞ്ഞ എംബാപ്പൻ പ്രഭാവം മൊറോക്കൻ പ്രതിരോധത്തിന് കടുത്ത വെല്ലുവിളിയായി. ഗോൾകീപ്പർ യാസിൻ ബോനുവിന്റെ മികച്ച സേവുകൾ മൊറോക്കയുടെ പരാജയം 2 ഗോളുകളിൽ ഒതുക്കി. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇരു ടീമുകൾ ഏറ്റുമുട്ടിയപ്പോഴും 2-0 മൊറോക്കയെ ഫ്രാൻസ് പരാജയപ്പെടുത്തിയത്. ലോകകപ്പിൽ ഫ്രാൻസിന്റെ തുടർച്ചയായ 3ാം സെമി ഫൈനൽ പ്രവേശനമാണിത്. ഇന്ന് രാത്രി നടക്കുന്ന സ്പെയിൻ ബെൽജിയം പോരാട്ടത്തിലെ വിജയികളായിരിക്കും ഫ്രാൻസിന്റെ സെമി ഫൈനലിലെ എതിരാളികൾ.
0: ഇംഗ്ലണ്ടിൽ വനിതാ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ സിംഗിൾസ് സെമി ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോക്സോവയ്ക്ക് ജയം. നാളെ ഫൈനലിൽ ലിൻഡ ചെക്ക് റിപ്പബ്ലിക്കിന്റെ തന്നെ കരോളിന മുച്ചോവയെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണ് മുന്നോടിയായി താരലേലത്തിന്റെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പൂൾ എ, പൂൾ ബി, പൂൾ സി വിഭാഗങ്ങളിലായി 156 താരങ്ങളെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയത്. നാളെ തിരുവനന്തപുരത്താണ് താരലേലം. കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന KCL ഫാൻ ലീഗ് ടൂർണമെന്റിന് നാളെയും മറ്റന്നാളും രാമനാട്ടുകര വേദിയാകും. 32 ടീമുകളാണ് സോഫ്റ്റ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ മത്സരിക്കുന്നത്. Z11 സോക്കർ അക്കാദമിയിലാണ് മത്സരങ്ങൾ. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കലക്ടർ ഗതാഗതത്തിന് അനുമതി നൽകിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം വരുത്തി. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വെസ്റ്റ് ഹില്ലിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ വെസ്റ്റ് ഹില്ലിൽ നിന്നാകും പുറപ്പെടുക.

രണ്ടാം ഘട്ടത്തിൽ 24 CDSകളുമാണ് സർട്ടിഫിക്കേഷൻ നേടിയത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കേരള റെയിൽവേ പോലീസിന്റെ പ്രത്യേക പരിശോധനയിൽ 14 പേർ അറസ്റ്റിലായി. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകട സ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. സംസ്ഥാനത്ത് വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് തുടക്കമായി. ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടർ ഫൈനൽ രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഗാന്ധിലേയം. 5:45 വായനാ വസന്തം. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. ഇതിൽ സുനിത അശോക് മരുതായി എഴുതി അവതരിപ്പിക്കുന്ന കഥ ദാരിദ്ര്യത്തിൻ്റെ നൊമ്പരം. സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ തങ്കവേലുവിൻ്റെ ജീവിതയാത്ര. അവതരണം ഷീനാനന്ദൻ കോതേരി. മോഹൻ പുത്തനങ്ങാടി എഴുതിയ ഗാനം. സംഗീതം ആലാപനം NV ഹരിദാസ്. 8 ചലച്ചിത്രഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10 സ്മൃതിഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ഇനി നാട്ടുവിശേഷം. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ചേർന്ന് പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ദേശീയ വായനാ സന്ദേശത്തിന്റെ ഭാഗമായി ജില്ലാതല ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു. കണ്ണൂർ ഗവൺമെന്റ് ടി ടി ഐ ഫോർ മെന്നിൽ നാളെ രാവിലെ 9:30 ബഹുമാനപ്പെട്ട MLA ടി ഒ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആറളം ശലഭ സങ്കേതത്തിൽ മൺസൂൺ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നാളെയും മറ്റന്നാളുമാണ് പ്രകൃതിയെ അറിയുവാനുള്ള ക്യാമ്പ് മലബാർ അവനേഴ്സ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. വിവരങ്ങൾക്ക് 9847313431 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സംരംഭകർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കുടുംബശ്രീ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴി വിപണനം വർദ്ധിപ്പിക്കുന്നതിന് ഏകദിന പരിശീലനം നൽകുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടുത്തൽ, ആമസോൺ പോലുള്ളതിൽ രജിസ്ട്രേഷൻ, സർക്കാർ സംവിധാനമായ ജെം രജിസ്ട്രേഷൻ എന്നീ കാര്യങ്ങളിൽ പരിശീലനം ലഭിക്കും. കണ്ണൂർ APJ അബ്ദുൾ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷനും ചേർന്നാണ് പരിശീലനം നൽകുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് അവസരം. ഫോൺ നമ്പർ 9447372316. ജില്ലാ ശുചിത്വ മിഷൻ 6-ാം കാൽപന്തിൽ പാലിക്കാം ശുചിത്വശീലങ്ങൾ എന്ന പേരിൽ ഗ്രീൻ കാർഡ് ശുചിത്വ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കുന്നു. ലോകകപ്പ് ഫുട്ബോളും ശുചിത്വവുമായി ബന്ധപ്പെടുത്തിയാണ് ക്യൂസ് മത്സരം. ബ്ലോക്ക് ജില്ലാതലത്തിൽ 2 ഘട്ടങ്ങളായാണ് മത്സരം. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പങ്കെടുക്കാം. 2 പേരുള്ള ടീമായാണ് മത്സരിക്കേണ്ടത്. ബ്ലോക്ക് തലത്തിൽ 1-ഉം 2-ഉം സ്ഥാനം നേടുന്ന ടീമിന് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാം. ഇന്ന് വൈകിട്ടോ

കൂടി തദ്ദേശ സ്ഥാപനങ്ങളിലെ ശുചിത്വ ചാർജ് ഓഫീസർമാർ വഴിയോ ആർ പിമാർ മുഖേനയോ പേര് രജിസ്റ്റർ ചെയ്യണം. ഓണക്കാല തിരക്ക് പരിഗണിച്ച് ചെന്നൈയിൽ നിന്ന് മാംഗ്ലൂരുവിലേക്കും തിരിച്ചും പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. 13 തുടങ്ങുന്ന മാംഗ്ലൂരു ചെന്നൈ എക്മോർ ട്രെയിൻ തിങ്കളാഴ്ചകളിൽ വൈകിട്ട് 4 മണിക്ക് മാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെടും. തിരിച്ചുള്ള ട്രെയിൻ 14 മുതൽ ചൊവ്വാഴ്ചകളിൽ പകൽ 2 മണിക്ക് ചെന്നൈയിൽ നിന്നും പുറപ്പെടും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: आकाशवाणी। നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കിക്കൊണ്ടാണ് സന്ദർശനം പൂർത്തീകരിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി, സിഇഒ ഫോറം തുടങ്ങി സുപ്രധാന പരിപാടികളിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദീർഘകാല യുറേനിയം വിതരണ കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിലും ഇരുരാജ്യങ്ങളും അംഗീകാരം നൽകി. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ കായിക സഹകരണ മാർഗരേഖയുടെ പ്രകാശനവും ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയും 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയും തയ്യാറാകുന്നതിന്റെ ഭാഗമായി കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രിക്കറ്റ് തുടങ്ങിയ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നു.
1: ഭാരത് ഓസ്ട്രേലിയ മാച്ച് കാ റൊമാഞ്ച് ഔർ ദൂസ്രാ യ എഹ്സാസ് കി ദോനോ ദേശോ മേ ക്രിക്കറ്റ് കേവൽ ഏക് ഖേൽ നഹീ ലേക്കിൻ ഏക് സാജാ ജുനൂൻ ഹൈ. ലേക്കിൻ ആജ് യഹാ കോയി ലാസ്റ്റ് ഓവർ ഫിനിഷ് കാ പ്രഷർ നഹീ ഹൈ. ആജ് യഹാ കേവൽ ഖേൽ കി ഖുശി ഹൈ, ഹമാരി മിത്രതാ കി ഗർമജോശി ഹൈ ഔർ ഫ്യൂച്ചർ ചാമ്പ്യൻസ് കി എനർജി ഹൈ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ ഉള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണിയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കഡാവർ ഡോഗ്സ്, NDRF 70 അംഗ സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ

0: 110 അംഗങ്ങളും 100 ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി പി കെ അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
1: വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മണ്ണിടിഞ്ഞ് വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50% ത്തിലധികവും ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6-ന് വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരികടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
1: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100-ലേറെ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌർ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകുന്നേരം 6-ന് നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2ാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2ാം സെമിയിൽ ലോക 1ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം നടക്കുക. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 പോയിന്റ് ഉയർന്ന് 77469 നിഫ്റ്റി 217 പോയിന്റ് നേട്ടത്തിൽ 24180 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥിക്ഷേമം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027

ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd quarter ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 970 8 9 6. നമ്പർ ഒരിക്കൽ കൂടി: 0402 970 8 9 6. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഇത് ചാവശ്ശേരിയിൽ നിന്ന് പ്രേമയാണ്.
0: പ്രേമേച്ചി, എന്തൊക്കെയാണ് വിശേഷം?
1: മഴ ഇങ്ങനെ പെയ്യുന്നേ.
0: ആ, നല്ല മഴയുണ്ട് ഇപ്പോ.
1: നല്ല മഴ തന്നെ. ആ, മഴ വെച്ചാൽ പണ്ടത്തെ മഴ ഇല്ലല്ലോ ഇപ്പോ.
0: അതെ അതെ.
1: കുറവന്നെയാണ്.
0: ഓക്കേ, വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അങ്ങോട്ടല്ലേ?
1: ഇല്ല ഇല്ല, അത് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല, വൈലാന്ന്.
0: അതെ അല്ലേ. ഓക്കേ ഓക്കേ. അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
1: ഞാൻ കൊട്ടാരം വിളിക്കാനുണ്ടോന്നുള്ള തന്ത്രകടവും ചാർത്തിയുണരും.
0: ആഹാ, ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാണ്?
1: ഇത് നാം എല്ലാം കേൾക്കുന്ന ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു
1: ഗാനം. എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കേ, നല്ലൊരു പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് അങ്ങ് കേൾപ്പിച്ചാലോ?
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: വളരെ സന്തോഷം. അപ്പൊ ആ പാട്ട് കേട്ടോളൂ.
1: കേട്ടോ. ശരി.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് എടുത്തതാരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: എന്റെ പേര് ശിവന്യ.
0: ശിവന്യ, ഈ പേര് ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലിങ്ങനെ എവിടെയോ കേട്ട പോലെ. അത് തന്നെ. ശിവന്യ എന്ന് മാത്രമാണോ പേര്? വേറെ എന്തെങ്കിലും കൂടെ?
1: ശിവന്യ ശിവൻ.
0: യെസ്, ശിവന്യ ശിവൻ. എന്താണ് ചെയ്യുന്നത്? പഠിക്കുവാണോ?
1: പിന്നെ
0: ഒരു കാര്യം പറയട്ടെ, വായന വസന്തത്തിലെ ആ ഒരു കഥയുണ്ടല്ലോ, ഗംഭീരായിട്ട് വായിച്ചോട്ടെ. എങ്ങനെയാണ് അത്, ആ ഒരു എങ്ങനെയാണ് അത് പഠിച്ചെടുത്തത്? ആ ഒന്ന് പറയാമോ? മുന്നേ ഇങ്ങനെ വായിച്ചിട്ടൊക്കെ ശീലം ഉണ്ടായിരുന്നോ? കോളേജിൽ ഇങ്ങനെ കലാപരിപാടികളിലോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പരിപാടികൾ പങ്കെടുക്കാറുണ്ടോ?
1: കോളേജിൽ ഇപ്പം ഒരു വർഷത്തിൽ ഒരു അക്സസ് ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തില് ഹിന്ദി പോയതിനാ ചേർന്നത്.
0: അതെല്ലേ. പാട്ടുപാടാനൊക്കെ കഴിവുണ്ടെന്ന് തോന്നുന്നു ശബ്ദം കേട്ടിട്ട്. പാടാറുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടിട്ടൊരു രണ്ടു വരി ഒന്ന് പാടിത്തരാവോ? ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോളൂ.

0: ഹലോ,
1: നന്നായിട്ട് പാടി കേട്ടോ. പാട്ട് പഠിക്കുന്നുണ്ടോ?
0: പാട്ട് പഠിച്ചിരുന്നു, ഇപ്പൊ കുറച്ച് കാലമായിട്ട് നിർത്തി വെച്ചിട്ടല്ലേ.
1: അതെ അല്ലേ, ഓക്കെ. ആരെങ്കിലും ശിക്ഷണത്തിലാണോ പഠിച്ചിരുന്നത്?
0: ആ, സ്കൂളിൽ ഇങ്ങനെ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവുമായിരുന്നു പണ്ട് പഠിച്ച സ്കൂളില്.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് പറഞ്ഞോളൂ.
0: വീട്ടില് അച്ഛൻ, അമ്മ, ഏട്ടൻ.
1: ഓക്കെ, അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ?
0: ആ, അച്ഛന്റെ പേര് ശിവരാമൻ, ടൈലർ ആണ്. അമ്മ രഹിത, ഹൗസ് വൈഫ് ആണ്.
1: ഓക്കെ.
0: ഏട്ടൻ താരങ്ക്, ഇപ്പൊ ദുബായിലാണ്.
1: അച്ഛൻ എവിടെയാ, നാട്ടിൽ തന്നെയാണോ വീട്ടിൽ നിന്നാണോ?
0: ഇല്ല, നാട്ടിൽ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടുത്തെ.
1: ഓക്കെ, എവിടെയായിട്ടാണ് ഷോപ്പ് വരുന്നത്?
0: ഇവിടെ ചോലക്ക് തന്നെ.
1: ചോല, ചോല എന്ന് പറയുമ്പം പട്ടാനൂർ അല്ലേ? ആ, ഓക്കെ ഓക്കെ, ആ ഭാഗത്താണല്ലേ.
0: ഓക്കെ,
1: ഇനി എപ്പോഴാ കോളേജിലേക്ക് തിരിച്ച്?
0: ഈ
1: ഞായറാഴ്ച. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ ഇഷ്ട ഗാനങ്ങളാണെന്ന് അറിയാലോ അല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം?

അങ്ങനല്ലേ അതിന്റെ വരികൾ? നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ ചേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള മഴത്തുള്ളിക്കിലിക്ക എന്ന ചിത്രത്തിലെ ഗാനം അല്ലേ? ഈ പാട്ട് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനൊന്നുമില്ല. എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ കേൾക്കാറ്? മെലഡീസ് ആണ് കൂടുതൽ അല്ലേ? മെലഡീസ് ആകുമ്പോ നമുക്ക് ആ വരികൾ എന്നും മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞങ്ങനെ കിടക്കും അല്ലേ? അങ്ങനെ ഈ നമ്മുടെ ഗാനരചിതാവിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടോ? നമ്മളെ ഗിരീഷ് പുത്തഞ്ചേരി അങ്ങനെയുള്ള ആരെങ്കിലും? അത് ആരും ഇഷ്ടപ്പെടാതിരിക്കില്ല, കാരണം അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടും അല്ലേ മനോഹരമായ വരികളാണ് അദ്ദേഹത്തിൻ്റെത്. ഇനിയൊരു ഇതുപോലുള്ള ഒരു എഴുത്തുകാരൻ നമുക്ക് ഉണ്ടാവുമോ എന്ന് അറിയില്ല അല്ലേ? അത്രക്ക് പാട്ടുകളാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് പോയത്. ഓക്കെ, അപ്പോൾ ഏതായാലും ശിവനിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കുമല്ലോ അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും വീണ്ടും വരിക, നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ വരിക. അപ്പോൾ എന്തായാലും ഈ ഒരു നല്ലൊരു ഗാനം നമ്മുടെ ശ്രോതാക്കളോട് ആസ്വദിക്കാം അല്ലേ? ഓക്കെ, സന്തോഷം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: CM വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
0: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hutik, Vox Lanet.
1: Phone 9496-420-880.
0: 8111-933-600.
1: CM Vistara.
0: CM Vistara, Nilluni.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77. മറ്റൊരു നമ്പർ 9494-66-66-46.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ
3: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. പറയൂ. ചാവിശ്ശേരി. യെസ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. ഭക്ഷണം കഴിച്ചോ? വീട്ടിൽ പോണം അല്ലേ. ഇന്ന് വർക്കുണ്ടോ? എവിടെ? അപ്പൊ ഷോപ്പ് തന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്? പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നേ. ആർക്കു വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്? എല്ലാവർക്കും വേണ്ടിട്ട്. വീട്ടിലെല്ലാരും ഉണ്ടോ? ഉണ്ടല്ലേ. മകള് പോയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ. അപ്പൊ എല്ലാരും അന്വേഷിച്ചതായിട്ട് പറയാം. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം. പാട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.

അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:00

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? കീച്ചേരിയിൽ നിന്നും ഷാഹിദ. എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യുന്നുണ്ടോ? വീട്ടിൽ ആരൊക്കെയുള്ളത്? മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടോ?
1: മക്കളുണ്ട്, മൂന്ന് പേരുണ്ട്. രണ്ടു പേര് സ്കൂളിൽ പോയിന്, ഒരു പേര് ഒരാളിവിടെ ഉണ്ട്. ഓരോ ഡിഗ്രിക്ക് വേണ്ടി തയ്യാറെടുക്കാണ്.
0: കൊടുത്തു, ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞോ?
1: കൊടുത്തു കഴിഞ്ഞു.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയോ.
1: മോള് ഷഹബ, മൂത്ത മോള് ഷഹബ, രണ്ടാമത്തെ മോന് ചുറയിച്ച്, മറ്റന്നത് സ്കൂളാണ് പഠിക്കുന്നത്.
0: ഓക്കെ.
1: നാട്ടില്
0: വന്നിട്ട്
1: പോയിട്ടിപ്പോ
0: എട്ട് മാസമായി. ഇപ്പൊ വരാനായി, അടുത്ത വരവിന് തയ്യാറായി നിക്കുകയാണെന്ന് തോന്നുന്നു.
1: വരാനായി, രണ്ടു മാസം കഴിഞ്ഞാ
0: വരും.
1: പനി പിടിച്ചിന്, അതുകൊണ്ടാണ്.
0: അതല്ലേ, അതാ ശബ്ദം ഒരു കാണിച്ചായിരുന്നോ?
1: കുടിക്കുന്നുണ്ട്.
0: അപ്പൊ നമ്മളെ റേഡിയോയിലെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ?
1: ഓ, കേൾക്കാനുണ്ട്,
0: കേൾക്കാറുണ്ട്. ഏതാ ഇഷ്ടപ്പെട്ട പരിപാടി? ഏതാണ്?
1: എല്ലാ പരിപാടിയും ഇഷ്ടം തന്നെയാണ്. കൂടുതൽ പാട്ടുകൾ കേൾക്കും, പാട്ടിനോട് തന്നെയാണ് കൂടുതൽ ഇഷ്ടം.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാ വിളിച്ചേ?
1: ഇന്ന് എനിക്ക് അഴകിയ രാവണന്റെ വെണ്ണിലാ ചന്ദനക്കുണ്ടെന്നുള്ള പാട്ട്.
0: പാടാറുണ്ടോ? ഒരു രണ്ടുപേരും നമുക്ക് വേണ്ടിട്ട് പാടിത്തരാവോ?
1: ഇപ്പം പാടില്ല, ഇപ്പൊ ശബ്ദമില്ല.
0: ഓക്കെ, അപ്പൊ ശബ്ദമൊക്കെ ശരിയാക്കിട്ട് നമുക്ക് ഒരു തവണ പാട്ട് പാടി കേൾപ്പിക്കണം.
1: മുളിപ്പാട്ടൊക്കെ പാടലുണ്ട്.
0: അതെ അല്ലേ?
1: ആണല്ലേ. ഞാൻ പണ്ട് യൂണിവേഴ്സൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കൃഷ്ണകുമാർ കണ്ണോത്ത് കേക്ക് എന്റെ എക്കണോമിക്സിന്റെ
0: മാഷാണ്. എന്റെയും മാഷാണ്.
1: അപ്പൊ ഞമ്മക്ക് നമ്മള്
0: എന്നെ അറിയായിരിക്കുമല്ലോ, ഞാൻ യൂണിവേഴ്സൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ.
1: ഏത് വർഷ?
0: നിങ്ങൾ ഏത് വർഷമായിരുന്നു?
1: ഞാൻ 2003 എസ്എൽസി എഴുതിയത്.
0: ഞാൻ അതിന് മുന്നേ അവിടെ ഇറങ്ങിയിട്ടുണ്ട്.
1: 2004
0: കലാപരിപാടികളൊക്കെ. എന്റെ പേര് ബൈജു. ബൈജു സുനിയ ചെലപ്പം അറിയാൻ പറ്റും. അതെ അതെ, കണ്ടിട്ടുണ്ടാവും.
1: ചന്ദ്രലേഖ എന്റെ
0: ആണോ? അത് ശരി. എങ്ങനെയാണ് നിങ്ങള്?
1: ഞാൻ മറ്റൊരു നാഷണൽ സ്കൂൾ കമ്മിറ്റിയിലുണ്ട്.
0: അതെയോ?
1: അവിടെ അവിടെ മന്ത്രി വൈസ് പ്രസിഡന്റ് അല്ല?
0: അതെ അതെ അതെ.
1: അങ്ങനെ അറിയാം,
0: അങ്ങനെ പരിചയമുണ്ട് അല്ലേ.
1: 2004 മാർച്ച് എനിക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത കൃഷ്ണകുമാർ സാർ. എനിക്ക് നമുക്ക് നാല് ചങ്ങായിക്ക്
0: വേണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട്

0: വിളിക്കാം. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഒരു ദിവസം ഇങ്ങോട്ട് വരും കേട്ടോ, സ്റ്റുഡിയോയിലേക്ക് വരും. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വാ നമുക്ക് കേട്ടോ. സ്റ്റുഡിയോയിൽ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. മക്കളെ കൊണ്ട് പാട്ടൊക്കെ പഠിക്കാം.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ.
1: കേൾക്കാം.
0: വിളിച്ചത് വളരെ സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209708896. ഇഷ്ടഗാനങ്ങളുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ.
3: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: നമസ്കാരം,
3: സദിയ. എന്തൊക്കെയാണ്? കൊറേ നാളായി
4: വിളിച്ചിട്ട് കിട്ടുന്നില്ല.
3: അതെ അല്ലേ? ഓക്കെ, പിന്നെ കിട്ടിയല്ലോ, സന്തോഷമായില്ലേ? ആ റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാവോ? അവിടെ നിന്ന് വല്ലാത്തൊരു സൗണ്ട് ഇങ്ങോട്ട് വരുന്നു. ആ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് സദിയ വന്നിരിക്കുന്നത്?
4: എനിക്ക് ഒരു പഴയ പാട്ടാണ് വേണ്ടത്. മുറ്റത്തെ മുല്ല എന്ന സിനിമയില് രണ്ടുപേര് പാടിക്കട്ടെ?
3: തീർച്ചയായിട്ടും പാടിക്കോളൂ.

0: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെ, പഴയ പാട്ടോട് താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു ഗാനം കേൾപ്പിക്കാം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
1: ഓക്കെ
0: ഓക്കെ, പാട്ട് കേട്ടോളൂ.

0: സുരേഷ് ചേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
1: വിജയ മാഷ ഏത്?
0: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
1: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
0: ഓ, നിങ്ങളൊരു കാര്യം.
1: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
0: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
1: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
0: സുരേഷ്,
2: ഓർമ്മയില്ലേ സുരേഷിനെയും ഗായത്രിയെയും?
3: വല്യ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
2: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
4: ഈശ്വരാ, എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
2: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
5: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ അത് നികത്തിയില്ലേ അവള്?
3: ശരിയാണ്.

0: പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടെത്തലാണ്.
1: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
2: സ്നേഹ വീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരമ്മ, പിന്നെ കുറെ മക്കൾ. അതിലൊരു മകളാ ഗായത്രി.
3: ഗായത്രി,
4: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
1: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തയാൾ ആരാണെന്ന് നോക്കാം, ഇഷ്ടഗാനവുമായിട്ട് ആരാണെന്ന് നോക്കാം. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്തൊക്കെയുണ്ട് വിശേഷം?
6: നല്ല
5: വിശേഷം. ഭക്ഷണമൊക്കെ കഴിച്ചോ?
6: ദയാന്താട്ടൻ
5: ഇല്ലേ അവിടെ?
6: അപരാധിയിലെ തുമ്പി തുമ്പി എന്നുള്ള ഒരു പാട്ടാണോ ഇവർ പറഞ്ഞ?
5: ആ നല്ല പാട്ടല്ലേ, കൊച്ചുമക്കൾക്ക് പറ്റിയ പാട്ടാണത്.
6: ആ നമ്മളെല്ലാം കേട്ടിനൊന്നും അറിയില്ലേ.
5: അമ്പിളിയും ബേബി സുജാതയും ചേർന്നിട്ടാണ് പാട്ട് പാടിയിട്ടുള്ളത്.
6: ആ അത് ശരി, ഓറെല്ലാം പണ്ടെല്ലാം കേൾക്കുന്നേരിക്കൂലേ.
5: അതെ അതെ അതെ.
6: അതുകൊണ്ട് ആ ഒരു പാട്ട് എനക്ക് അറിയുന്നില്ല, കേട്ടാലേ ചെലപ്പോ കേട്ടിട്ടുണ്ടാവുമായിരിക്കും.
5: കേട്ടിട്ടുണ്ടാവും, പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ ഒരു പാട്ടാണിത്.
6: ആ അത് ശരി.
5: എങ്ങനെ നമ്മളെ കുഞ്ഞുമോൻ എന്താക്കി?
6: ഞാൻ ഉറക്കുമ്പാണ് ഫോണ് കൊണ്ട തന്നെ, ഉറങ്ങിയോ?
5: ഓക്കെ, ബാക്കി എല്ലാരും ഉണ്ടോ അവിടെ?
6: എല്ലാരും പോയിന്, പോന്നവരെല്ലാം പോയിന്, പോകാത്തവരെല്ലാം ഇവിടെയുണ്ട്, വീടേക്കുണ്ട്. അല്ല ഞാനിപ്പോ വീട്ടിലായില്ല, കുട്ടീനെ ഉറക്കണ്ടി വന്നിട്ടല്ല ചെറുതിനാ. ഇവര് ഷോപ്പിന്ന് വിളിച്ചിട്ട് അപ്പടെ എന്റെ അടുത്ത്
5: കൊണ്ടുതന്നെയാണല്ലേ. പണി തന്നിട്ട് പോവല്ലേ?
6: പണി തന്നെ, ഞാൻ അറിയുന്നില്ല സംഭവം. തന്നെ നിന്ന എനിക്കൊരാളിതന്നിട്ട് പോണം. എന്തല്ലേ സാർ, എന്നെ
5: സുഖമായിട്ടിരിക്കുന്നു.
6: എല്ലാരും
5: തീർച്ചയായിട്ടും പറയാം.
6: പാട്ട് കേൾക്കാൻ തോന്നുന്നല്ലേ?
5: ഓ തീർച്ചയായിട്ടും കൊടുക്കൂ.
6: ഹലോ
5: ഹലോ, എന്താന്ന് ഇങ്ങനെ ഫോണും കൊടുത്ത് അപ്പ് ഓടിക്കളയാണോ?
7: എല്ലാ കഴിഞ്ഞ ആഴ്ച വിളിക്കുമ്പോ ഒരാൾ കുയിലായി പോയി.
5: അതെല്ലേ,
7: അയ്യോ ഫോണ് വാങ്ങി കഴിഞ്ഞാൽ എനിക്ക് തരുന്ന കുയിന്ന് രണ്ടാളായോണ്ട്.
5: അത് ശരി.
7: ആ ഫോണ് കമ്പയിൽ അങ്ങ് ഇറക്കി കൊടുത്ത് പിന്നെ കമ്പ വിളിക്കണ്ട ഒരേ ഇതന്നെ. ഞാൻ ഒരു ദിവസം ആടെ പോവും, ഞാൻ പരിപാടിയിലും പറയൂന്ന് മഞ്ചിയുടെ ഇന്നലെ പോയിനെ.
5: വളരെ സന്തോഷത്തോടെ പോയതല്ലേ?
7: ആ അത് രാവിലെ
5: 7 മണിയാകുമ്പോഴത്തേക്ക് വരും.
7: എന്നാ
5: പിന്നെ നമുക്ക് പാട്ട് കേൾക്കാം.
7: ഓക്കെ,
5: താങ്ക് യു.
7: താങ്ക് യു.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ മട്ടന്നൂർ
1: കല്യാണം എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഏതുമാവട്ടെ പാർട്ടി വെയർ നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു
0: സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇനി മുതൽ ന്യൂ ലുക്ക് സ്മാർട്ട് ലുക്ക്
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ് സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ മട്ടന്നൂർ
0: ഫോൺ 7999476836
1: 9447371836
0: 8078502836
2: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ് ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം ഹലോ
3: ഹലോ
2: ഹലോ നമസ്കാരം ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം ഇതാരാണ്
3: ഞാൻ സീത
2: സീത
3: ഒരുവച്ചാലി
2: സീത ഒരുവച്ചാൽ എടപ്പഴശ്ശി ആദ്യമായിട്ട് വിളിക്കാൻ തോന്നല്ലോ ഈ ഒരു പേര് ആദ്യമായിട്ട് കേക്കാണ് സീത പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ ആരൊക്കെയാ ഉള്ളത്
3: വീട്ടില് ഹസ്ബൻഡ് ഞാനും മാത്രമേ ഉള്ളൂ
2: അവരുടെ പേരൊന്ന് പറയോ
3: ശിവദാസൻ
2: ഓക്കേ എന്താ ചെയ്യുന്നേ
3: ഡ്രൈവറാണ്
2: ഓക്കേ എന്താ സ്വന്തമായിട്ടുള്ള വണ്ടിയാണോ അതോ ലോറി അങ്ങനെ ഓട്ടോ എന്താണ്
3: ക്രഷറിലെ വണ്ടിയാണ്
2: ക്രഷറിലെ വണ്ടിയാണ് ഓക്കേ ഭക്ഷണമൊക്കെ കഴിച്ചോ
3: ഇല്ല കഴിച്ചില്ല
2: അപ്പോ റേഡിയോ മലബാറിൽ ആദ്യമായിട്ട് വിളിക്കുകയാണ് ഞങ്ങളുടെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്
3: തെരഞ്ഞെടുത്തിരിക്കുന്നത്
2: മക്കളെ മക്കളുടെ പേരൊക്കെ പറയൂ
3: എന്റെ മോളെ പേര് കൃഷ്ണ
2: കൃഷ്ണ ഓക്കെ
3: കൃഷ്ണക്ക് രണ്ട് മക്കള് ശ്രീയാൻ ദീമഹി
2: ശ്രീയാൻ ദീമഹി വെറൈറ്റി പേരുകളാണല്ലോ ദീമഹി ആദ്യമായിട്ട് അല്ലെ ഒരു പ്രത്യേക പേരാണ് ദീമഹി അല്ലേ ദീമഹി ഓക്കെ അവരെ പഠിക്കുകയാണോ
3: അല്ല കുഞ്ഞുമക്കളാ എൽ കെ ജിയില് മോക്ക് ഒന്നര വയസ്സ്
2: ഓക്കെ അപ്പൊ കൂടെ ഉണ്ടോ അവര്
3: ഇല്ല അവര് ബാംഗ്ലൂരാണ്
2: ഓക്കെ അപ്പൊ എങ്ങനെ വെക്കേഷൻ ആ സമയത്തായിരിക്കും അവര്
3: വന്നേനു അവര് മെയില് പോയി
2: മെയില് പോയി ഓക്കെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഇന്നെന്താ സ്പെഷ്യല്
3: സ്പെഷ്യൽ ഒന്നുമില്ല പിന്നെ സദാ ഓലെ മീൻകറി
2: പോരെ പിന്നെന്താ ഇതൊക്കെ തന്നെയല്ലേ സ്പെഷ്യൽ മീൻകറി

0: നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാലോ അല്ലേ. കൂമ്പുവറവുണ്ടോ? പിന്നെ എന്താ വേണ്ടേ, അടിപൊളിയല്ലേ, നല്ല ഹെൽത്തി ഫുഡല്ലേ.
1: പിന്നെ നമുക്കൊരു മോനുണ്ട്, ദുബായിലാണ്, സാരംഗ് എന്ന പേര്.
0: സാരംഗ് സെറ്റിൽ ആയോ?
1: ഇല്ല ഇല്ല, കല്യാണം ഉണ്ട്.
0: നോക്കുന്നുണ്ടോ?
1: കല്യാണം ഉറപ്പിച്ചു, എൻഗേജ് അല്ല, 23-ന് കല്യാണം, ആഗസ്റ്റ് 23-ന്.
0: ഓഹോ, എവിടെയാണ് പെണ്ണ്? എവിടെയാണ്?
1: തളിപ്പറമ്പ്.
0: തളിപ്പറമ്പ്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവര് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഓള് നവോദയ സ്കൂളിൽ ടീച്ചറാ.
0: ടീച്ചർ എവിടെ എവിടെ?
1: പെർമനന്റ് അല്ല,
0: താൽക്കാലികമായിട്ട്. എന്താ പേര്?
1: ആരെ?
0: പുതിയ പെണ്ണിന്റെ പേര്?
1: ശരണ്യ.
0: ശരണ്യ. ഓക്കെ, അപ്പോ വിവാഹമൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോ നമ്മുടെ അഡ്വാൻസ് ആയിട്ട് ആശംസകൾ അറിയിക്കണം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഒരു ദിവസം ഇവിടെ വരിക, നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ കാണുക. ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ? അയ്യല്ലൂര്. അത് ശരി. അപ്പോ സ്റ്റുഡിയോ പരിപാടി പക്ഷേ എവിടെയാന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല
1: അല്ലേ.
0: ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടാലോ? അവര് കേക്കുവോ ബാംഗ്ലൂരിന്ന്?
1: അത് പക്ഷെ ഞാൻ വിളിച്ചും പറഞ്ഞിട്ടൊന്നുമില്ല.
0: പെട്ടെന്ന് കിട്ടിയ ആകാംക്ഷയിൽ ഒന്നും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന്
1: മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ.
0: ഓക്കെ, കുഴപ്പമില്ല, ഇനി വിളിക്കുന്ന സമയത്ത് അവരോട് വിളിച്ചറിയിക്കണം കേട്ടോ, ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അപ്പോൾ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പറയാം. നമ്മുടെ റേഡിയോ കുറിച്ച് അവരോടൊക്കെ പറയാം, ബാംഗ്ലൂരിലെ എല്ലാവരും കേൾക്കട്ടെ.
1: ആയിക്കോട്ടെ.
0: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ, ഇതാ പാട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 തീയതി രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
2: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
1: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
2: phone 9496420880
1: 8111933600.
2: CM Vistara
1: Nilluni. AKG Hospital, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
2: CM വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
1: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Foss, Hootic, Vox Lanet.
2: Phone 9496-420-880.
1: 8111-933-600.
2: CM Vistara.
1: CM Vistara, Nilluni.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദബീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: സി എം വിസ്താര. ആ പ്രൊഡക്ട്സ്: ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്: ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111-933-600.
1: സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.
2: Are you ready to break it down?

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

HSLC+2 റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അരുൺ ആലാട്ട് പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം കവി ഉദ്ദേശിച്ചത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നജീം അർഷാദും സംഗീത ശ്രീകാന്തും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു മുറൈ വന്ത് പാർത്തായ.

ബിജിപാൽ, സൗമ്യ രാമകൃഷ്ണൻ, ശാന്തി, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഹേഷിന്റെ പ്രതികാരം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
1: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ, ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി,
3: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
4: റേഡിയോ മലബാർ 89.6 FM, സരിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ചമ്പാരൻ അന്വേഷണത്തെ പൂർണ്ണമായി വിവരിക്കുകയെന്നത് ചമ്പാരൻ കൃഷിക്കാരന്റെ അക്കാലത്തെ ചരിത്രം പറയുകയായിരിക്കും. ഈ അധ്യായത്തിൽ അതിന് തരമില്ല. ചമ്പാരൻ അന്വേഷണം സത്യത്തെയും അഹിംസയെയും സംബന്ധിച്ച് ചെയ്ത ഒരു ധീര പരീക്ഷയായിരുന്നു. ഈ നിലയിൽ പ്രസ്താവാർഹമാണെന്ന് എനിക്ക് തോന്നുന്ന സംഗതികളെപ്പറ്റി മാത്രമേ ഞാനിവിടെ ആഴ്ചതോറും എഴുതുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് വായനക്കാർ ശ്രീയുത് രാജേന്ദ്ര ബാബു ഹിന്ദിയിൽ എഴുതിയ ചമ്പാരൻ സത്യാഗ്രഹ ചരിത്രം നോക്കേണ്ടതാണ്. തൽക്കാലം ഈ അധ്യായത്തിന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിയുക. സാധു ഗോരഖ് ബാബുവിനോട് സ്വന്തം വീട് വിട്ട് പുറത്തു പോകണമെന്ന് പറയാതെ വാസ്തവത്തിൽ ആ വീട്ടിൽ വെച്ച് കർഷകന്മാരുടെ സങ്കടങ്ങളെപ്പറ്റി അന്വേഷണം നടത്തുക അസാധ്യമായിരുന്നു. ഞങ്ങൾക്ക് ഒരു വീട് വാടകയ്ക്ക് തരത്തക്ക ധൈര്യം മോത്തിഹാരിയിലെ ജനങ്ങൾക്ക് ഇനിയും ഉണ്ടായിരുന്നില്ല. ഏതായാലും വജ്രകിശോര ബാബു നയത്തിൽ ഒന്ന് സമ്പാദിക്കുകയും ഞങ്ങൾ അങ്ങോട്ട് മാറി താമസിക്കുകയും ചെയ്തു. അതിനു ചുറ്റും തുറന്ന വിശാലമായ സ്ഥലം ധാരാളമുണ്ടായിരുന്നു. പണമില്ലാതെ പ്രവൃത്തി നടത്തുക കേവലം സാധ്യമായിരുന്നില്ല. ഇത്തരം പ്രവൃത്തിക്ക് പൊതുജനങ്ങളിൽ നിന്ന് പണം അഭ്യർത്ഥിക്കുന്ന പതിവ് അതുവരെയും ഉണ്ടായിട്ടില്ലായിരുന്നു. വജ്രകിശോര ബാബുവും പ്രായേണ വക്കീൽമാരായ അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരും വല്ല കാര്യവുമുണ്ടാകുമ്പോൾ അതിലേക്ക് തങ്ങൾ തന്നെ ധനം സംഭാവന ചെയ്യുകയോ അല്ലെങ്കിൽ മിത്രങ്ങളിൽ നിന്ന് നേടുകയോ ചെയ്യുകയായിരുന്നു പതിവ്. അവർക്കും അവരെ പോലുള്ളവർക്കും അത് നിവർത്തിക്കുവാൻ നല്ലവണ്ണം കഴിയുമെന്നിരിക്കെ അവർ ജനങ്ങളോട് ചെലവ് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നതെങ്ങനെ? ഇതായിരുന്നു അതിന്റെ ന്യായമെന്ന് തോന്നി. ചമ്പാരൻ കൃഷിക്കാരിൽ നിന്ന് യാതൊന്നും വാങ്ങുകയില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറച്ചിരുന്നു. അങ്ങനെ വല്ലതും സ്വീകരിച്ചു.

0: ലഭിച്ചാൽ അത് ദുർവ്യാഖ്യാനത്തിന് ഇടയാക്കുമെന്നത് തീർച്ച. ഈ അന്വേഷണത്തിന്റെ ആവശ്യത്തിലേക്ക് പൊതുവിൽ രാജ്യക്കാരിൽ നിന്നും സംഭാവന അഭ്യർത്ഥിക്കുന്നതല്ലെന്നും ഞാൻ ഉറച്ചിരുന്നു. എന്തെന്നാൽ അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് അതിനൊരു അഖിലേന്ത്യാ ഭാവവും രാഷ്ട്രീയ ഛായയും സിദ്ധിക്കാനിടവരും. ബോംബെയിൽ നിന്ന് ചില മിത്രങ്ങൾ 15,000 രൂപ അയക്കാമെന്നേറ്റു. എന്നാൽ അത് നന്ദിപൂർവ്വം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ചമ്പാരനിൽ നിന്ന് പുറത്തുപോയി പാർക്കുന്ന ഒരുവിധം കഴിവുള്ള ബീഹാറികളിൽ നിന്ന് വജ്രകിശോര ബാബുവിന്റെ സഹായത്തോടെ കഴിയുന്നത്ര പണം ശേഖരിക്കുവാനും പോരാതെ വന്നാൽ അത് എന്റെ മിത്രമായ റിങ്കൂണിലെ ഡോക്ടർ പി ജെ മേത്തയോട് അഭ്യർത്ഥിക്കുവാനും ഞാൻ നിശ്ചയിച്ചു. ആവശ്യമുള്ളത് അയച്ചു തരാമെന്ന് ഡോക്ടർ മേത്ത ഉടനെ സമ്മതിച്ചു. ഇങ്ങനെ ഈ സംഗതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സംഭ്രമമെല്ലാം തീർന്നു. ഞങ്ങൾക്ക് വമ്പിച്ച തുകയുടെ ആവശ്യം നേരിടാനില്ല. എന്തെന്നാൽ ചമ്പാരനിലെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് യോജിക്കും വിധം ഏറ്റവും ചുരുങ്ങിയ ചെലവേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് ഉറച്ചിരുന്നു. ഒടുവിൽ വലിയൊരു സംഖ്യയേതും ആവശ്യമായി വന്നില്ലെന്ന് തന്നെ ഞങ്ങൾ കണ്ടു. ആകപ്പാടെ ഞങ്ങൾ ചെലവാക്കിയ സംഖ്യ 3,000 ഉറുപ്പികയിൽ കവിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഓർമ്മയിൽ പെട്ടിടത്തോളം ഞങ്ങൾ പിരിച്ച തുകയിൽ ചെലവ് കഴിച്ച് 500-1,000 ഉറുപ്പിക ശേഷിക്കുകയും ചെയ്തു. എന്റെ ചങ്ങാതിമാരുടെ ജീവിത സമ്പ്രദായങ്ങൾ ആദ്യകാലങ്ങളിൽ വിചിത്രങ്ങളായിരുന്നു. അവയെ സംബന്ധിച്ച് ഞാൻ അവരെപ്പോഴും പരിഹസിച്ച് ആക്ഷേപിക്കുക പതിവായിരുന്നു. ഓരോ വക്കീലിനുമുണ്ട് പ്രത്യേകം ഒരു ഭൃത്യനും ഒരു വെപ്പുകാരനും. അതുകൊണ്ട് ഭക്ഷണത്തിനുള്ള സ്ഥലവും അവർക്ക് വെവ്വേറെയാണ്. പലപ്പോഴും അർദ്ധരാത്രി വരെ വൈകിട്ടാണ് അവർ അത്താഴം കഴിക്കുക. അവരുടെ ചെലവ് അവർ തന്നെയാണ് ചെയ്തിരുന്നെങ്കിലും അവരുടെ കാര്യങ്ങൾക്കുള്ള ഒരു വ്യവസ്ഥയില്ലായ്മ എന്നെ ശല്യപ്പെടുത്തി. എന്നാൽ ഞങ്ങൾ അടുത്ത മിത്രങ്ങളായി കഴിഞ്ഞിരുന്നതിനാൽ അന്യോന്യം തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടായിരുന്നില്ല. എന്റെ പരിഹാസം മിത്രഭാവത്തിലെ അവരെടുത്തുള്ളൂ. ഒടുവിൽ ഭൃത്യന്മാരെ പിരിച്ചയക്കാനും എല്ലാവർക്കും കൂടി അടുക്കള ഒന്നാക്കുവാനും ഭക്ഷണത്തിനുള്ള സമയങ്ങൾ വ്യവസ്ഥ ചെയ്യാനും അവർ സമ്മതിച്ചു. എല്ലാവരും മാംസം കഴിക്കാത്തവരല്ല. രണ്ടടുക്കള ഏർപ്പാട് ചെയ്യുന്നത് അധിക ചെലവിന് കാരണമാകും താനും. അതുകൊണ്ട് പൊതുവിൽ ഒരു നിരാമിഷ ഭോജനശാല മതി എന്ന് തീർച്ചയാക്കി. എളിയ മട്ടിലുള്ള ഭക്ഷണമേ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുന്നതും ആവശ്യമാണെന്ന് തോന്നി. ഈ ഏർപ്പാടുകൾ കൊണ്ട് ചെലവ് വളരെ ചുരുങ്ങി. എന്നു തന്നെയല്ല, കർഷകന്മാരുടെ കഷ്ടപ്പാടുകളെ പറ്റിയുള്ള അന്വേഷണ കാര്യത്തിൽ ഒട്ടധികം സമയവും സാമർഥ്യവും വിനിയോഗിക്കുവാൻ കിട്ടുകയും ചെയ്തു. ആ കാര്യത്തിന് ഇവ രണ്ടും അത്യന്താപേക്ഷിതങ്ങളായിരുന്നു. കർഷകർ തങ്ങളുടെ പ്രസ്താവനകൾ രേഖപ്പെടുത്തുവാൻ കൂട്ടം കൂട്ടമായി വന്നിരുന്നു. അവരുടെ കൂടെ വരുന്ന ചങ്ങാതിമാരും അനവധി. അവരെക്കൊണ്ട് വളപ്പും തോട്ടവും നിറഞ്ഞു കവിഞ്ഞു. എന്നെ ദർശനകാംക്ഷികളിൽ നിന്ന് രക്ഷിക്കുവാനുള്ള എന്റെ സ്നേഹിതന്മാരുടെ ശ്രമം പലപ്പോഴും നിഷ്ഫലമായി തീർന്നു. പ്രത്യേക സമയങ്ങളിൽ എന്നെ ദർശനത്തിന് പ്രദർശിപ്പിക്കേണ്ടി വന്നു. കർഷകന്മാരുടെ മൊഴികൾ എഴുതിയെടുക്കുവാൻ ചുരുങ്ങിയത് 5 മുതൽ 7 വരെ വളണ്ടിയർമാർ ആവശ്യമായിരുന്നു. എന്നിട്ടും വൈകുന്നേരം കുറെ പേർക്ക് തങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തുവാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വന്നു. ഈ മൊഴികൾ മുഴുവനും അത്യാവശ്യമായിരുന്നില്ല. അവയിൽ ആവർത്തനങ്ങൾ വളരെ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു പ്രകാരത്തിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ഈ കാര്യത്തെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന മനോഭാവത്തെ ഞാൻ വിലമതിക്കുകയും ചെയ്തു. മൊഴികൾ എഴുതിയെടുക്കുന്നവർ ചില ചട്ടങ്ങൾ അനുസരിക്കേണ്ടിയിരുന്നു. ഓരോ കർഷകനെയും കണിശമായി എതിർവിസ്താരം ചെയ്യണം. പരിശോധനയിൽ തൃപ്തികരമായി സമാധാനം നൽകാൻ കഴിയാത്ത ഏവനെയും ഉപേക്ഷിക്കണമെന്നായിരുന്നു നിശ്ചയം. ഇത് ഹേതുവായി വളരെ കൂടുതൽ സമയം ചെലവായി. എന്നാൽ മിക്ക മൊഴികളും ഇപ്രകാരം യാതൊരു വിധത്തിലും ബന്ധിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവയായിരുന്നു. ഈ മൊഴികൾ രേഖപ്പെടുത്തുമ്പോഴെല്ലാം CID ഉദ്യോഗസ്ഥനും സന്നിഹിതനായിരിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വിരോധിക്കാമായിരുന്നു. എന്നാൽ CID ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തെ പൊരുളിക്കാതിരിക്കാൻ മാത്രമല്ല, അവരോട് മര്യാദയോടെ പെരുമാറാനും കഴിയുന്നിടത്തോളം സർവ്വവിവരങ്ങളും അവർക്ക് നൽകുവാനും ഞങ്ങൾ ആദ്യമേ നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ദോഷവും വരാനുണ്ടായിരുന്നില്ല. നേരമറിച്ച് CID ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തന്നെ വെച്ചാണ് മൊഴികൾ എടുത്തിരുന്നതെന്ന സംഗതി കർഷകന്മാരെ കുറെ കൂടി നിർഭയരാക്കി. ഒരു പ്രകാരത്തിൽ കർഷകന്മാരുടെ മനസ്സിൽ നിന്ന് CIDക്കാരെ കുറിച്ചുള്ള അതിഭീതി അകന്നിരുന്നതുപോലെ തന്നെ മറ്റൊരു പ്രകാരത്തിൽ CIDക്കാരുടെ സാന്നിധ്യം അതിശയോക്തിക്ക് പ്രകൃത്യാ ഒരു പ്രതിബന്ധവുമായിരുന്നു. CIDക്കാരുടെ പ്രവൃത്തി ജനങ്ങളെ കെണിയിൽ കൊടുക്കുകയാണല്ലോ, അതുകൊണ്ട് കർഷകന്മാർ സൂക്ഷിച്ചിരിക്കേണ്ടി വന്നു. തോട്ടക്കാരെ അരിശം പിടിപ്പിക്കണമെന്ന വിചാരം എനിക്കില്ലായിരുന്നുവെന്ന് തന്നെയല്ല, അവരെ മൃദുഭാവം കൊണ്ട് വശീകരിക്കണമെന്നായിരുന്നു എന്റെ ആവശ്യം. അതുകൊണ്ട് സഗൗരവമായ ആക്ഷേപങ്ങൾക്ക് പാത്രീഭവിച്ച തോട്ടക്കാർക്ക് അവയെപ്പറ്റി എഴുതുന്നതും അവരെ നേരിട്ട് കാണുന്നതും ഞാൻ ഒരു പതിവാക്കി. തോട്ടക്കാരുടെ സംഘത്തെയും ഞാൻ ചെന്ന് കണ്ടു. ഞാൻ അവരെ കുടിയാന്മാരുടെ സങ്കടങ്ങൾ ധരിപ്പിക്കുകയും അവർ ഇക്കാര്യം എന്തു നിലയ്ക്കാണ് കാണുന്നതെന്ന് അറിയുകയും ചെയ്തു. തോട്ടക്കാരിൽ ചിലർ എന്നെ വെറുത്തു, ചിലർ എന്നെപ്പറ്റി ശ്രദ്ധിച്ചില്ല, ഏതാനും ചിലർ എന്നോട് മര്യാദയോടെ പെരുമാറി വന്നവരായും ഉണ്ടായിരുന്നു.
1: ഗാന്ധിഗീതം.

പുരാതന ഭാരതത്തിലെ വൈദ്യശ്രേഷ്ഠന്മാർ എഴുതിയിരുന്ന കാലത്ത് ഈശ്വരനെ കുറിക്കുന്ന പ്രചാരമേറിയ നാമം രാമൻ എന്നല്ലായിരുന്നു, വിഷ്ണു എന്നായിരുന്നു. ഞാൻ തന്നെ ശൈശവം മുതൽക്കേ ഒരു തുളസീദാസ ഭക്തനാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും രാമനെ ദൈവമായി ആരാധിച്ചു വരുന്നു. ഈശ്വരനും ഈശ്വരൻ്റെ നിയമവും ഒന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയമം അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ല ആരാധനക്രമം. ആ നിയമവുമായി ഒന്നുചേരുന്നവൻ ഈശ്വരനാമം വായികൊണ്ട് ഉരുവിടേണ്ട ആവശ്യമില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈശ്വരധ്യാനം ശ്വാസോച്ഛാസം പോലെ സ്വാഭാവികമായി തീർന്നിട്ടുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആ നിയമജ്ഞാനവും അനുഷ്ഠാനവും അയാളുടെ രണ്ടാം സ്വഭാവമെന്നോണം ആയിത്തീരുന്നു. ഈശ്വര ചൈതന്യം അവനിൽ അത്രമാത്രം നിറഞ്ഞിരിക്കും. അത്തരം ഒരാൾക്ക് മറ്റ് യാതൊരു ചികിത്സയും ആവശ്യമില്ല. പ്രതിവിധികളിൽ സർവപ്രധാനമായത് കരഗതമായിരുന്നിട്ടും നാം അതിനെക്കുറിച്ച് ഇത്ര തുച്ഛമായി മാത്രം അറിയുന്നത് എന്തുകൊണ്ടാണ്? അറിയുന്നവർ പോലും ഈശ്വരനെ സ്മരിക്കാതിരിക്കുന്നതും സ്മരിക്കുകയാണെങ്കിൽ തന്നെ ഹൃദയപൂർവ്വമല്ലാതെ വാക്കുകൊണ്ട് മാത്രമാകുന്നതും എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. ഈശ്വരനാമം തത്തയെപ്പോലെ ഉരുവിടുന്നത് സർവ്വരോഗങ്ങൾക്കുമുള്ള ഔഷധമായി ഈശ്വരനെ അംഗീകരിക്കുവാനുള്ള വൈമുഖ്യമാണ് കാണിക്കുന്നത്. അവർക്ക് അതെങ്ങനെ സാധിക്കുവാനാണ് ഈ സർവപ്രധാനമായ പ്രതിവിധി ഡോക്ടർമാരോ വൈദ്യന്മാരോ ഹക്കീമുകളോ മറ്റേതെങ്കിലും ചികിത്സകരോ നിർദ്ദേശിക്കുന്നതല്ല. ഇക്കൂട്ടർക്കതിൽ ഒരു വിശ്വാസവുമില്ല. പരിഭാവനമായ ഗംഗയുടെ ഉറവ ഓരോ ഗ്രഹത്തിലും കാണാൻ കഴിയുമെന്ന് അവർ അംഗീകരിക്കുകയാണെങ്കിൽ അവരുടെ തൊഴിൽ, ജീവിതവൃത്തിക്കുള്ള മാർഗം ഇതൊക്കെ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് അവരുടെ കഴിവുകളും ഔഷധങ്ങളും തെറ്റുപറ്റാത്ത പ്രതിവിധികളാണെന്ന് അവർ ബലമായി വിശ്വസിക്കുന്നു. ഇവ ഡോക്ടർക്ക് ആഹാരത്തിനുള്ള വകതേടി കൊടുക്കുമെന്ന് മാത്രമല്ല, തൽക്കാലം രോഗിക്കും ആശ്വാസം തോന്നുന്നു. ഏതാനും ചിലരെ കൊണ്ട് ഇന്നയാൾ എനിക്കൊരു പൊടി തന്നു, അതുകൊണ്ട് എനിക്ക് ഭേദമായി എന്ന് പറയിക്കാൻ ഒരു വൈദ്യനു സാധിച്ചാൽ അയാളുടെ തൊഴിലും ഉറച്ചു കിട്ടുന്നു. ഡോക്ടർമാർ ഈശ്വരനാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് സ്വയം ബോധമുള്ളവരാകാതെ രോഗികൾക്ക് അത് പ്രതിവിധിയായി നിർദ്ദേശിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല എന്നതും മനസ്സിൽ ധരിച്ചിരിക്കേണ്ടതാണ്. രാമനാമം കോപ്പി പുസ്തകങ്ങളിൽ കാണുന്ന സാരവാക്യമല്ല, അത് അനുഭവത്തിൽ കൂടി സാക്ഷാത്കരിക്കേണ്ട ഒന്നാണ്. വ്യക്തിപരമായ അനുഭവമുള്ള ഒരാൾക്ക് മാത്രമേ അത് നിർദ്ദേശിക്കാൻ സാധിക്കൂ, മറ്റാർക്കും സാധ്യമല്ല.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 തീയതി രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880
1: 8111933600.
0: സി എം വിസ്താര,
1: സി എം വിസ്താര നെല്ലൂന്നി.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന.

0: വായന വസന്തത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് സേതുവിന്റെ കുലത്തൊഴിൽ എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ശിവന്യ ശിവൻ.
1: ഞാനൊരു കണക്കപ്പിള്ളയാകാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ്. ശരിയാകാത്ത ചില കണക്കുകൾ ഉള്ളിൽ കിടന്ന് അലോസരപ്പെടുത്തുമ്പോഴായിരിക്കണം അച്ഛൻ എന്റെ വിത്ത് പാകിയത്. എന്റെ അച്ഛൻ സമർത്ഥനായൊരു കണക്കപ്പിള്ളയായിരുന്നു. മുത്തച്ഛനും പേരുകേട്ടൊരു കണക്കപ്പിള്ളയായിരുന്നു. മുത്തച്ഛന്റെ ജോലി കോവിലകത്തായിരുന്നു. ഉദ്യോഗപ്പേര് മുതൽപിടി. അച്ഛൻ സേട്ടുവിന്റെ പാണ്ഡ്യാലയിലെ കണക്കപ്പിള്ളയും മുത്തച്ഛന്റെ ശമ്പളം നെല്ലു

തേങ്ങയും തേച്ചു കുളിക്കാനുള്ള എണ്ണയും ഇടയ്ക്കൊക്കെ ഓരോ സദ്യയും അഷ്ടമിക്കൊരു ജോഡി പാവും ഉണ്ടുമായിരുന്നുവെങ്കിൽ അച്ഛന് സേട്ടു മാസം തോറും കൃത്യമായി 100 രൂപ വീതം ശമ്പളം കൊടുത്തിരുന്നു. എല്ലാ ദീപാവലിക്കും പ്രത്യേകമായി 15 രൂപ വീതം ബോണസും. എന്റെ കാലം വന്നപ്പോഴേക്കും കോവിലകം കോണിച്ചുവട്ടിലെ ചെറിയ മുറി ഒരു ഹിന്ദി വിദ്യാലയത്തിന് വാടകയ്ക്ക് കൊടുത്തിരുന്നു. പാട്ടം പിരിക്കാൻ ഇല്ലാതായപ്പോൾ അവർക്ക് മുതൽപിടിയേയും ആവശ്യമില്ലാതായി. സേട്ടുവാണെങ്കിൽ തഴച്ചു വളരുകയായിരുന്നു. അതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ സേട്ടുവിന്റെ പാണ്ഡ്യാലയിലെ തന്റെ പഴയ കസേര എന്നെ ഏൽപ്പിക്കാനായിരുന്നു അച്ഛന്റെ ഉദ്ദേശ്യം. അച്ഛന് ആ പഴയ വീട്ടി കസേരയോട് അത്രയ്ക്ക് മമതയായിരുന്നു. എത്ര കാലം അതോട് പറ്റിപ്പിടിച്ചതാണ്. ആ കസേരയ്ക്ക് അച്ഛന്റെ വിയർപ്പിന്റെയും കീശ്വാസത്തിന്റെയും മൂക്കുപൊടിയുടെയും ഗന്ധം വീണുകഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ കസേരയിൽ മറ്റൊരാൾ ഇരിക്കുന്നതിനെ കുറിച്ച് അച്ഛന് ഓർക്കാനേ വയ്യായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പലപ്പോഴും അച്ഛൻ എന്നെ ആ പാണ്ഡ്യാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ആ കസേരയിൽ പിടിച്ചിരുത്തും. ഒരു ചന്തവുമില്ലാത്ത സിംഹാസനം പോലെയുള്ള കസേര. ഇരുകൈകളിലും അച്ഛന്റെ വിയർപ്പ് പറ്റിയിട്ടായിരിക്കണം വരട്ട് ചൊറിയുടേതുപോലുള്ള പാടുകൾ. അതിൽ കൈവച്ചപ്പോൾ എന്റെ കൈകൾ ചൊറിയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഊർന്നിറങ്ങി. ചൊറിയുന്നുണ്ടല്ലേ? അച്ഛൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സാരമില്ല, എന്റെ വിയർപ്പാണ്, അതുണ്ടാക്കുന്ന ചൊറിച്ചിൽ നിന്നിലേക്ക് പകരേണ്ടതാണ്. അച്ഛൻ വീണ്ടും എന്നെ ആ കസേരയിൽ പിടിച്ചിരുത്തി. പുറകോട്ടു നീങ്ങി നിന്ന് ആ കാഴ്ച കണ്ടു രസിച്ചു. ഞാനാകട്ടെ ചൊറിയുന്ന കസേര കൈകളിൽ തൊടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു. പഠിത്തം കഴിഞ്ഞോട്ടെ, ഇത്തിരി കൂടി കഴിഞ്ഞോട്ടെ, അച്ഛൻ പറഞ്ഞു. നിനക്ക് ഈ കസേര നന്നായി ചേരും. പുറകിൽ ഒരു ചിരികേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. നനുത്ത മൽമൽ ജുബയ്ക്കുള്ളിൽ കുടവയർ കുലുക്കിക്കൊണ്ട് സേട്ടു ചിരിക്കുന്നു. അയാളുടെ ജുബയുടെ കുടുക്കുകൾ സ്വർണത്തിൻ്റെതായിരുന്നു. വായിൽ 2 സ്വർണ പല്ലുകളുമുണ്ടായിരുന്നു. സഭാ ശ്രീധരൻ നായരെ, സേട്ടു അച്ഛൻ്റെ പുറത്തു തട്ടി. തൻ്റെ വിഷമം തീർന്നുവല്ലോ, ഇബൻ തൻ്റെ കസേര കാത്തോളും. അച്ഛൻ നന്ദിയുള്ള പട്ടിയെപ്പോലെ വാലാട്ടിക്കൊണ്ട് ചിരിച്ചു. എനിക്ക് ഇത്രയും കേട്ടാൽ മതി സേട്ടു, എൻ്റെ മോൻ ഞങ്ങളുടെ കുലത്തൊഴിലിൻ്റെ ഖ്യാതി കളയില്ലാന്ന് എനിക്കുറപ്പുണ്ട്. അത്രയുള്ളൂ എൻ്റെ മോഹം. സേട്ടു വീണ്ടും കുടവയറ് കുലുക്കിക്കൊണ്ട് ചിരിച്ചു. എനിക്കാണെങ്കിൽ വല്ല വിധവും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നായി. സേട്ടുവിൻ്റെ കണ്ണുകൾ ഒരു ഇരയെ എന്ന പോലെ എന്നെ ഉഴിയുകയായിരുന്നു. അയാളുടെ മുഖത്ത് ഒരു വികൃതമായ ആർത്തി തെളിയുന്നത് ഞാൻ കണ്ടു. ഞാൻ വെറുപ്പോടെ മുഖം തിരിച്ചു. എന്നേക്ക് തീരും ഇവൻ്റെ പഠിത്തം? സേട്ടു അച്ഛനോട് ചോദിക്കുന്നത് കേട്ടു. കുറച്ചുകൂടി ക്ഷമിക്കണം, ഇനിയുണ്ട് കുറേ കൊല്ലം കൂടി. പിന്നെ അതേവരെ ഞാനുണ്ടല്ലോ ഇവിടെ. പക്ഷെ തനിക്ക് വയസ്സായല്ലോ, സേട്ടു വീണ്ടും കുലുങ്ങിച്ചിരിച്ചു. കുറേ കഴിയുമ്പോൾ തൻ്റെ കണക്കുകൾ തെറ്റിത്തുടങ്ങും. ഒരിക്കലുമില്ല, അച്ഛൻ തറപ്പിച്ചു പറഞ്ഞു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പരമ്പരയായിട്ടുള്ള കുലത്തൊഴിലാണ്. കൂലിക്ക് വേണ്ടിയുള്ള പണിയാണെന്ന് സേട്ടു നിരീക്കണ്ട. ആ വിചാരം ഇതേവരെ എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. അതെ അതെ, സേട്ടു തലയാട്ടി. എന്തായാലും സേട്ടുവിൻ്റെ ഓഫീസിലെ ചൊറിയുന്ന കസേര എനിക്കൊരു പേടി സ്വപ്നമായി. അതിൽ കൊണ്ട് ചെന്നെത്തിക്കാനുള്ള ചവിട്ടുപടികൾ മാത്രമാണ് എൻ്റെ പഠിപ്പ് എന്നെനിക്ക് മനസ്സിലായി. ഉറക്കത്തിൽ പലപ്പോഴും പാണ്ഡ്യാലയിലെ ഹാളിൽ വേണ്ടത്ര വെളിച്ചം വീഴാത്തയിടത്ത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സേട്ടുവിൻ്റെ കൂറ്റൻ എണ്ണഛായാചിത്രം തൊട്ടുമുന്നിൽ കണ്ട് ഞാൻ ഞെട്ടിയുണർന്ന് നിലവിളിച്ചു. പിന്നീട് അമ്മയാണ് എൻ്റെ ഭയം കുറേയൊക്കെ അകറ്റാൻ സഹായിച്ചത്. സേട്ടു നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് മോനെ, അമ്മ പറഞ്ഞു തന്നു. അച്ഛൻ ഒരു തൊഴിലുമില്ലാതെ അലഞ്ഞു നടന്നിരുന്ന കാലത്ത് സേട്ടുവാണ് വിളിച്ചു വരുത്തി ഈ ജോലി കൊടുത്തത്. മുത്തച്ഛൻ്റെ മകനാണല്ലോ, മോശമാവില്ല എന്ന ധൈര്യത്തിൽ. വാസ്തവത്തിൽ അന്ന് അച്ഛന് ശരിക്ക് കണക്കെഴുതാനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അച്ഛൻ്റെ ഭ്രമം മുഴുവൻ കഥകളിലായിരുന്നു. ഒരിക്കൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി ഒരാശാന്റെ കൂടെ കുറേ നാൾ നിന്നതാണ്. വീട്ടിലെ കരച്ചിലും ബഹളവുമൊക്കെ ആയെങ്കിലും മുത്തച്ഛൻ മാത്രം കുലുങ്ങിയില്ല. എൻ്റെ മോനാണവൻ, ഇവൻ ഇവിടെ തന്നെ മടങ്ങി വരും, ഞാൻ വരച്ച വരയിൽ നിൽക്കും, മുത്തച്ഛൻ പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛൻ കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു. കുലത്തൊഴിൽ നോക്കാനായി സേട്ടുവിൻ്റെ പാണ്ഡ്യാലയിൽ ചെന്നു കയറി. സേട്ടുവാണ് അച്ഛനെ കണക്കെഴുതാൻ പഠിപ്പിച്ചത്. ആ ഉപകാര സ്മരണയായിരിക്കണം എനിക്ക് സേതു എന്ന് പേരിടാൻ അച്ഛനെ പ്രേരിപ്പിച്ചത്. കുട്ടിക്കാലം മുതൽക്കേ അച്ഛൻ എന്നോട് പറയാറുണ്ടായിരുന്നു, വേറൊരു വിഷയവും പഠിച്ചില്ലെങ്കിലും കണക്കിൽ ശ്രദ്ധിക്കണമെന്ന്. കണക്കിലും വലിയ ഏതു ശാസ്ത്രമുണ്ട് ഈ ലോകത്തിൽ? ഏത് പ്രകൃതി നിയമം എടുത്തു നോക്കിയാലും അതിനു പുറകിൽ ജടിലമായ ഒരു കണക്ക് കാണും. വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ കണക്കന്മാരായിരുന്നു. കണക്കില്ലാതെ ജീവിതമില്ല.
ഉദയാസ്തമയങ്ങളും ജനനമരണങ്ങളുമെല്ലാം കണക്കുകളാൽ കെട്ടിവരിയപ്പെട്ടവയാണ്. അങ്ങനെ കണക്ക് പഠിക്കാനും കണക്കെഴുതാനുമുള്ള നിയോഗവുമായാണ് ഞാൻ പിറന്നു വീണതെന്ന ബോധം നന്നെ ചെറുപ്പത്തിലെ എൻ്റെ മനസ്സിൽ ഉറഞ്ഞുകൂടിയിരുന്നു. കുട്ടിക്കാലത്ത് നന്മതിന്മകൾ വേർതിരിച്ചറിയാൻ കഴിവില്ലാത്ത കാലത്ത് അച്ഛനെപ്പോലെ ആയിത്തീരുകയെന്നാണല്ലോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം. അച്ഛനെ ചുറ്റിപ്പറ്റി ഞാൻ നിത്യവും കാണുന്ന കാഴ്ചകൾ അച്ഛൻ്റെ തൊഴിലിൻ്റെ മഹത്വത്തെപ്പറ്റി മതിപ്പുണ്ടാക്കുന്നവയായിരുന്നു. ദിവസവും കാലത്തെ കഞ്ഞി കുടിച്ച് ഇരു കൈകളിലും ഓരോ അടുക്ക് കണക്ക് പുസ്തകങ്ങളുമായി അച്ഛൻ പാണ്ഡ്യാലയിലേക്ക് പോകുന്നു. ഇരുട്ടുന്നതുവരെ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് അനങ്ങാതെ തടിച്ച കണക്ക് പുസ്തകങ്ങളിലേക്ക് തല പൂഴ്ത്തിയിരിക്കുന്നു, കണക്ക് കൂട്ടുന്നു. എന്നിട്ടും തീരാത്ത കണക്കുകൾ രാത്രിയിൽ കെട്ടിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. മേശക്കരികൾ ടേബിൾ ലാമ്പിന് താഴെ തപസ്സിരിക്കുന്നു. പാണ്ഡ്യാലയിലെ മുഷിഞ്ഞ വെളിച്ചത്തിൽ മുറ്റത്തിരുന്ന് കണക്ക് കൂട്ടിയത് കൊണ്ടായിരിക്കണം അച്ഛൻ്റെ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞു വരികയായിരുന്നു. വയറ്റിലാണെങ്കിൽ ഗ്യാസ് കുമിളകൾ ഉരുണ്ടുകൂടി ചില വ്രണങ്ങൾ ഉണ്ടാക്കി. വേദന സഹിക്കവയ്യാതെ പുളയുമ്പോഴും അച്ഛൻ ഡോക്ടറെ കാണാൻ കൂട്ടാക്കിയില്ല. തൻ്റെ സുഖക്കേട് എന്താണെന്ന് അച്ഛന് തന്നെ അറിയാമായിരുന്നിരിക്കണം. തൻ്റെ മഹത്തായ അവതാരോദ്ദേശ്യം പൂർത്തിയാക്കുന്നതിനിടയിൽ വന്നുകൂടുന്ന നിസാരമായ ശല്യങ്ങളെക്കുറിച്ച് അച്ഛനൊരിക്കലും വേവലാതിപ്പെട്ടിരുന്നില്ല. അച്ഛനെ കണക്കുകളുമായി ബന്ധപ്പെടുത്തിയല്ലാതെ എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ കാണുന്നത് മേശക്കരികിൽ തടിച്ച കണക്ക് പുസ്തകത്തിനുള്ളിൽ തലപൂഴ്ത്തിയിരിക്കുന്ന അച്ഛനെയാണ്. കാലത്ത് ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോഴേക്കും അച്ഛൻ കുളിച്ച് ചന്ദനക്കുറിയിട്ട് ക്ഷേത്രദർശനവും കഴിഞ്ഞ് വീണ്ടും കണക്ക് പുസ്തകങ്ങളുടെ മുൻപിൽ ഇരിപ്പുറപ്പിച്ചിരിക്കും. എന്തായിരിക്കും അച്ഛൻ കാവിലമ്മയോട് പ്രാർത്ഥിച്ചിരിക്കുക? അന്നത്തെ കണക്കുകളെല്ലാം കൃത്യമായിരിക്കണമേ എന്നായിരിക്കില്ലേ? അച്ഛനെ കാണുമ്പോഴെല്ലാം ഒരു വാൽപ്പുഴുവിൻ്റെ ഓർമ്മയാണ് എന്നെ അലട്ടിയിരുന്നത്. നിറം മങ്ങിയ മഞ്ഞ ഏടുകളുള്ള തടിച്ച പുസ്തകങ്ങളിൽ കൂടി പലതവണ കയറിയിറങ്ങി അച്ഛൻ ഏകദേശം ഒരു വാൽപ്പുഴു തന്നെയായി തീർന്നു. ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് കുട്ടിക്കാലത്തെ കണക്കിനോട് വെറുപ്പ് തോന്നി തുടങ്ങിയത്. എൻ്റെ അവതാരോദ്ദേശ്യം എന്താണെന്ന് നല്ല രൂപമുണ്ടായിരുന്നിട്ടും ഞാൻ കണക്കിൽ വളരെ മോശമായിരുന്നു. മറ്റു വിഷയത്തിൽ ക്ലാസ്സിൽ ഒന്നാമനായിരുന്നതുകൊണ്ട് മാഷന്മാർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് അവർ ഒരു പ്രത്യേക പരിഗണനയെന്ന നിലയിൽ ഇട്ടുതരുന്ന 35 മാർക്കിലൂടെ ഞാൻ എല്ലാ കൊല്ലവും കണക്കിൽ പാസ്സായിക്കൊണ്ടിരുന്നു. അതച്ഛനെ വളരെയധികം വേദനിപ്പിച്ചിരിക്കണം. അച്ഛൻ ഏതു വഴിയിലൂടെ എന്നെ തള്ളിവിടാൻ തീരുമാനിച്ചിരുന്നു, ആ വഴിയിൽ നിന്ന് ഞാൻ താനെ നീങ്ങി പോകുകയായിരുന്നു. അത്തവണ അരക്കൊല്ല പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് കിട്ടിയെന്ന് അച്ഛനെന്നെ അടുത്തേക്ക് വിളിച്ചു. ഇവിടെ വാടാ, ഞാൻ അമ്പരന്നു പോയി. അച്ഛനെന്നെ എടാ എന്ന് വിളിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അച്ഛൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അച്ഛൻ്റെ മുഖത്ത് മിന്നിമറഞ്ഞിരുന്ന ഭാവങ്ങൾ എനിക്ക് അപരിചിതമായിരുന്നു. അതിലെന്നെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. ഞാൻ അനുസരണയോടെ അടുത്തു ചെന്നു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പിണച്ച പച്ചയീർക്കലുകൾ കണ്ടു. ഞാൻ പകച്ചു നിൽക്കെ അടി വീണു. തുടകളിൽ പുറത്ത് പച്ചയീർക്കൽ ഒടിയുവോളം അച്ഛനെന്നെ തല്ലി. എൻ്റെ തുടകളിലും മുതുകിലും ഈർക്കലിൻ്റെ പാടുകൾ തിണർത്തു. നീറ്റൽ സഹിക്കവയ്യാതെ പൊളിഞ്ഞിട്ടും ഞാൻ കരഞ്ഞില്ല, അച്ഛനെ തടഞ്ഞില്ല. എൻ്റെ ആ ധിക്കാരം അച്ഛനെ അത്ഭുതപ്പെടുത്തിയിരിക്കണം. ഏറെ കഴിഞ്ഞ് ഈർക്കൽ വലിച്ചിറഞ്ഞ് അണച്ചുകൊണ്ട് അച്ഛൻ ചാരുകസേരയിൽ ചെന്നു വീണു. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് കണ്ടു. ഇന്നും കൂടി സേട്ടു എന്നോട് ചോദിച്ചു. അച്ഛൻ്റെ തൊണ്ടയിടറി. മോൻ്റെ പഠിത്തം എവിടം വരെ ആയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിട്ടില്ല സേട്ടു, 3-4 കൊല്ലം കൂടി കഴിയട്ടെ, തിടുക്കം പിടിക്കാതെ എന്ന്. ഈ നിലയ്ക്ക് പോയാൽ ഞാനിങ്ങനെ സേട്ടുവിനോട് അവധി പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് തോന്നിപ്പോകുന്നു. ഒരു വലിയ സത്യം എനിക്ക് മനസ്സിലായി. എന്നെ സേട്ടുവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്, നേർച്ച കോഴിയെപ്പോലെ. എൻ്റെ വളർച്ചയിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് സേട്ടു. എന്നെ നല്ലപോലെ പഠിപ്പിച്ചിട്ട് വേണം അയാളുടെ ചൊറിയുന്ന വീട്ടിയുടെ കഴുമരത്തിലേക്ക് പിടിച്ചു കയറ്റാൻ. അച്ഛൻ തുടരുകയായിരുന്നു. നീ മറ്റേത് വിഷയത്തിൽ തോറ്റാലും ഞാൻ വിഷമിക്കില്ലായിരുന്നു. പക്ഷെ കണക്കെഴുത്ത് നമ്മുടെ കുലത്തൊഴിലാണ്. അതിൽ മോശമായാൽ ശ്രീധരന്മാരുടെ മകന് കണക്കെഴുതാൻ അറിയില്ല എന്ന് നാട്ടുകാർ പറഞ്ഞാൽ അതെനിക്ക് താങ്ങാനാവില്ല. കുരങ്ങൻ്റെ കുഞ്ഞിന് മരം കയറാൻ അറിയില്ല എന്ന് പറയണ പോലെയാവും അത്. അച്ഛൻ്റെ വേദന എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏത് തള്ളപ്പക്ഷിയും അതിനറിയാവുന്ന വിധത്തിൽ മാത്രമാണ് കുഞ്ഞുങ്ങളെ ഇരതേടാൻ പഠിപ്പിക്കുക. തലമുറകളിലൂടെ മെരുക്കിയെടുത്ത കുലത്തൊഴിൽ എന്ന അഭ്യാസം പാവനമാണെന്ന് മനസ്സിലാക്കാൻ പാകത്തിന് എനിക്ക് ബുദ്ധിയുറച്ചിരുന്നു. പക്ഷെ കണക്ക് എനിക്കൊരു ബാലികേറാ മലയായിരുന്നു. നിസ്സാരമായ കണക്കുകൾ പോലും ഞാൻ തെറ്റിച്ചിരുന്നത് മാഷന്മാരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. മറ്റെല്ലാ വിഷയങ്ങളിലും ക്ലാസ്സിൽ ഒന്നാമനാകുന്ന കുട്ടി കണക്കിൽ മാത്രം തോൽക്കുകയോ? ഒരിക്കൽ മാഷ്

അച്ഛനോട് പറഞ്ഞു, ശ്രീധരൻ നായരും മകന് കണക്കിനൊരു ട്യൂഷൻ ഏർപ്പാട് ചെയ്യുകയാണ് നല്ലത്. അല്ലെങ്കിൽ പബ്ലിക് പരീക്ഷ വരുമ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരും. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. എന്താ പറ്റിയതെന്നറിയില്ല. കണക്കെന്ന് പറയുമ്പോൾ ഭയങ്കര വെറുപ്പാണ്. പക്ഷെ അച്ഛൻ കൂട്ടാക്കിയില്ല. ശ്രീധരൻ നായരുടെ മകന് കണക്കിന് ട്യൂഷൻ ആവശ്യമില്ല. കണക്ക് അവൻ്റെ രക്തത്തിലുള്ളതാണ്. പറവക്കുഞ്ഞുങ്ങളെ പറക്കാൻ ആരും പഠിപ്പിക്കാറില്ല. മത്സ്യക്കുഞ്ഞുങ്ങളെ ആരും നീന്താൻ പഠിപ്പിക്കാറില്ല. ഞാൻ കണക്കിൽ വീണ്ടും തോറ്റുകൊണ്ടിരുന്നു. കണക്കു ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ എനിക്ക് പേടിയായി തുടങ്ങി. കണക്കെടുക്കുന്ന മാഷുക്ക് സേട്ടുവിൻ്റെ മുഖമായിരുന്നു. മാഷ് കുലുങ്ങിച്ചിരിച്ചപ്പോൾ നനുത്ത മൽമൽ ജുബയ്ക്കുള്ളിൽ കുടവയർ കിടന്നു കുലുങ്ങി. ജുബയുടെ കുടുക്കുകൾ മാത്രമല്ല, മാഷിൻ്റെ രണ്ട് പല്ലുകളും സ്വർണം കൊണ്ടുള്ളവയായിരുന്നു. അച്ഛനെന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. പെട്ടെന്ന് അച്ഛൻ്റെ മുഖം അലിഞ്ഞു. ശബ്ദത്തിൽ തണുപ്പു വീണു. തുടയിലെ തിണർത്ത പാടുകളിൽ തലോടിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു, കണക്കിഷ്ടമല്ലെങ്കിൽ പോകട്ടെ, മോൻ എന്തിനോടാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. തുറന്നു പറഞ്ഞാൽ അച്ഛൻ അതിശയപ്പെടുമോ? മടിക്കണ്ട, മോൻ പറഞ്ഞോളൂ. അച്ഛനെന്റെ മുടിയിഴകളിലൂടെ വിരലുരച്ചുകൊണ്ട് ധൈര്യപ്പെടുത്തി. നിന്റെ യോഗം അതല്ലായിരിക്കും. തലയിലെഴുത്തു മായ്ക്കാൻ ഞാൻ കൂട്ടിയാൽ കൂടുമോ? വരുന്നതുപോലെ വരട്ടെ. നിനക്കിഷ്ടമുള്ള വഴിയിലൂടെ നടക്കുക. നിന്റെ ഭാവി നീ തന്നെ രൂപപ്പെടുത്തുക. എനിക്കല്പം ധൈര്യം തോന്നി. ഞാൻ പതുക്കെ പറഞ്ഞു, ചരിത്രമാണ് അച്ഛ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം. അച്ഛൻ പുരികമുയർത്തി. എന്തുകൊണ്ട്? ചരിത്രമാണ് ഏറ്റവും വലിയ സത്യം എന്നതു തന്നെ. ഉദയാസ്തമയങ്ങളെയും ജനന മരണങ്ങളെയും നിയന്ത്രിക്കുന്നത് ചരിത്രമാണോ? അച്ഛൻ അത്ഭുതത്തോട് ചോദിച്ചു. അതെ, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അച്ഛനത് തീരെ വിശ്വസിക്കാനായില്ല. അച്ഛൻ പിറുപിറുത്തു. ഒരിക്കൽ ഞാനും ഇങ്ങനെയൊക്കെ കരുതിയതാണ്. പക്ഷെ ഒടുവിൽ ഞാൻ തിരിച്ചു വന്നു എൻ്റെ പാരമ്പര്യത്തിലേക്ക്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ഒരിക്കൽ മോനും മടങ്ങി വരാതെ ഇരിക്കില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ചരിത്രത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അലാവുദ്ദീൻ ഖിൽജിയും വാസ്കോദഗാമയും വെല്ലസിയും ക്ലൈവും എൻ്റെ ചങ്ങാതിമാരായി. മോഹൻജദാരോയിലെയും ഹാരപ്പയിലെയും അവശിഷ്ടങ്ങൾ എനിക്ക് സുപരിചിതങ്ങളായി. പാനിപ്പത്ത് യുദ്ധവും പ്ലാസി യുദ്ധവും എൻ്റെ സ്വപ്നങ്ങളിൽ പറ്റിപ്പിടിച്ചു നിന്നു. ഞാൻ പഴയ വെളിച്ചം കയറാത്ത അറകളിലൂടെ പൂപ്പലും പായലും പിടിച്ച ശിലാലിഖിതങ്ങളിലൂടെ തെന്നിപ്പോയി. ഞാൻ നിയാണ്ടൽത്താർമാരെയും പ്രാകൃത മനുഷ്യരെയും പലവരും സ്വപ്നം കണ്ടു. അവരിൽ ഒരുവനായി ഇരുണ്ട ഭൂതകാലത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ ഞാൻ കൊതിച്ചു. അവരാണല്ലോ എൻ്റെ പൂർവികന്മാർ. ചരിത്രം പഠിപ്പിക്കുന്ന ഷാരടി മാഷ് എൻ്റെ കാണപ്പെട്ട ദൈവമായി. എനിക്ക് സന്തോഷമായിട്ടോ? ഷാരടി മാഷ് പറഞ്ഞു. ഇത്രയും കാലം പരീക്ഷ പാസ്സാകാൻ വേണ്ടി ചരിത്രം പഠിച്ച കുട്ടികളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴെങ്കിലും താല്പര്യത്തോടെ ചരിത്രം പഠിക്കാൻ ഉത്സാഹമുള്ള ഒരു കുട്ടിയെ എനിക്ക് കിട്ടിയില്ലോ. ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എംഎക്കാരുടെ പുസ്തകങ്ങളല്ലേ അവൻ വായിച്ചു തള്ളണത്. ഇവൻ പഠിച്ചു പഠിച്ച് വലിയ ആളാവും, സംശയമില്ല. ചരിത്രത്തിൽ തന്നെ ഇവനൊരു സ്ഥാനമുണ്ടാവും. ഒരിക്കൽ ചരിത്രത്തെപ്പറ്റി ഇവൻ എഴുതിയ പുസ്തകങ്ങൾ കുട്ടികൾ പഠിക്കും. അപ്പോഴേക്കും ഞാനുണ്ടാവില്ലെന്ന് മാത്രം. ഷാരടി മാഷിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നനഞ്ഞു. ഇടയ്ക്കൊരു ദിവസം അച്ഛൻ എന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തി. സേട്ടു ഇന്നും അന്വേഷിച്ചു. അച്ഛനെന്ത് പറഞ്ഞു? ഞാനെന്താ പറയാ? അച്ഛൻ്റെ മുഖത്ത് വിഷാദം പാട കെട്ടി നിന്നിരുന്നു. ഞാൻ ചരിത്രം പഠിക്കുകയാണെന്ന് പറയാമായിരുന്നല്ലോ, പറഞ്ഞു. പക്ഷേ അച്ഛൻ തുടരാനായി ഞാൻ കാത്തുനിന്നു. പക്ഷെ അങ്ങേര ആ വാചകം ഒരിക്കലും ഒഴുമിച്ചില്ല. സേട്ടു അച്ഛനെ ഭയപ്പെടുത്തി കാണുമെന്ന് എനിക്ക് തോന്നി. വർഷങ്ങൾക്ക് മുൻപ് എനിക്കായി ഒഴിഞ്ഞിട്ട ചൊറിയുന്ന കസേര, വീട്ടിയുടെ കഴുമരം, അതവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം തലമുറകളായി തൻ്റെ സേവകരാകുമെന്ന് സേട്ടു കരുതുന്നു. ഞങ്ങൾ അയാളുടെ അടിമവേലക്കാരാണ്. അതിലൊരു ചെറുപ്പക്കാരൻ അയാളുടെ കണ്ണ് തെറ്റിച്ച് ഒളിച്ചോടി പോകുകയാണോ? കണക്കിനു പകരം ചരിത്രം പഠിക്കുകയോ? ഒരു നാൾ സേട്ടുവിൻ്റെ ഒരു ദൂതൻ എന്നെ കാണാൻ വന്നു. മുള്ളൻ പന്നിയുടേതുപോലുള്ള തലമുടിയും വസൂരിക്കലകളുള്ള മുഖവുമുള്ള ഒരു ചെറുപ്പക്കാരൻ. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി കൈഞ്ഞൊടിച്ച് കോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു, ആ മോഹമൊക്കെ അങ്ങട്ട് മാറ്റിവെച്ചേക്ക് കൂട്ടി. ശ്രീധരൻ നായർ വാക്കുകൊടുത്തതാണ് സേട്ടുവിന്. അതിന്ന് ഓടി രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട. കുടുംബത്തൊഴിൽ ചെയ്യാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ? ഞാൻ ചോദിച്ചു. അത്, ചെറുപ്പക്കാരൻ പൊട്ടിച്ചിരിച്ചു, നമുക്ക് കാണാമല്ലോ. പക്ഷെ ഇതിനകം ചരിത്രം എന്നെ മടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ അക്കാര്യം ഷാരടി മാഷോടോ അച്ഛനോടോ പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അതറിഞ്ഞാൽ ഷാരടി മാഷ് വേദനിക്കും, അച്ഛനൊരു പക്ഷേ വേദനിച്ചേക്കില്ല. പക്ഷെ തൻ്റെ വാക്കുകേൾക്കാതെ തെറ്റായ വഴിയിലേക്ക് പോയ മകൻ്റെ ഭാവിയെക്കുറിച്ചോർത്ത് വേവലാതിപ്പെടും. എൻ്റെ മനസ്സിലെ ഭാരം പെരുകുകയായിരുന്നു. വാസ്തവത്തിൽ ഏതാണ് എൻ്റെ പാത? എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ഓർത്തോർത്ത് തല പുകഞ്ഞു. പല രാത്രികളിലെയും ഉറക്കം നഷ്ടപ്പെട്ടു. എൻ്റെ ഉള്ളിലെ സംഘർഷത്തെക്കുറിച്ച് അച്ഛനൊരു രൂപവും ഉണ്ടായിരുന്നില്ല. അച്ഛൻ കാണുന്നവർ

0: ചിലരോടൊക്കെ വീമ്പ് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ തൊഴിലിൽ നിന്ന് മാറിപ്പോയാലെന്താ, അവൻ പഠിച്ചു പഠിച്ച് വലിയ പ്രൊഫസറാകാൻ പോകുകയല്ലേ, അവൻ എഴുതുന്ന പുസ്തകങ്ങളായിരിക്കും ഇനി നിങ്ങളുടെ കുട്ടികൾ പഠിക്കുക. എൻ്റെ മനസ്സാകട്ടെ വിങ്ങുകയായിരുന്നു. ചരിത്രവുമായി കണക്കുമായി എനിക്കൊരു ബന്ധവുമില്ലെന്ന് ബോധ്യമായി കഴിഞ്ഞിരുന്നു. ഇവ രണ്ടും മാത്രമല്ല, ഒരു വിഷയവുമായി എനിക്ക് ബന്ധമില്ല. അപ്പോൾ ഏതാണ് എൻ്റെ പാത? ഞാനൊരു പാട്ടുകാരനാകാൻ നോക്കി, ശില്പിയാകാൻ നോക്കി, മരം വെട്ടുകാരനാകാൻ നോക്കി, സേതുവല്ലാതാകാൻ, വെറുതെ ഞാനാകാൻ നോക്കി. സേതു എന്ന പേര് എപ്പോഴും സേട്ടുവിനെ ഓർമ്മിപ്പിച്ചിരുന്നു. പക്ഷെ ഞാൻ എവിടെയും എത്തിയില്ല. അച്ഛനെ മുഖത്തു നോക്കുമ്പോഴെല്ലാം ഞാൻ തളർന്നു. അച്ഛനെ നേരിടാതെ ഒഴിഞ്ഞുമാറി നടക്കുക ഒരു ശീലമായി. അച്ഛൻ്റെ കണ്ണുകളിലേക്ക് ഇത്തിരി നേരം നോക്കിയാൽ എനിക്കെൻ്റെ കുലത്തൊഴിലിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വന്നേക്കുമെന്ന് ഞാൻ ഭയന്നു. വംശപരമ്പര പകർന്നു കൊടുത്ത ഏതോ പ്രാകൃതമായ ശക്തി അച്ഛൻ്റെ കണ്ണുകളിലുണ്ട്. ഒടുവിൽ മറ്റൊരു പോംവഴിയും കാണാതെ ഞാൻ വീട് വിട്ടോടി. ഭക്ഷണമില്ലാതെ ഏറെ നാൾ അലഞ്ഞു നടന്നു. ഇടയ്ക്കിടയ്ക്ക് ചില ചില്ലറപ്പണികൾ ചെയ്ത് പണമുണ്ടാക്കി, വിശപ്പടക്കി, നാണം മറച്ചു. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അജ്ഞാതമായ ഏതോ ഒരു വൃഥ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഏതാണ് എൻ്റെ വഴി? പാരമ്പര്യം വലിച്ചു മുറുക്കിയിട്ട കെട്ടുകൾ പൊട്ടിക്കാൻ അത്ര എളുപ്പമാണോ? ചിലപ്പോൾ അസഹ്യമായ ക്ഷോഭത്തോടെ ഞാൻ ആരോടെന്നില്ലാതെ വിളിച്ചു പറഞ്ഞു, ഞാൻ പാരമ്പര്യത്തിൻ്റെ കെട്ടുകൾ വലിച്ചു പൊട്ടിക്കും, എനിക്ക് തോന്നിയ വഴിയിലൂടെ നടക്കും, ആരുണ്ട് എന്നെ എതിർക്കാൻ, ആരുണ്ട് എന്നെ വെല്ലുവിളിക്കാൻ? 2000 നാഴിക അകലെയുള്ള ആശ്രമത്തിൽ വെച്ചു പരിചയപ്പെട്ട ഒരു സ്വാമി എന്നോട് പറഞ്ഞു, മകനെ, പാരമ്പര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമെന്ന് കരുതുന്നത് ശുദ്ധ ഭോഷ്കാണ്. അതിൽ നിന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന് ആയുസ് കുറവാണ്. നമ്മുടെ വേരുകൾ അത്ര കണ്ട് പാരമ്പര്യത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. സ്വാമിയെ പുച്ഛത്തോടെ നോക്കിയിട്ട് കഞ്ചാവ് ബീഡിയുടെ പുക സ്വാമിയുടെ മുഖത്തേക്ക് ഊതിപ്പറത്തിക്കൊണ്ട് ഞാൻ ഇറങ്ങി നടന്നു. എൻ്റെ സഞ്ചാരത്തിനിടയിൽ ഞാൻ പലതും കണ്ടു. കള്ളൻ്റെ മകൻ ന്യായാധിപനാകുന്നു, ന്യായാധിപൻ്റെ മകൻ കള്ളനാകുന്നു, വേശിയുടെ മകൾ സന്യാസിനിയാകുന്നു, സന്യാസിനിയുടെ മകൾ വേശിയാകുന്നു, മരം വെട്ടുകാരൻ്റെ മകൻ കവിയാകുന്നു. അവരൊക്കെ പാരമ്പര്യത്തിൻ്റെ കെട്ടുകൾ തുറക്കുന്നവരല്ലേ? പക്ഷെ അവരുടെ സ്വാതന്ത്ര്യമോ? അവർ സ്വാതന്ത്ര്യമെന്ന ആശ്വാസം ആസ്വദിക്കുന്നവരാണോ? കള്ളൻ്റെ, വേശിയുടെ, മരം വെട്ടുകാരൻ്റെ ജീനുകൾ ഏറി നടക്കുന്നവർ കള്ളനും വേശിയും മരം വെട്ടുകാരനും ആകേണ്ടതല്ലേ? മുളപൊട്ടി വിരിഞ്ഞാലും വളർന്നു പന്തലിച്ചാലും ചെടിക്ക് വിത്തിൻ്റെ ഗുണങ്ങൾ കാണാതിരിക്കുമോ? എൻ്റെ അലച്ചിൽ നീണ്ടുപോയി. ഒടുവിൽ ഒരു നാൾ ഞാൻ തിരിച്ചു വന്നു. എൻ്റെ അലച്ചിൽ എന്നെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അച്ഛന് വയസ്സേറിയിരുന്നു. കണ്ണിൻ്റെ കാഴ്ച മുഴുവനും നഷ്ടപ്പെട്ടിരുന്നു. ശരീരം മെലിഞ്ഞൊട്ടിയിരുന്നു. എൻ്റെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് അച്ഛൻ ചോദിച്ചു, മോൻ വന്നുവല്ലേ? ഞാൻ മൂളി. എന്തു കണ്ടുപിടിച്ചു? അതിനും എനിക്ക് മറുപടിയില്ലായിരുന്നു. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കുണ്ടായി കഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അച്ഛൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് മാറോടണച്ചുകൊണ്ട് അച്ഛൻ ഇടറിയ തൊണ്ടയിൽ പറഞ്ഞു, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ തിരഞ്ഞ് പുറപ്പെടാതിരുന്നത്. ഏതായാലും എനിക്ക് അഭിമാനമുണ്ട്, സ്വയം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുലത്തൊഴിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. സേട്ടുവിൻ്റെ പാണ്ഡ്യാലയിൽ അച്ഛൻ്റെ ചൈതന്യം അപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ പഴയ വീട്ടിക്കസേരയിലേക്ക് ഞാൻ നടന്നു.
1: സേതുവിൻ്റെ കുലത്തൊഴിൽ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ശിവന്യ ശിവൻ.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
3: ചങ്ങാലിപ്രാവ്.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ സുനിത അശോക് മരുതായി എഴുതി അവതരിപ്പിക്കുന്ന കഥ ദാരിദ്ര്യത്തിന്റെ നൊമ്പരം. സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ തങ്കവേലുവിന്റെ ജീവിതയാത്ര. അവതരണം ഷീനാനന്ദൻ കൊതേരി. തുടർന്ന് മോഹനൻ പുത്തനങ്ങാടി എഴുതിയ വരികൾക്ക് NV ഹരിദാസ് ഈണം പകർന്ന് ആലപിച്ച ഗാനം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴിലും 9:00 ഹിന്ദിയിലും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാത്രി 10:00 സ്മൃതിഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. പ്രഭാതചിന്തയ്ക്ക് ശേഷം മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിത കേൾക്കാം. ആലാപനം രേഖ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് താരസ്വരം, ചലച്ചിത്ര നടൻ തിലകന്റെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ. 10:00 വളയം. ഇതിൽ നീലേശ്വരത്തെ സുമേഷിന്റെയും തൃശൂരിലെ സുബീഷിന്റെയും വിശേഷങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം, ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിച്ച ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
3: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഹ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡ് ദേശസ്യ സമകക്ഷിയേണ സഹ വാർത്താലാപം വിധാതും ദ്വിദിവസീയ യാത്രായാം ഓക്ലാൻഡ് നഗരം സംപ്രാപ്തവാൻ. കേന്ദ്രേണ മാദകദ്രവ്യാണാം നിയമേഷു സംശോധനം കൃത്വാ അധികമദ്യയുക്താനാം ഔഷധസൂത്രീകരണാനാം വിനിയമനം വിഹിതം. ഉത്തരാഖണ്ഡരാജ്യെ അത്യധികവൃഷ്ട്യൈ ഋതുവിഭാഗേന റെഡ് അലേർട്ട് ഇതി രക്തവർണീയ സഞ്ചേതന പ്രസാരിത. അപ്പി ച ഫിഫ വിശ്വകപ്പ് ക്രീഡായാം അദ്യ രാത്രൌ ദ്വിതീയായാം പ്രാഗുപാന്ത്യ ക്രീഡായാം സ്പെയിൻ ദേശഃ ബെൽജിയം ദേശേന സഹ പ്രതിസ്പർധിഷ്യതി. അഥ വാർത്താഹ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്യ തിസ്രുണാം രാഷ്ട്രാണാം യാത്രായാഹ അന്തിമേ ചരണെ അദ്യ ഓക്ലാൻഡ് നഗരം സംപ്രാപ്തവാൻ. യത്ര ന്യൂസിലാൻഡ് ദേശസ്യ പ്രധാനമന്ത്രിണാ ക്രിസ്റ്റോഫർ ലക്സൻ ഇത്യനേന തസ്യ ഭവ്യം ഔപചാരികഞ്ച സ്വാഗതം വിഹിതം. ഓക്ലാൻഡ് വിമാനസ്ഥാനകെ റെഡ് കാർപേറ്റ് ഇത്യത്ര പ്രധാനമന്ത്രിണാ ലക്സൻ വര്യേണ ശ്രീ മോദിനഃ വ്യക്തിഗത രൂപേണ സ്വാഗതം വിഹിതം. പ്രധാനമന്ത്രിണം മോദിനം ടർമേക് ഇത്യത്ര ഔപചാരികം സ്വാഗതം ച അദദാത്. യത്ര ഭാരതസ്യ ന്യൂസിലാൻഡ് ദേശസ്യ ച സശസ്ത്രസേനായാഹ പ്രതിനിധയഃ ഉപസ്ഥിതാഹ ആസന്. ശ്രീമോദി ന്യൂസിലാൻഡ് ദേശസ്യ സ്വകീയേന സമകക്ഷിയേണ ക്രിസ്റ്റോഫർ ലക്സൻ ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. ഉഭൌ നേതാരൌ സമഗ്രസ്യ ദ്വൈപാക്ഷിക സംബന്ധസ്യ സമീക്ഷാം കരിഷ്യതഃ. യസ്മിന് വിഗതദ്വയോഃ വർഷയോഃ വിശേഷതഃ വ്യാപാര വാണിജ്യ രക്ഷാദി ക്ഷേത്രേഷു മഹതി പ്രഗതിഃ അഭവത്. കസ്യാപി ഭാരതീയ പ്രധാനമന്ത്രിണഃ ന്യൂസിലാൻഡ് ദേശസ്യ യാത്രാ ചത്വാരിംശത് വർഷേഷു പ്രഥമാ യാത്രാ ഭവിഷ്യതി. ശ്രീമോദി പ്രമുഖേഭ്യഃ ഉദ്യമേഭ്യഃ ക്രീഡകേഭ്യഃ ച സഹ സംവാദം സാധയിഷ്യതി. ഭാരത ന്യൂസിലാൻഡ് ദേശയോഃ മധ്യെ വിദ്യമാനസ്യ ജനാനാം മധ്യെ ദൃഢസംബന്ധസ്യ പ്രദർശനപൂർവകം പ്രധാനമന്ത്രി അസ്യാം യാത്രായാം ഭാരതീയ പ്രവാസിനാം വിശാല സമുദായമപി സംബോധയിഷ്യതി. ഇതഃ പ്രാക് പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഓസ്ട്രേലിയ ദേശസ്യ ഐതിഹാസികം ഉച്ചസ്തരീയം രാജ്യപര്യടനം ആധികാരികരൂപേണ സമാപിതം. യേന ഭാരത ഓസ്ട്രേലിയ സമഗ്ര സാമരിക സഹഭാഗിത്വസ്യ കൃതെ ഭവിഷ്യ പ്രതിരോധകം പ്രാരൂപം നിർമ്മിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയ ദേശസ്യ സർവകാരായ നാഗരികേഭ്യഃ ഓസ്ട്രേലിയ ദേശസ്യ പ്രധാനമന്ത്രിണെ ആന്തണി അൽബനീസ് വര്യായ ച സ്വസ്യ യാത്രായാഹ സമാപന സമയെ സ്നേഹപൂർണ ആതിഥ്യായ കാർത്തജ്ഞം പ്രകടിതവാൻ. ഓസ്ട്രേലിയ യാത്രായാഹ സമാപ്തേഹ അനന്തരം സാമാജിക പട്ടലെ ശ്രീമോദി അവദത് യത് അസ്യാഹ യാത്രായാഹ പരിണാമേന ഭാരത ഓസ്ട്രേലിയ സഹഭാഗിത്വം ഇതോപി സുദൃഢം ജാതം. അപ്പി ച വിവിധ ക്ഷേത്രേഷു സഹകാരസ്യ നൂതനാനി മാർഗാണി ഉദ്ഘാടിതാനി. केन्द्र सर्वकारेण अधिक मद्यसारयुक्त औषधीनां निर्माणस्य विक्रयणस्य च नियन्त्रणं विधातुं पञ्चचत्वारिंशदधिक एकोनविंशतितमायाम् औषध नियमावल्यां प्रमुखाः परिष्काराः कृताः। केन्द्रीय स्वास्थ्य एवं परिवार कल्याण मंत्रालयेन एथिल अल्कोहल युक्त औषध स्वरूपेभ्यः पूर्वदत्ता अनुज्ञप्ति मुक्तिः अधुना समापिता। मन्त्रालयस्य अधिसूचनानुसारं 30 मिलीलीटर इत्यतः अधिकमात्रायां स्थिताः सर्वाः औषधयः यासु एथिल मद्यसारस्य मात्रा 12% उत वा ततोप्यधिकं वर्तते ताः इतः परम् अनुसूची के इत्यस्यान्तर्गतं प्राप्तायाः मुक्तेः बहिः भविष्यन्ति। एतादृशानाम् औषधीय उत्पादानां कृते औषधि एवं सौन्दर्य प्रसाधन अधिनियमः 44-21 इत्यस्यान्तर्गतं वैधानिक अनुज्ञप्तिः प्राप्तव्या भविष्यति। अनेन संशोधनेन मद्ययुक्त औषधीनां प्रचलने नियामक निरीक्षणं प्रगाढं भविष्यति। सहैव एतासाम् औषधीनां वितरणं केवलं नियन्त्रित भेषज आपूर्ति श्रृङ्खलायाः माध्यमेन एव सुनिश्चितं भविष्यति। गोवा सर्वकारेण देशे प्रस्तावताय एकः देशः एकं निर्वाचनम् इत्यस्मै अभियानाय स्वकीयं पूर्णं समर्थनं प्रदत्तम्। एतत् समर्थनं गोवाराज्ये विचारविमर्शार्थं समागतायाः संयुक्त संसदीय समित्याः सम्मुखम् उपस्थापितम्। राज्यस्य मुख्यमंत्री डॉक्टर प्रमोद सावंतः अस्मिन् विषये प्रावोचत् यत् देशे एकदैव सर्वत्र निर्वाचनेन वारं वारं जायमानानां निर्वाचन सम्बद्ध प्रक्रियाणां स्थाने सर्वकाराः विकासात्मक कार्येषु अधिकं ध्यानं केन्द्रयितुं शक्ष्यन्ति। संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। केन्द्रीय पेट्रोलियम प्राकृतिक गैस मंत्री हरदीप सिंह पुरी अवदत् यत् सर्वकारः देशे E85 इत्यन्धनं प्रवर्तयितुं योजनां निर्माति। सामान्य E20 पेट्रोल इन्धनात् प्रति लीटर मितात्मकः प्रायः 20 रूप्यकाणि यावत् अल्पार्घयुतः भविष्यति। मन्त्रिणा स्पष्टीकृतं यत् अस्य E85 इति इन्धनस्य उपयोगः केवलं तादृशेषु विशिष्टवाहनेष्वेव भविष्यति यानि मुख्यरूपेण अस्य इन्धनस्य कृते एव विनिर्मितानि सन्ति। एकया निजवार्तावाहिन्या सह संवादे पेट्रोलियम मन्त्रिणा प्रतिपादितं यत् सर्वकारस्य अस्य प्रस्तावितप्रयासस्य मुख्योद्देश्यम् उपभोक्तृभ्यः आर्थिकसहायता प्रदानं सहैव देशे सर्वकारस्य एथेनॉल मिश्रणकार्यक्रमः तीव्रगत्या अग्रे वर्धेत इति वर्तते। संसदीय कार्य राज्यमन्त्री अर्जुन राम मेघवालः सहैव डॉक्टर एल मुरुगुनः इत्येतौ अद्य संसदभवन परिसरे आगामिनः वर्षाकालीनसत्रस्य सज्जतायाः विस्तृतसमीक्षां कृतवन्तौ। संसदः इदं महत्त्वपूर्णं सत्रमस्मिन्नेव मासे 20 दिनाङ्कादारभ्य अगस्त्मासस्य 13 दिनाङ्कं यावत् प्रचलिष्यति। सामाजिकसञ्जालीयतन्त्रांशे सूचयन् श्रीमेघवालः अवदत् यत् अस्मिन्नवसरे आगामिसत्रे प्रस्तुतीकरणाय निर्धारितानां प्रमुखाणां वैधानिककार्याणां सूक्ष्मा समीक्षा विहिता। सहैव सत्रस्य सुचारुसञ्चालनाय सम्बन्धितेभ्यः अधिकारिभ्यः आवश्यकाः दिशानिर्देशाः अपि प्रदिष्टाः। वाणिज्योद्योगमन्त्रिणा पीयूषगोयलेन अद्य नवदिल्ल्यां राष्ट्रियोत्पादकतापरिषदः उद्योगप्रोत्साहनविभागस्य आन्तरिकव्यापारविभागस्य वाणिज्यविभागस्य च अधिकारिभिः सह समीक्षासभायाः अध्यक्षता कृता। सामाजिकान्तर्जालीये पटले श्रीगोयलः अवदत् यत् अन्तर्विभागीयसहयोगस्य परिष्कारे संस्थागतक्षमतानां सुदृढीकरणे उत्पादकता सेवावितरणस्य च वर्धनाय सर्वोत्तमपद्धतीनां स्वीकरणे च चर्चा केन्द्रिता आसीत्। मन्त्रिणा अधिक एकीकृतस्य दक्ष्य भविष्यस्य कृते सज्जतायाः प्रशासनिक संरचनायाः निर्माणस्य लक्ष्ययुतानाम् उपक्रमाणामपि समीक्षा कृता। भारतर्तु विभागेन अद्य उत्तराखण्डे पृथक् पृथक् स्थानेषु अतितः प्रचण्ड वृष्टेः पूर्वानुमानं कृतमस्ति। आगामी दिनद्वयोः हरियाणायां, हिमाचलप्रदेशे, उत्तरप्रदेशे, बिहारे, पश्चिमबङ्गस्य उपहिमालयीयक्षेत्रेषु, सिक्किमे, ईशान्यभारते, देशस्य उत्तरभागेषु च प्रचण्डतः अतिवृष्टिः भवितुमर्हति इति विभागेन उक्तम्। आकाशवाण्या सह वार्तालापं कुर्वन् IMD इत्यस्य वैज्ञानिकः डॉक्टर शशिकान्तः अवदत् यत् अद्य श्वः च दिल्ली NCR क्षेत्रस्य कृते कापि पूर्वसूचना नास्ति। फीफा विश्वकप क्रीडायाम् अमेरिका देशस्य बोस्टन् नगरे प्रथमायां प्रागुपान्त्यक्रीडायां फ्रांस देशेन मोरोक्को देशः 2-0 इत्यङ्कैः पराजित्य उपान्त्यचक्रीय क्रीडायां प्रविष्टम्। अद्य रात्रौ द्वितीयायां प्रागुपान्त्यक्रीडायां स्पेन देशः बेल्जियम देशं सम्मुखीकरिष्यति इति वार्ताः।
4: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2 നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
6: കേന്ദ്ര ഏജൻസികളും NDA തെക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷൻ ആയിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
5: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി DGP കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
7: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. എൻ ഡി ആർ എഫിന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
5: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ ജൂലൈ 20 വീണ്ടും യോഗം ചേരും. കമ്പനി പൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തിരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാഴക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാൻ ആവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തേഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബിജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: സംഭവപുത്രൻ വസിഷ്ഠനാം.
1: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം.
1: മൊയ്യത്തെ കർഷക കൂട്ടായ്മയിലെ ഒരാളാണല്ലേ?
2: അതെ.
1: പേരെന്താ?
2: പേര് സുഹറ.
1: എന്താണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്?
2: പ്രധാനമായിട്ട് ചീര, വെള്ളരി, കക്കിരി, മത്തൻ, കയ്പ, പടവലം, താലോരി, എല്ലാ സാധനങ്ങളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ കൃഷി തുടങ്ങിയത് 34 കൊല്ലമായി. ഞാനും എൻ്റെ ഭർത്താവും ആദ്യം 4 ചാല് മാത്രം വെണ്ട നട്ടു. പിന്നെ അതിൽ നല്ലോണം നമുക്ക് കായകൾ കിട്ടി. അത് കണ്ടിട്ട് ഇവരെല്ലാം, നമ്മളെ കർഷകരെല്ലാവരും നമ്മളിത് കണ്ടിട്ട് പഠിച്ചവരായി ഇവർ. എന്നിട്ട് പിന്നെ നമ്മൾ പിറ്റേത്തെ കൊല്ലം ഒരു കണ്ടം നട്ടു. പിന്നെ പിന്നെ പിന്നെ പിന്നെ 1 ഏക്കറിയോളം നട്ടു. മോളെ കല്യാണം കഴിഞ്ഞത് എല്ലാം കൃഷിനെ കൊണ്ട് സമ്പാദിച്ച ആ പൈസേനെ കൊണ്ടാണ്. ഇപ്പം ചെറിയൊരു കുഞ്ഞു വീടാന്ന്, ഓടും ഇതുവാന്ന്. ഇപ്പം നമ്മൾ, ഞാനും എൻ്റെ ഭർത്താവും ജീവിക്കുന്ന ഈ പച്ചക്കറിയിൻ്റെ സാധനത്തോണ്ട് തന്നെയാണ്. അത് നമ്മൾ മുമ്പെല്ലാം പിന്നെ വർഷകാലം ചെയ്യലുണ്ട്. ഇപ്പം നല്ല സ്ഥലം കിട്ടാതെ പന്നീൻ്റെ ശല്യം കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഈ സമയം നട്ടാൽ നമ്മളെ ജീവിതത്തിന് ഒരു പ്രശ്നമില്ല. നല്ല ഇത്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വളവെട്ടണം. പിന്നെ ക്രസൻറ്റ് സ്കൂളിൽ നിന്ന് എൻ്റെ ഭർത്താവിന് അവിടുന്ന് ആദരിക്കുമെല്ലാം ചെയ്തു വിളിച്ചിട്ട്. പിന്നെ ഇതിനെപ്പറ്റി ഇത് പ്രോത്സാഹിപ്പിക്കണം തന്നെ. നമ്മളെ ഇത് പച്ചക്കറി നട്ടു, അതിൻ്റെ അപ്പുറം കൃഷി, നെൽകൃഷി നട്ടു. ആ നെല്ല് നമ്മൾ കൊല്ലത്തോട് കൊല്ലം തിന്ന് കൊടുക്കൂല. ഇപ്പം ഈ പ്രാവശ്യം വെള്ളം കയറി നെല്ല് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അരി വാങ്ങുന്നു. എന്നും ചെയ്യണമെന്നില്ലേ, തടിക്ക് ആഫിയത്തുണ്ടെങ്കിൽ ചെയ്യണം.
1: ഓക്കെ. ഇപ്പം സുഹൃത്ത പറഞ്ഞു 35 വർഷമായി അല്ലേ?
2: 34 വർഷമായി.
1: എങ്ങനെയാണ് ഈ ഒരു കാർഷിക മേഖലയിലേക്ക് കടന്നത്? 34 വർഷം മുന്നേ ഈ ഒരു ഇതിലേക്ക് കടന്നത്?
2: എൻ്റെ ഉപ്പ പിന്നെ അന്നേരമെല്ലാം പറമ്പുകളിലല്ലേ, അങ്ങനെ പച്ചക്കറിയും പിന്നെ നെൽകൃഷിയെല്ലാം നട്ടു. അങ്ങനെ ക്ഷീര കർഷകർ, പശു എല്ലാം വളർത്തി, എല്ലാം കൂടെ അവരെ എൻ്റെ ഉപ്പ കണ്ട് അവരെപ്പോലെ നടന്നിട്ട് പഠിച്ചതാണ്. പിന്നെ എൻ്റെ ഭർത്താവ് ആദ്യമെല്ലാം കല്ലിൻ്റെ പണിയാണ്. പിന്നെ ഇതെല്ലാം കണ്ടു എൻ്റെ ഭർത്താവ് അപ്പുറം കീഞ്ഞു. രണ്ടാളും ഇല്ല, വേറെ ആരും കൂട്ടില്ല, നമ്മൾ രണ്ടാളും തന്നെ. മക്കളും പിന്നെ അവർ പഠിച്ചതെല്ലാം നല്ലതിൽ ആയി. ഇപ്പോൾ എല്ലാവരും വീടെല്ലാമായിട്ട് നിന്നു.
1: ശുദ്ധമായ പച്ചക്കറി കഴിക്കാം. അതുപോലെ ഇപ്പം കൊടുക്കുന്നുണ്ടല്ലോ, വഴിയോര വിപണനം തന്നെയാണ്?
2: ആ വഴിയോര നമ്മൾ പുരുഷവട്ടനും എല്ലാവരും സഹായിച്ചിട്ട് അങ്ങനെ ഒന്ന്. ഇന്ന് ഇപ്പം ചീര കൊടുത്തു, ഒന്നരാടൻ ചീര പറിക്കും കൊടുക്കും. രാവിലെ വെള്ളം ഒഴിച്ച് 1-10 മണി ചീര പറിക്കും. വേഗം 1/2 മണിക്കൂറുകൊണ്ടെല്ലാം പറ്റുതീരും.
1: ചീര
2: നമ്മൾ ഈ 2 മാസം ചെയ്യും. പിന്നെ നല്ല ചൂട് വന്നാൽ ചീര കുറവാ. മറ്റുള്ള സാധനത്തിൻ്റെ ഇടക്കെല്ലാം നാല് ഇട്ടിട്ട് നമ്മളെ സ്വന്തം ആവശ്യത്തിൽ തിന്നണ്ട്. ഇത് എന്നാൽ ഈ കുത്തലങ്ങാണ് ഇവർ പറയില്ലേ, എന്നാൽ കുത്തുന്നെല്ലാം നമ്മൾ പിന്നെ ജൈവ മറ്റെല്ലാം വിഷം അടിക്കുന്നില്ലല്ല, ജൈവ ഇതായിട്ടുള്ള മരുന്നേ അടിക്കുന്നില്ലോ. അങ്ങനെ
1: എന്തൊക്കെയാ ഇപ്പൊ ചീര ഒക്കെ പുഴു വരാതിരിക്കുക, അല്ലെങ്കിൽ ചില സമയത്ത് അച്ചിൽ വരും, അല്ലെങ്കിൽ തുള്ളം വരും,
2: ഉണ്ട്
1: അതൊക്കെ. അതിന്
2: നമ്മൾ ഈ കുളത്തിൻ്റെ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളം 2-3 ദിവസം പുളിപ്പിക്കും. പുളിപ്പിച്ചിട്ടാകുമ്പോൾ അതിൽ കാന്താരി, വെളുത്തുള്ളി അരച്ചാക്കിയിട്ട് തെളിക്കും. ദിവസം വെള്ളം നനക്കുന്നേന്ന് ഈ വെള്ളം നനച്ചാൽ അതങ്ങ് പോയില്ലേ, പിറ്റേന്ന് വെള്ളം നനച്ച ആദ്യം അതിൻ്റെ മേലെ കുടഞ്ഞിട്ട് നല്ല മാറ്റമാണ്. അങ്ങനെ ചെയ്യലുണ്ട്.
1: മേലെ തളിച്ചു കൂടും,
2: മേലെ ചപ്പിന്. വേറെ ഒന്നും ചീരക്ക് ചെയ്തുകൂടല്ല. പിന്നെ എല്ലാവരും വെണ്ണീര് മാറ്റും കുറച്ച്, ആ തുള്ളിൻ്റെ ശല്യം കുറയും നേരിട്ട്.
1: അതുപോലെ എന്താ വളപ്രയോഗങ്ങളൊക്കെ?
2: വളം കോഴി വളം, പിന്നെ
1: കോഴിവെള്ളം നമ്മൾ വിത്തിടുന്നതിന് മുന്നേ ഇടുമോ?
2: ആദ്യം നമ്മൾ തടെടുത്തു. തടെടുത്തിട്ടാകുമ്പോൾ കുമ്മായം വേറി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ ഈ കോഴിവളം ആലവളവും കൂടി മിക്സാക്കിയിട്ട് അതിലിട്ടിട്ട് മണ്ണ് എല്ലാം ജോയിൻ്റ് ആക്കിയിട്ട് വിത്ത് മുളപ്പിച്ചിട്ടാണ്. ഹൈബ്രിഡ് ആണെങ്കിൽ മുളപ്പിക്കൂല. നമ്മളെ നാടൻ വെള്ളരി നാടനാണ്, ചീരയും വെള്ളരിയും നാടനാണ്. അത് മുളപ്പിച്ചിട്ടേ നടൂല്. വെള്ളരി ഹൈബ്രിഡ് ഒരു മുളപ്പിക്കൂല.
1: ഈ ഹൈബ്രിഡും നാടനും ഒരുമിച്ച് നടുമ്പം
2: ഇല്ല, ഒരു ഒരു ഇതും വരുന്നില്ല. നമ്മൾ നടുന്നുണ്ട് ഹൈബ്രിഡ് കക്കിരി. ഒരു കണ്ടത്തിൽ തന്നെ കക്കിരി ഒരു വശം നടുന്നുണ്ട്, വെള്ളരി ഒരു വശം നടുന്നുണ്ട്. ഒന്നിച്ച് ഒരു കുരു, ആ രണ്ട് കുരു ഒരു തടത്തിലിടറ് വെറു നടണം. അങ്ങനെ ചെയ്യണം.
1: അപ്പൊ സുഹൃത്ത, വേറെ എന്തെങ്കിലും നമ്മളെ പുതിയതായിട്ട് ഈ കാർഷിക മേഖലയിൽ വരുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ?
2: എന്നും കർഷകർ ഈ നമ്മൾ കാർഷിക മേഖലയിൽ വന്നിട്ട് ആൾ കൂടണം എന്നില്ല. ഇതിൽ തന്നെ നമ്മൾ കർഷകർ കൃഷീൻ്റെ പണി ചെയ്തിട്ട് എടുക്കണം എന്നല്ല. നമ്മൾ എത്രയോ കടയിലെല്ലാം പോയിട്ട് വിഷയെല്ലാം വാങ്ങി തിന്നുന്നു, അത് ചെയ്യർ. നമുക്ക് സ്വന്തമായിട്ട് ചെയ്തിട്ട് നമ്മൾ കൃഷിയെടുത്ത് നമ്മൾ കഴിക്കണം, മറ്റുള്ളവർക്കും കൊടുക്കണം.
1: അപ്പോൾ സുഹൃത്ത, ഇനിയും ഒരുപാട് ഒരുപാട് കാർഷിക മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകാൻ വേണ്ടിയിട്ട് സുഹൃത്തക്കും ഫാമിലിക്കും സാധിക്കട്ടെ.
2: സന്തോഷം.
1: റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളോട് ഇത്രയും സമയം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം.

0: അടുക്കളത്തോട്ടം ഒരുക്കുന്നവർക്ക് പലപ്പോഴും ഒരു പേടി സ്വപ്നമാണ് പച്ചക്കറികളെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും. എന്നാൽ കൃഷി ആരംഭിക്കുമ്പോൾ തന്നെ ചില മാർഗങ്ങൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ ഇവയെ അകറ്റാം. രോഗകീടങ്ങളിൽ നിന്ന് പച്ചക്കറി വിളകളെ സംരക്ഷിച്ച് മികച്ച വിളവ് ലഭിക്കാൻ ചില മാർഗങ്ങൾ എന്തെന്ന് നോക്കാം. മണ്ണിലെ അമ്ലത്വം കുറയ്ക്കാൻ കുമ്മായം ചേർത്തതിന് ശേഷം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ തൈയോ വിത്തോ നടാവൂ. വെണ്ട, പയർ, പാവൽ, പടവലം തുടങ്ങിയ വിത്തുകൾ ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നട്ടാൽ പെട്ടെന്ന് കിളിർത്തു വരും. തൈയാണ് നടുന്നത് എങ്കിൽ 3-4 ദിവസത്തേക്ക് ശക്തമായ മഴ, വെയിൽ എന്നിവയിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ തണൽ നൽകണം. പച്ചക്കറി തൈ, വിത്ത് എന്നിവ നടുന്ന തടങ്ങൾ മഴക്കാലത്ത് അല്പം ഉയർത്തിയും വേനൽക്കാലത്ത് അല്പം താഴ്ത്തിയും വേണം നിർമ്മിക്കാൻ. നല്ല ആരോഗ്യമുള്ള രോഗം ബാധിക്കാതെ ചെടികളിൽ നിന്ന് മാത്രം വിത്ത് ശേഖരിക്കുക. വിത്തിനായി ആദ്യത്തെ വിളവിൽ നിന്ന് തന്നെ നല്ലത് നോക്കിയെടുക്കണം. വിത്ത് അല്ലെങ്കിൽ തൈ എന്നിവ നടുന്നതിന് മുന്നേ തന്നെ കമ്പോസ്റ്റ്, ജൈവവളങ്ങൾ എന്നിവ കൂട്ടി തടങ്ങൾ തയ്യാറാക്കണം. ഇങ്ങനെ ചെയ്താൽ തടങ്ങൾ ജൈവസമ്പുഷ്ടമാകും, ചെടികൾ കരുത്തോടെ വളരുകയും ചെയ്യും. തക്കാളി, വഴുതന, മുളക് എന്നീ വിളകൾ വാട്ടരോഗം പെട്ടെന്ന് ബാധിക്കുന്ന ഇനങ്ങളാണ്. ഇത് നിയന്ത്രിക്കാൻ മണ്ണിൽ ടോളമൈറ്റ് ചേർക്കുന്നത് നല്ലതാണ്. ജൈവ കീടനാശിനികൾ ഇലകളിൽ തളിക്കുമ്പോൾ രണ്ടു വശവും തളിക്കണം. അടുക്കളത്തോട്ടത്തിൽ എല്ലാവരും പ്രാമുഖ്യം കൊടുക്കുന്ന ഒന്നാണ് കറിവേപ്പ്. നന്നായി പരിപാലിച്ചാൽ ഒരു മനുഷ്യായുസോളം നിലനിൽക്കുമെന്നാണ് വിശ്വാസം. കറിവേപ്പ് നല്ല രീതിയിൽ വളരാനും ചില മാർഗങ്ങളുണ്ട്. ചെറിയ തൈയാണ് നടുന്നതെങ്കിൽ ആദ്യം ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ ശേഷം പറിച്ചു നടുക. സൂര്യപ്രകാശവും നീർവാർച്ചയുമുള്ള സ്ഥലത്തു മാത്രം കറിവേപ്പ് നടുക. 3 വിസ്താരത്തിലും താഴ്ചയിലും കുഴിയെടുത്ത് 500 ഗ്രാം നീറ്റുകക്ക പൊടിച്ചതോ ടോളമൈറ്റോ ചേർത്ത് തടമിളക്കി വെച്ച് 10 ദിവസത്തിന് ശേഷം ജൈവവളങ്ങൾ ചേർത്ത് തൈ നടാം. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനയും വേണം. മണ്ണിര കമ്പോസ്റ്റ്, ഉണങ്ങിയ കോഴിവളം, തണലത്തുണക്കിയ ചാണകപ്പൊടി എന്നിവയെല്ലാം കറിവേപ്പിന് നല്ല വളക്കൂട്ടാണ്. ഇവ ഏതെങ്കിലും തടത്തിൽ വിതറിയതിനു ശേഷം ഇളക്കമുള്ള മേൽമണ്ണ് വളത്തിന്റെ മുകളിൽ വിതറിക്കൊടുക്കണം. കറിവേപ്പിന്റെ ചുവട്ടിൽ തടമിളക്കൽ, വളപ്രയോഗം എന്നീ സന്ദർഭങ്ങളിൽ വേര് മുറിയാതെ സൂക്ഷിക്കണം. കൂടാതെ വേര് തടത്തിനു മുകളിൽ വരാതെയും കടലപ്പിണ്ണാക്ക്, അല്പം പച്ചച്ചാണകം എന്നിവ പുളിപ്പിച്ച് 10 ഇരട്ടി വെള്ളം ചേർത്ത് തടത്തിന് ചുറ്റും ഒഴിച്ചു കൊടുക്കുന്നത് കറിവേപ്പ് പുഷ്ടിയോടെ വളരാൻ സഹായിക്കും. മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിച്ച് കറിവേപ്പിനെ ബാധിക്കുന്ന ഒട്ടനവധി കീടങ്ങളെ തുരത്താം. അടുക്കളയിലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, മീൻ കഴുകിയ വെള്ളം എന്നിവ തടത്തിൽ നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാം. നനയ്ക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്, ചുവട്ടിലൊഴിക്കുന്നതോടൊപ്പം ഇലകളുടെ രണ്ടു വശവും വെള്ളം സ്പ്രേ ചെയ്യുക. ഇതിലൂടെ ചെറുപ്രാണികളുടെയും കീടങ്ങളുടെയും ശല്യം കുറയും. ഒപ്പം ഇലകൾക്ക് ഒരു കുളിർമ കിട്ടുകയും ചെയ്യും. വിളവെടുക്കുമ്പോൾ ഇല പറിച്ചെടുക്കരുത്, പകരം ശിഖരങ്ങൾ ഒടിച്ചെടുക്കാം. പിന്നീട് കൂടുതൽ ശാഖകൾ പൊട്ടിമുളയ്ക്കും. ഇല തിന്നുന്ന ചെറിയ പുഴുക്കളുടെ ശല്യം കറിവേപ്പിൽ കൂടുതലാണ്. ഇതിനെതിരെ പുകയില കഷായം തളിക്കണം. കൂടാതെ ഇലതീനി പുഴുക്കളെ എടുത്ത് നശിപ്പിക്കണം. അധികം കർഷകർ പരീക്ഷിക്കാത്ത ഒരു വിളയാണ് കൂർക്ക. വെള്ളം കെട്ടിക്കിടക്കാതെ വയലാണ് കൂർക്ക കൃഷിക്ക് ഏറെ അനുയോജ്യം. കൊയ്ത്ത് കഴിഞ്ഞ വയലുകളാണ് പണ്ട് കൂർക്ക കൃഷി ചെയ്യാനായി തിരഞ്ഞെടുക്കാറ്. മണ്ണ് നന്നായി കൊത്തിയിളക്കി ചാണകപ്പൊടിയുമായി കൂട്ടിയിളക്കി ചെറുതടങ്ങളെടുത്ത് കൂർക്കയുടെ പടലങ്ങൾ നട. കൂർക്കയ്ക്കും പച്ചക്കറികൾക്കും നല്ല ജൈവവളമാണ് ഉമി. ഉമിയിൽ ധാരാളമായി സിലിക്കോൺ അടങ്ങിയിട്ടുണ്ട്. ചിങ്ങമാസത്തിലാണ് പൊതുവെ കൂർക്ക, മധുരക്കിഴങ്ങ് എന്നിവ നടാൻ ഏറ്റവും യോജിച്ചത്. പച്ചക്കറിത്തടത്തിൽ ഉമിയിട്ടാൽ മണ്ണുമായി അലിഞ്ഞ് വളമാകുന്നതോടൊപ്പം പച്ചക്കറിത്തടത്തിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തും. കൂർക്കപ്പടലങ്ങൾ നടുമ്പോൾ കിഴങ്ങുകൾ ഇടതൂർന്നുണ്ടാകാൻ കർഷകർ ഉമിയും ചാണകപ്പൊടിയും കൂട്ടിക്കലർത്തി തടത്തിൽ കൊടുക്കാറുണ്ട്. കൂടാതെ കൂർക്കപ്പടലങ്ങൾ തടത്തിൽ പന്തലിച്ചു കഴിഞ്ഞാൽ ഉമിയും ചാരവും കൂട്ടി മണ്ണ് കൂട്ടിക്കൊടുക്കുന്നത് കിഴങ്ങുകൾ വണ്ണം വെക്കാനും കൂടുതലുണ്ടാകാനും സഹായിക്കും. മണ്ണ് നന്നായി കൊത്തിയിളക്കി ചാണകപ്പൊടിയുമായി കൂട്ടിയിളക്കി ചെറുതടങ്ങളെടുത്ത് കൂർക്കപ്പടലങ്ങൾ നടാം. 2-3 മുട്ട് കണക്കാക്കി പടലങ്ങൾ മുറിക്കണം. ഒരു മുട്ട് മണ്ണിന്റെ അടിയിൽ വരത്തക്ക രീതിയിൽ തടത്തിലേക്ക് ഇറക്കി വെക്കണം. 15 മുതൽ 20 ദിവസങ്ങൾ കൊണ്ട് കൂർക്കപ്പടലങ്ങൾ തളിർത്ത് പടരാൻ തുടങ്ങും. അതിനുശേഷം ഉമിയും ചാരവും കൂട്ടി ആദ്യ വളപ്രയോഗം നടത്താം. 4-5 മാസം കൊണ്ട് വിളവെടുക്കാവുന്നതാണ്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ തുവര കൃഷി ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. ധാരാളം പോഷക ഗുണങ്ങളടങ്ങിയ തുവരപ്പയർ പണ്ടുകാലത്ത് നമ്മുടെ പാടങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലും ധാരാളം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ജന്മം കൊണ്ട പയർവർഗ്ഗമാണ് തുവര. തുവരപ്പയർ ഉണങ്ങി പരിപ്പായി മാറുന്നതാണ് ഇന്ന് നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്ന സാമ്പാർ പരിപ്പ്. വെള്ളം കെട്ടി നിൽക്കാതെ ഏത് സ്ഥലത്തും തുവര കൃഷി ചെയ്യാം. പുതുമഴ പെയ്യുന്ന മെയ് ജൂൺ മാസങ്ങളിലാണ് വിത്ത് നടേണ്ടത്. രണ്ടു പ്രാവശ്യമെങ്കിലും കിളച്ച് കട്ടയുടച്ച് നിലമുരുക്കണം. 3 അകലത്തിലായി കുഴികളെടുത്ത് വിത്ത് നടാം. കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ തുവരയിനം BSR-1. 3/4 ലിറ്റർ വെള്ളത്തിൽ 1/2 കിലോഗ്രാം സ്യൂഡോമോണാസ് കലർത്തി അതിൽ 8 മണിക്കൂർ നേരം വിത്ത് മുക്കിവെച്ചതിന് ശേഷമേ പാകാവുള്ളൂ. റൈസോബിയം കൾച്ചറും വാമും പുരട്ടുന്നത് ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കും. നല്ല ഇടയകലമുണ്ടെങ്കിൽ തുവര പന്തലിച്ച് വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. നട്ട് ആദ്യത്തെ 5 മാസം നനയ്ക്കണം. പിന്നെ പൂത്തതിനു ശേഷമേ നന പുനരാരംഭിക്കേണ്ടതുള്ളൂ. വരൾച്ചയാണ് തുവരയ്ക്ക് പൂക്കാനുള്ള പ്രചോദനം. നടുന്നതിന് 10 ദിവസം മുൻപ് കുഴിയിലും നട്ട് 3 മാസത്തിന് ശേഷം ഒരു പിടി കുമ്മായം ചേർത്ത് കൊടുക്കണം. കുമ്മായം ചേർത്ത് 2 കഴിഞ്ഞാൽ ചാണകവളം ചേർത്ത് മണ്ണ് കൂട്ടാം. ചെറുമരമായി വളരുന്ന ഇത് വർഷത്തിൽ 1 തവണയേ ഫലം തരുന്നുള്ളൂ എങ്കിലും ധാരാളം പയറുകളുണ്ടാകും. പുതുമഴയത്ത് ശിഖരങ്ങൾ വെട്ടിവിട്ടാൽ വീണ്ടും കായ്ക്കും. ചെടിയായി വളരുന്നതിനാൽ അടുക്കളത്തോട്ടത്തിൽ വശങ്ങളിൽ നടാൻ ശ്രദ്ധിക്കണം. സെപ്റ്റംബർ മാസമാകുന്നതോടെ തുവര പൂത്തു തുടങ്ങും. ഡിസംബർ ജനുവരി ആകുമ്പോഴേക്കും മൂത്തു പാകമാകും. തോരൻ വയ്ക്കാനും മറ്റുമാണെങ്കിൽ ഇതിനു മുന്നേ പറിക്കാവുന്നതാണ്. തുവരവാൾ 1/4 ഭാഗം ഉണങ്ങിയാൽ മുറിച്ചെടുത്ത് വെയിലത്തുണക്കി തല്ലിപ്പൊഴിക്കാം. സാധാരണഗതിയിൽ യാതൊരു തരത്തിലുമുള്ള കീടബാധയും തുവരയിൽ കാണാറില്ല. ആഴത്തിൽ വേരിറങ്ങുന്ന വിളയായതിനാൽ മണ്ണിളക്കമുള്ളതാകുന്നതോടൊപ്പം അന്തരീക്ഷ നൈട്രജനെ മണ്ണിലേക്ക് ഇറക്കാനും തുവരയ്ക്ക് കഴിയും. തെങ്ങിൻ തോപ്പിൽ ഇടവിള കൃഷിയായും വാഴകൃഷിക്ക് ജൈവ കളനിയന്ത്രണ മാർഗമെന്ന നിലയിൽ ഇടവിളയായും തുവര നടാം. മരച്ചീനി കൃഷിയിൽ കൂട്ടുവിള കൃഷിയായും ഉചിതമാണ്. പാലക്കാടുള്ള കർഷകർ നെൽപ്പാടത്ത് വരമ്പുകളിൽ തുവര വിജയകരമായി കൃഷി ചെയ്യാറുണ്ട്. അട്ടപ്പാടി, വയനാട് മേഖലകളിലും ഇപ്പോൾ തരിശ് മേഖലകളിൽ കളകളെ നിയന്ത്രിക്കുന്നതിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത ഉയർത്താനും തുവര കൃഷി ചെയ്തു വരുന്നതായി കാണുന്നു. പച്ചക്കറികൾ പോലെ കിഴങ്ങുവർഗ്ഗങ്ങളും ജൈവ രീതിയിൽ വീട്ടുവളപ്പുകളിൽ അനായാസം കൃഷി ചെയ്യാം. ഇതിനായി വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ജൈവമാലിന്യങ്ങൾ വളമായി ഉപയോഗിച്ചാൽ രാസവളങ്ങൾ പരമാവധി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. കേരളത്തിലെ പ്രധാന കിഴങ്ങ് വിളകളാണ് മരച്ചീനി, മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, പാൽചേമ്പ്, കൂവ, ചെറുകിഴങ്ങ്, കൂർക്ക എന്നിവ. കൂർക്കയെപ്പറ്റി കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ മരച്ചീനിയും ഒരു പ്രധാന ഭക്ഷ്യവിളയാണ്. ചേന, ചേമ്പ്, പാൽചേമ്പ് എന്നിവയുടെ ഇലയും തണ്ടും ഇലക്കറിയായി ഉപയോഗിക്കാം. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളാണ് മരച്ചീനി, മധുരക്കിഴങ്ങ്, കൂർക്ക എന്നിവയുടെ കൃഷിക്ക് നല്ലത്. ചേന, ചേമ്പ്, കാച്ചിൽ, പാൽചേമ്പ് എന്നിവയ്ക്ക് അധികം സൂര്യപ്രകാശം ആവശ്യമില്ല. തീരെ സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ കൂവ പോലുള്ളവ നടാം. തെങ്ങിന്റെ തണലിൽ ചേന, ചേമ്പ്, പാൽചേമ്പ്, ചെറുകിഴങ്ങ് എന്നിവ കൃഷി ചെയ്യാം. നല്ല ഇളക്കമുള്ള മണ്ണിലാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ നടേണ്ടത്. ഇല്ലെങ്കിൽ മണ്ണു നന്നായി കിളച്ച് പരുവപ്പെടുത്തണം. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ കിഴങ്ങു കൃഷിക്ക് യോജിച്ചതല്ല. ധാരാളം ജൈവവളവും ക്ഷാരവും മണ്ണിലുണ്ടെങ്കിൽ കിഴങ്ങുവർഗ്ഗങ്ങളിൽ നിന്ന് നല്ല വിളവ് പ്രതീക്ഷിക്കാം. വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ജൈവമാലിന്യങ്ങൾ കമ്പോസ്റ്റാക്കി കിഴങ്ങു വിളകൾക്കുള്ള ജൈവവളമാക്കാം. ചാണകം, ചാരം, കോഴിവളം, മണ്ണിര കമ്പോസ്റ്റ്, പച്ചിലവളങ്ങൾ തുടങ്ങിയവയും നല്ല ജൈവവളമാണ്. കൂടാതെ ജീവാണുവളങ്ങളും ഇതോടൊപ്പം ഉപയോഗിക്കാം. നടേണ്ട രീതികൾ മരച്ചീനിയും കാച്ചിലും വരികൾ തമ്മിൽ 3 അകലത്തിൽ കൂന കൂട്ടി നടാം. ചേനയും പാൽചേമ്പും വരികൾ തമ്മിലും ചെടികൾ തമ്മിലും 3 അകലത്തിൽ കുഴികളെടുത്ത് അതിൽ നടാം. മധുരക്കിഴങ്ങ് 60 സെന്റിമീറ്റർ അകലത്തിൽ വാരവും ചാലുമെടുത്ത് വാരത്തിൽ 20 സെന്റിമീറ്റർ അകലത്തിൽ നടാം. ചേമ്പ് 60 സെന്റിമീറ്റർ അകലത്തിൽ നടാം. 1 മീറ്റർ വീതിയുള്ള തടങ്ങളെടുത്ത് അതിൽ 15:15 സെന്റിമീറ്റർ അകലത്തിൽ കൂർക്കയും 30:15 സെന്റിമീറ്റർ അകലത്തിൽ കൂവയും നടാം. നടീൽ വസ്തുവിന്റെ തിരഞ്ഞെടുപ്പ് നല്ല മൂപ്പെത്തിയ വിളകളിൽ നിന്ന് മാത്രമേ ആകാവൂ. രോഗകീടമുക്തമായിരിക്കണം ഇവ. മൊസൈക്കും ശൽക്കകീടങ്ങളുമില്ലാത്ത മരച്ചീനിക്കമ്പും ചെള്ളിന്റെ ആക്രമണമില്ലാത്ത മധുരക്കിഴങ്ങ് വള്ളിയും വൈറസ് രോഗമില്ലാത്ത ചേനവിത്തും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ചേന, ചേമ്പ്, പാൽചേമ്പ്, കാച്ചിൽ എന്നിവയുടെ വിത്തുകൾ ചാണകക്കുഴമ്പിൽ പുരട്ടി 2 തണലിൽ വെച്ച് ഉണക്കിയ ശേഷം നടണം. സ്ഥലം കുറവാണെങ്കിൽ മട്ടുപ്പാവിൽ ഗ്രോ ബാഗുകൾ ചാക്ക് എന്നിവയിലും കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യാം. ഇത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവ് ലഭിക്കുന്നു. കിഴങ്ങ് വർഗ്ഗങ്ങൾ നട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞും രണ്ടു മാസം കഴിഞ്ഞും ഇടക്കിളക്കലും കളയെടുപ്പും നടത്തണം. മധുരക്കിഴങ്ങ് നട്ട് 15 ദിവസത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞും ഇടകിളക്കണം. കാച്ചിൽ, ആഫ്രിക്കൻ കാച്ചിൽ, ചെറുകിഴങ്ങ് എന്നിവ നട്ട് ഒരു മാസത്തിനകം വള്ളികൾ പടർത്തി കൊടുക്കണം. രോഗകീടങ്ങളെ നിയന്ത്രിക്കാൻ ജൈവ മരുന്നുകൾ ഉപയോഗിക്കാം. രോഗങ്ങളും കീടങ്ങളും കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ ഇവയ്ക്കുള്ള പരിഹാരവും പ്രകൃതിയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തുന്നവരാണ് നമ്മുടെ കർഷകർ.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധത, മികവ്, ഐക്യം, പ്രതിബദ്ധത തുടങ്ങിയവയാണ് രാജ്യത്തോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. ഐക്യവും ആത്മവിശ്വാസവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: As we celebrate 150 years of this timeless composition, we are reminded that patriotism is not confined to moments of struggle alone. It gives guide us every day in the honesty of our contact, the excellence of our work, and the unity of our purpose. I am confident that this permanent exhibition will serve as a lasting source of inspiration, especially for the younger generation.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാർക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. മുൻപുണ്ടായിരുന്ന ലൈസൻസ് ഇളവുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പിൻവലിച്ചു. ഏലക്ക, ഇഞ്ചി എന്നിവയുടെ ചില ദ്രാവക ഔഷധങ്ങളിൽ 90% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭേദഗതിയോടെ ഇത്തരം മരുന്നുകൾ നിയന്ത്രിത ഫാർമസികൾ വഴി മാത്രമേ ഇനി ലഭ്യമാകൂ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ 3-ാമത് ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 94 കോടി ഹെൽത്ത് അക്കൌണ്ടുകൾ രൂപീകരിക്കുകയും 105 കോടി ആരോഗ്യരേഖകൾ ബന്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് മാറിയെന്ന് യോഗം വിലയിരുത്തി. ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന്റെ ഉപയോഗം രാജ്യമുടനീളം പരമാവധി വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര അവലോകനം നടത്തിയതായും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മേഘ്വാൾ വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒമാൻ സന്ദർശനം തുടരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സൈബർ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടം നടപ്പാക്കുന്നതിലൂടെ കേരളത്തെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺ നേടി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജനങ്ങളെ കീഴ്പ്പെടുത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് വ്യക്തമാക്കി. ഇത്തരം അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts. Beyond physical harm, the psychological trauma and social isolation that follows demand carefully designed interventions for the rehabilitation and reintegration of survivors.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഫീച്ചർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഐടി മന്ത്രാലയം നൽകിയ നോട്ടീസിന് മെറ്റ ഗ്രൂപ്പ് മറുപടി നൽകി. ഈ മറുപടി മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. ഈ മാസം ആദ്യം നൽകിയ നോട്ടീസിൽ ഫീച്ചറിനെക്കുറിച്ച് വിശദീകരണം നൽകാനും മന്ത്രാലയവുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ ഇത് പുറത്തിറക്കരുതെന്നും കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ദൌത്യത്തിന് പിന്തുണ അറിയിച്ച് ഗോവ സർക്കാർ. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഗോവയിലെത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെയാണ് സർക്കാർ പിന്തുണ അറിയിച്ചത്. വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച ഭരണം ഉറപ്പാക്കാനും ഈ നീക്കം സർക്കാരുകളെ പ്രാപ്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇറാനിലെ യുഎസ് ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിലെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ കർശന ഏകോപനം തുടരാൻ നേതാക്കൾ തീരുമാനിച്ചു. അതേസമയം യുഎസ് ഇനിയും ആക്രമണം തുടർന്നാൽ മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനിൽ ഈ വർഷം നവംബർ 28 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. 2.5 പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവ ഉൾപ്പെടെ എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പലസ്തീനിൽ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ന്യൂഡൽഹിയിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൌൺസിൽ, വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, സ്ഥാപനശേഷി ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമതയും സേവന വിതരണവും വർദ്ധിപ്പിക്കുന്നതിന് മികച്ച ശൈലികൾ സ്വീകരിക്കുക എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. രാജ്യത്ത് E85 പെട്രോൾ വിപണിയിലെത്തിക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സാധാരണ E20 പെട്രോളിനേക്കാൾ ലിറ്ററിന് ഏകദേശം 20 രൂപ കുറവുണ്ടാകും. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ മാത്രമേ E85 പെട്രോൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച എഥനോൾ മിശ്രിത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പെട്രോളിയം മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസ്നേഹം പ്രവർത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ തങ്കവേലുവിന്റെ ജീവിതയാത്ര. അവതരിപ്പിക്കുന്നത് ഷീനാനന്ദൻ കൊതേരി.

0: തങ്കവേലുവിന്റെ ചുമലിൽ ഏമാന്റെ കാലുകൾ വിശ്രമിക്കുകയാണ്. അത് ഒരു ഭാരമല്ല, ശീലമാണ്. മഴയത്ത് കൂടെ ആർക്കെങ്കിലും ഭാരമാകാറുണ്ടോ? അതുപോലെ ആ കാലുകൾ തങ്കവേലുവിന്റെ അഭയമാണ്, കിളികൾക്ക് കൂടെന്ന പോലെ. 20 വയസ്സിൽ തുടങ്ങിയതാണ് കൃഷിയിടത്തിലെ വണ്ട് കെട്ടുന്ന ജോലി. 20-ന്റെ കരുത്തിൽ ഇക്കാലം അത്രയും ഏമാന്മാരുടെ കാൽച്ചുവട്ടിലാണ്. അവരുടെ കാൽത്തിരുമ്മിയും പലപ്പോഴും ചുമടായും ആജ്ഞാനുവർത്തിയായുള്ള ഈ ജീവിതം എങ്ങനെ ഈ മലയാള നാട്ടിലെത്തിയെന്നറിയില്ല. ഏമാൻ വന്നു കുറെ പേരുടെ കരുത്തുകൾ പരിശോധിച്ചു. അതിൽ തങ്കവേലുവിന്റെ കരുത്ത് തെളിഞ്ഞപ്പോൾ വണ്ടിയിൽ കയറ്റി ഈ നാട്ടിലെത്തി. അന്ന് എന്ത് സന്തോഷമായിരുന്നെന്നോ. അന്ന് തൊട്ട് തൊഴിലാളികൾക്കുള്ള ഈ ലായത്തിൽ ഏമാന്റെ വരവും പ്രതീക്ഷിച്ചു നിൽക്കും. ആജ്ഞ കിട്ടിയാൽ മാത്രമേ പണിക്കിറങ്ങാവൂ. പറയുന്ന പണി, പണിക്കിറങ്ങി എല്ലുമുറിയ പണി, അതായിരുന്നു ഇവിടുത്തെ നിയമം. ദിവസവും രാവിലെ ഏമാൻ വന്നു എല്ലാവരെയും മുട്ടുകാലിൽ നിരത്തിയിരുത്തും. എന്നിട്ട് ലാടമടിച്ച ഷൂ കൊണ്ട് സ്നേഹത്താലെ ആഞ്ഞു ചവിട്ടും. ചവിട്ടിൽ വേദനയുണ്ടെങ്കിലും അത് ജീവിതമാണെന്ന് കരുതും. അത് കഴിഞ്ഞ് ഭക്ഷണം, പിന്നീട് എല്ലാവരും ബണ്ടിലേക്ക് ഇറങ്ങും. ജാഗ്രതയോടെ പണി. ഇടയ്ക്കിടെ ഏമാൻ വന്നു നോക്കും. പണിയിൽ ആര് അലസുന്നുവോ അവനെ നോക്കിവെച്ച് പ്രത്യേകം ശിക്ഷയ്ക്ക് വിധേയനാക്കും. ഈ ഏമാന്റെ അടുത്ത് വന്നതിന് ശേഷം 5 വർഷം കഴിഞ്ഞു. തങ്കവേലു നാട്ടിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. തമിഴകം പോകണം, വിവാഹം, അതായിരുന്നു മോഹം. പക്ഷേ കരുത്തനായ തങ്കവേലുവിനെ കണ്ട ഏമാൻ നാട്ടിലേക്ക് ഇപ്പോഴൊന്നും പോകേണ്ട, 5 വർഷം കൂടി കഴിഞ്ഞ് പോയാൽ മതിയെന്ന് കൽപ്പിച്ചു. ഏമാന്റെ വാക്കുകൾ ശിരസാ വഹിച്ചു. കടവുളെ കാപ്പാത്തു എന്ന് മനസ്സിൽ പറഞ്ഞു. വയസ്സ് 30-ൽ എത്തിയപ്പോൾ മുതലാളി സമ്മതിച്ചപ്പോൾ തമിഴ്നാട്ടിലേക്ക്. നാട്ടിലെത്തിയ തങ്കവേലു വിവാഹിതനായി. വർഷങ്ങൾ 3 കൊഴിഞ്ഞു പോകവേ 2 കുട്ടികളുടെ അച്ഛനുമായി. തമിഴ്നാട്ടിലെ ഏമാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഒരു ദിവസം ഭാര്യയോട് കിന്നരിച്ചിരിക്കുമ്പോൾ മലയാളത്തിലെ ഏമാൻ വന്നു. ഷൂസിട്ട കാലുകൊണ്ട് തലോടി വണ്ടിയിലേക്ക് കയറ്റി. മക്കളെ എന്ന് വിളിക്കുവാനോ ഒന്ന് കാണുവാനോ സമയം കിട്ടിയില്ല. ശബ്ദം പുറത്തു വന്നതുമില്ല. അന്ന് വന്നതാണ് ഈ 80-ൽ എത്തി നിൽക്കുന്നു. പലരും നാട്ടിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. തങ്കവേലുവിന് മാത്രം പോകുവാൻ അനുമതിയില്ല. ആണ്ടവന്റെ കൽപ്പന അങ്ങനെയായിരിക്കാം. ഇന്ന് ഏമാന്റെ കാൽച്ചുവട്ടിലിരിക്കുമ്പോൾ മക്കൾ ഇന്ന് ആരായിരിക്കാം, ഭാര്യ എവിടെയായിരിക്കും എന്ന ചിന്തയിൽ തങ്കവേലുവിന്റെ മനസ്സ് വ്യാകുലപ്പെടുകയാണ്. ആരോട് ചോദിക്കും, ആരു പറഞ്ഞു തരും ഈ ജീവിതം ഇങ്ങനെ കെട്ടടങ്ങും? ബണ്ടു നിർമ്മാണത്തിന്റെ കാലം കഴിഞ്ഞാൽ വലിയ സംഖ്യയുമായി ഏമാൻ പോകുമ്പോൾ ഒന്നുകിൽ ഒരു ബിരിയാണി അല്ലെങ്കിൽ മറ്റു വല്ലതും കൊണ്ടുതരും. ആരോഗ്യമുള്ളവരൊക്കെ നാട്ടിലെത്തും. പ്രായമായവരെ തമിഴിനും വേണ്ട, മലയാളത്തിനും വേണ്ട. കുടുംബമില്ല, ജനിച്ച താവളത്തിൽ മണ്ണടിയാമെന്ന് വെച്ചാൽ തമിഴരും കൊണ്ടുപോകില്ല. ആ വണ്ടിക്കൂലിയും നഷ്ടം. മലയാളത്തിൽ പിച്ചതിണ്ടി ഒരു പിടി അന്നം യാചിക്കാമെന്ന് വെച്ചാൽ ഇക്കാലമത്രയായിട്ടും ഭാഷ പഠിക്കാൻ കഴിഞ്ഞില്ല. ലായം വിട്ട് പുറത്തേക്ക് പോകാൻ മുതലാളി സമ്മതിക്കാറില്ല. പറവകൾക്ക് പോലും അവരുടെ വർഗം കൂട്ടിനുണ്ട്. മരിച്ച് കർമ്മം കഴിഞ്ഞേ അവർ പോലും ഉപേക്ഷിക്കുകയുള്ളൂ. വളർത്തുമൃഗങ്ങൾക്കുമുണ്ട് ഏറെ സ്നേഹത്തോടെയുള്ള സംരക്ഷണം. കാട്ടുമൃഗങ്ങൾക്കുമുണ്ട് അവരുടെ കൂട്ടത്തിന്റെ സംരക്ഷണം. ഇത്തരം ജന്മങ്ങൾക്ക് കണ്ണുനീര് പോലും ബാക്കിയില്ല. ഈ മണ്ണിൽ വീണ് കരിയിലെ മണ്ണോടടിയും പോലെ അടിഞ്ഞു ചേരുകയാവും അവസാനം. പലതും ചിന്തിച്ചുകൊണ്ട് തങ്കവേലു ദീർഘശ്വാസമെടുത്ത് നെടുവേർപ്പെട്ടു. പതിവ് പോലെ രാവ് മറഞ്ഞു പോയതും കിഴക്ക് സൂര്യൻ ഉദിക്കുന്നതും തങ്കവേലു അറിഞ്ഞതേയില്ല.
1: സത്യഭാമ ഈശാനമംഗലം എഴുതിയ തങ്കവേലുവിന്റെ ജീവിതയാത്ര എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഷീനാനന്ദൻ കൊതേരി. സർഗജാലകത്തിൽ ഇനി മോഹൻ പുത്തനങ്ങാടി എഴുതിയ ഗാനം ആലപിക്കുന്നത് N.V. ഹരിദാസ്.

മോഹൻ പുത്തനങ്ങാടി എഴുതിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് എൻ വി ഹരിദാസ്. സർഗജാലകത്തിൽ ഇനി സുനിത അശോകുമരുതായി എഴുതി അവതരിപ്പിക്കുന്ന കഥ ദാരിദ്ര്യത്തിന്റെ നൊമ്പരം.

കേരളനായിരുന്ന അണിയമ്മയെ നാലു മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. മൂത്ത മകൾ ശാരദ ഏതാണ്ട് 7 വയസ്സും മാത്രം പ്രായം. ഇളയവർ 3 പേരും ഓരോ വയസ്സിന്റെ മാത്രം വ്യത്യാസം. കേളുനായർ എന്നും പണിക്ക് പോകും, കൂടെ നാണിയമ്മയും. കുടുംബം നോക്കേണ്ടേ? ശാരദയെ പള്ളിക്കൂടത്തിൽ ചേർക്കാൻ സമയമായപ്പോൾ അവളെ പള്ളിക്കൂടത്തിലേക്ക് അയച്ചു. ഇളയവർ 2 സഹോദരനും 1 സഹോദരിയും. ഇവരെ ശാരദയാണ് നോക്കേണ്ടത്. ഒരു ചിങ്ങമാസ കൊയ്ത്തുകാലം. നാണിയമ്മ കൊയ്ത്തിന് പോയി കിട്ടുന്ന നെല്ല് പുഴുങ്ങി ചെരിങ്ങിയിൽ ഉണക്കാനിടും. കാലത്ത് 4 മണിക്ക് കോഴി കോവുമ്പോൾ ഉണർന്ന് നെല്ല് കൊത്തി അരിയാക്കി കഞ്ഞിവെച്ച് വേണം പാടത്തേക്ക് പണിക്ക് പോകാൻ. കുറച്ചു നെല്ലെടുത്ത് പച്ചരിയാക്കി അരി കുതിർത്ത് ദോശയുണ്ടാക്കുമായിരുന്നു. ഇന്നത്തെ പോലെ കടലാസ് പോലെയുള്ള ദോശയല്ല. ദോശക്കല്ലിൽ കട്ടിയിലൊഴിച്ചു കത്തി കൊണ്ട് മുറിച്ചു 4 കഷ്ണങ്ങളാക്കി പങ്കിടും, കൂടെ കട്ടൻ ചായയും. ശാരദ നന്നായി സഹോദരങ്ങളെ നോക്കുമായിരുന്നു. ഇതിനിടയിലാണ് ശാരദയുടെ പഠിപ്പ് നിർത്തേണ്ടി വന്നു. വെറും 3-ാം ക്ലാസ് വരെ മാത്രം ശാരദ പള്ളിക്കൂടത്തിൽ പോയുള്ളൂ. ഒരു ഇടവപ്പാതി ഞാറ്റുവേല സമയമായി. വയലു നിറയെ ഞാറ്റുവേലയുടെ തിരക്ക്. ഞാറുകൾ പറിക്കുന്നു, കാളകൾ നിലമുഴുന്നു, ഞാറുകൾ നടുന്നു. ഈ കൂട്ടത്തിൽ നാണിയമ്മയും കേളുനായരുമുണ്ട്. കാളയെ നിയന്ത്രിക്കുന്നത് വേലുവാണ്. കേളുനായർ ഞാറു പറിക്കുന്നതിനിടയിൽ വേലുവിനോട്, ഞാനൊന്ന് വീട്ടിൽ പോയി വരാം. വീട്ടിൽ പോയി കേളുനായർ മോളോട് ശാരദയോട് കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു. ശാരദ വെള്ളം കൊടുത്തു. കേളുനായർ വെള്ളം കുടിച്ചു. ഉമ്മറത്തെ കട്ടിലിൽ മെല്ലെ കിടന്നു. ശാരദ, എന്താ അച്ഛാ പറ്റിയത്? അച്ഛൻ പറഞ്ഞു, ഒന്നുമില്ല മോളെ. അപ്പോഴാണ് അമ്മ വന്നത്. അമ്മ ചോദിച്ചു, അച്ഛൻ കഞ്ഞി കുടിച്ചോ മോളെ? ശാരദ പറഞ്ഞു, ഇല്ല, അച്ഛൻ വെള്ളം കുടിച്ചു കിടക്കുന്നുണ്ട്. അമ്മ വെള്ളവും കുടിച്ച ശേഷം അച്ഛനെ വിളിച്ചു, നിങ്ങൾ കഞ്ഞി കുടിക്കുന്നില്ലേ? അച്ഛൻ, ഒന്നും മിണ്ടിയില്ല. അമ്മ ഒന്നുകൂടി വിളിച്ചു, എന്താ കഞ്ഞി കുടിക്കുന്നില്ലേ? അമ്മ അരികിൽ ചെന്ന് തൻ്റെ പ്രിയതമനെ 2 കൈകൾ കൊണ്ട് തൊട്ടു വിളിച്ചു. ശരീരം തണുത്തു, ഒന്നും അനക്കമില്ലാതായി. അയ്യോ, എന്തുപറ്റി? അമ്മ കരഞ്ഞു. ശാരദ ഓടി വന്നു, മോളെ അച്ഛനെന്തോ പറ്റി. ശാരദ കരയാൻ തുടങ്ങി, കൂടെ സഹോദരങ്ങളും. അമ്മ വാവിട്ടു കരഞ്ഞു. അയൽവക്കത്തെ വേലു ചേട്ടൻ ഓടി വന്നു. കേളുനായരെ ഒന്ന് തൊട്ടു നോക്കി. കേളുനായർ എന്ന നേക്കുമായി വിട പറഞ്ഞു. അമ്മയെ ആശ്വസിപ്പിച്ചു, ശാരദെ കരയല്ലേ, കുട്ടികൾ കരയുന്നത് കണ്ടു. നാട്ടുകാർ ഓടിക്കൂടി. അമ്മയും 4 മക്കളും തലതല്ലി കരയാൻ തുടങ്ങി. ശേഷക്രിയകളും കർമ്മങ്ങളും കഴിഞ്ഞു. ആ കുടുംബം അനാഥരായി. ദാരിദ്ര്യത്തിൻ്റെ നൊമ്പരം മനസ്സിൽ വെച്ച്

0: നിശബ്ദരായി ആ കുടുംബം.
1: സുനിത അശോക് എഴുതിയ ദാരിദ്ര്യത്തിന്റെ നൊമ്പരം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി ബെന്നി കെ അഞ്ചരക്കണ്ടി എഴുതിയ കവിത ചിങ്ങത്തിൻ ചായക്കൂട്ടിൽ. ആലപിക്കുന്നത് ബാബുനാഥ് ദേവസൂര്യ.

ായി പച്ചപ്പിന്നീളത്തോടെ വന്നോണം അതത് തിന്നാളി തൊടുടേ പത്തു ദിനവും പൂക്കൾ

ബെന്നി കെ അഞ്ചരക്കണ്ടി എഴുതിയ ചിങ്ങത്തിൻ ചായക്കൂട്ടിൽ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ബാബുനാഥ് ദേവസൂര്യ. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.

0: സർഗജാലകം.
1: സുരേഷേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
2: വിജയ മാഷ ഏത്?
1: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
2: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
1: നിങ്ങളൊരു കാര്യം,
2: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
1: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
2: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
1: സുരേഷേട്ടാ,
3: ഓർമ്മയില്ലേ സുരേഷിനെയും ഗായത്രിയെയും?
4: വല്യ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
3: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
5: ഈശ്വരാ, എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
3: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
6: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ അത് നികത്തിയില്ലേ അവള്?
4: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടെത്തലാണ്.
6: ജയദേവാ,
3: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
1: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരു അമ്മ, പിന്നെ കുറെ മക്കൾ. അതിലൊരു മകളാ ഗായത്രി.
6: ഗായത്രി,
5: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
3: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 തിങ്കളാഴ്ച രാവിലെ 9:15.
7: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.5.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കപിൽ കപിലൻ, ശ്രീനന്ദ ശ്രീകുമാർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തണുപ്പ്, വിവേക് മുഴക്കുന്നതിൻ്റെതാണ് വരികൾ. സംഗീതം ബിബിൻ അശോക്.

അനന്തപുരം ഡയറീസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ, ആലാപനം സൂരജ് സന്തോഷ്, സുജാത മോഹൻ എന്നിവർ ചേർന്ന്.

ഭരതനാട്യം എന്ന ചിത്രത്തിനു വേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം. മനു മഞ്ജിത്തിന്റെ ഗാനരചനയ്ക്ക് സാമുവൽ അബിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: എന്തോ ഒളിക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ.
1: അവനെന്റെ ബെസ്റ്റിയാണ്.

0: എന്താ ഈ നിന്റെ പി എസ് സി?
1: എൽ ഡി സിയും സെക്രട്ടറി ടെസ്റ്റിന്റെയും റിസൾട്ട് വരണ്ടച്ചാ.
2: അയ്യോ, നിന്റെ സാരി എന്താ നരച്ചു പോയോ?
3: ഇതേത് സാരി
2: നരച്ചിരിക്കുന്നു?
3: ഇത് എന്റെ സാരി അല്ല.
4: അതെന്റെയാ.

0: മോനെ, എന്നെ ഒന്ന് പുറത്തോട്ടിറക്കട, ഇവിടെ ഇരുന്ന് മടുത്തു.
1: അവിടെ കൊപ്രോത്താമനെ കോഴി നിറന്നേക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് ഇറങ്ങണേ, നല്ല രസമുള്ള പരിപാടിയാ. അച്ഛന് ഈ ഷിഫ്റ്റ് നോക്ക്, ഞാനേ വൈകിട്ടത്തെ. ഓക്കെ ഓക്കെ.
2: ചേട്ടാ, ഒരു മാനലബ്ധി പുഷ്പാഞ്ജലി.
3: പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ.
1: ചേട്ടാ

0: Eccolo.
1: വിവേക് മുഴക്കുന്ന് ഗാനരചന നിർവഹിച്ച്, അഖിൽ ജയചന്ദ് സംഗീതം പകർന്ന്, വിഷ്ണു കുറുപ്പ്, കാർത്തിക ആർ കുമാർ എന്നിവർ പാടിയ ഗാനം. ചിത്രം സീക്രട്ട്.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഇനി കേൾക്കാം ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, പ്രകാശ് അലക്സ് സംഗീതം പകർന്ന്, കെ എസ് ഹരിശങ്കർ, പ്രകാശ് അലക്സ് എന്നിവർ പാടിയ ഗാനം. ചിത്രം പാട്ട്നർ.

രാജു ജോർജ് ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ച് ഹരിചരൺ ശേഷാദ്രി പാടിയ ഗാനം കേൾക്കാം. ചിത്രം 13-ാം രാത്രി.

ഇനി കേൾക്കാം അയ്യർ ഇൻ അറേബ്യ എന്ന ചിത്രത്തിലെ ഗാനം. പ്രഭാവർമ്മയുടെ ഗാനരചനയ്ക്ക് ആനന്ദ് മധുസൂദനനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഷഹബ സമ്മൻ, കെ എസ് ചിത്ര എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: റേഡിയോ മലബാർ.
0: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 തീയതി രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: സി എം വിസ്താര. ആ പ്രൊഡക്ട്സ്: ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്: ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8119336000. സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ 31 ദിവസങ്ങളിൽ 31 ശ്രോതാക്കൾ പാരായണം ചെയ്യുന്നു.
1: എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദമം മാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ
0: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതി ഗീതങ്ങളിലേക്ക് സ്വാഗതം. സ്മൃതി ഗീതങ്ങളിൽ ആദ്യം 1970 പുറത്തിറങ്ങിയ വിവാഹിത എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററിന്റെ സംഗീതം. പാടിയത് യേശുദാസ്.

അടുത്ത ഗാനം പളുങ്കുപാത്രം എന്ന സിനിമയിലേതാണ്. തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. പാടിയത് യേശുദാസ്.

സ്മൃതിഗീതങ്ങളിലൂടെ, തുറക്കാത്ത വാതിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് ജാനകി, രേണുക എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

1970 അനാഥ എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന സിനിമയിലേതാണ്. വരികൾ എഴുതിയത് വയലാർ, സംഗീതം ജി ദേവരാജൻ മാസ്റ്റർ, പാടിയത് പി സുശീല.

0: സ്മൃതിഗീതങ്ങളിൽ അടുത്തതായി കുറ്റവാളി എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് വയലാറിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.
1: ജനിച്ചുപോയി

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജ.

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സഹസ്രസാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാശ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 27, ഹിജറ വർഷം 1447, മുഹറം 25, ശകവർഷം 1948, ആഷാഢം 20, 2026 ജൂലൈ 11, ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.